സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പാദപ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 18, 2026 ജൂൺ 1, തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും

0: ശുഭചിന്തകൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ അവർക്ക് നേരെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ എല്ലാ കുറവുകളും കഴിവുകളും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആരായാലും അവർക്ക് നേരെ മാത്രം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ലോകത്തെ ഒരു ഭരണാധികാരിക്കും തന്റെ രാജ്യത്തെ എല്ലാ പക്ഷത്തുള്ളവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോകാനാകില്ല. ഭൂരിപക്ഷ താല്പര്യം സംരക്ഷിക്കുവാൻ മാത്രമേ ഏതൊരു ഭരണാധികാരിക്കും സാധിക്കുകയുള്ളൂ. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം, 8:30 സുന്ദര സഞ്ചാരം, 9 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് തിരശീല, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഇന്നിസൈ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് June 1. ടെന്നസി അമേരിക്കൻ ഐക്യനാടിന്റെ 16-ാമത് സംസ്ഥാനമായി ചേർക്കപ്പെട്ടതും തോമസ് എഡിസൺ വൈദ്യുതി വോട്ടിംഗ് യന്ത്രത്തിന്റെ പേറ്റന്റ് സമ്പാദിച്ചതും ലോകമാന്യ തിലക് അഹമ്മദ് നഗറിൽ സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു June 1. June 1 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 1. ടെന്നസി അമേരിക്കൻ ഐക്യനാടിന്റെ 16-ാമത് സംസ്ഥാനമായി ചേർക്കപ്പെട്ടത് 1796 June 1. June 1 തോമസ് എഡിസൺ വൈദ്യുത വോട്ടിംഗ് യന്ത്രത്തിന്റെ പേറ്റന്റ് സമ്പാദിച്ചത്. രാസായുധ നിർമ്മാണം അവസാനിപ്പിക്കുവാനുള്ള ഉടമ്പടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷും സോവിയറ്റ് നേതാവായ ഗോർബച്ചേവും ഒപ്പുവെച്ചത് 1990 June 1 ദിവസമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടത് 1874 June 1. ലോകമാന്യ തിലക് അഹമ്മദ് നഗറിൽ സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് 1916 June 1. ആദ്യത്തെ ഇന്ത്യൻ ആഡംബര ഫാസ്റ്റ് ട്രെയിൻ ഡെക്കാൻ ക്വീൻ വിക്ടോറിയ ടെർമിനസിൽ നിന്ന് പൂനെയിലേക്ക് യാത്ര ആരംഭിച്ചത് 1930 June 1. ടാറ്റ ഫണ്ടമെന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 1945 June 1. June 1 ചൈന ടിബറ്റ് പിടിച്ചടക്കിയത്. ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിൽ 1947 സ്ഥാപിതമായ നവ പൈസ പൈസ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് 1964 June 1. ബഹിരാകാശ കമ്മീഷനും ബഹിരാകാശ വകുപ്പും സ്ഥാപിതമായത് 1972 June 1. ഇതേ ദിവസം തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ബഹിരാകാശ വകുപ്പിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു.
0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിലേക്ക്. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. മിൽമ പാലിന്റെ

0: മായാണ് ഇത്. പ്രവേശനോത്സവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ.
1: ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. 300,000 വിദ്യാർത്ഥികൾ നവാഗതരായി വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനാണ് ഈ സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. അതിന് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം പ്രാപ്തമാകും. ആ രീതിയിലുള്ളൊരു ശാക്തീകരണമാണ് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത്. ഈ അധ്യയന വർഷം മുതൽ ഒരു പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെയും താല്പര്യം.
0: കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത്, വിദ്യാഭ്യാസ വകുപ്പ്, ഡയറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ജില്ലയിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം മാള സെക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ MP, ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ, ജനപ്രതിനിധി എന്നിവർ വിശിഷ്ടാതിഥികളാകും. സ്കൂൾ പ്രവേശനോത്സവം കാരണം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തി. നാളെ പുനരാരംഭിക്കുന്ന സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ വ്യാഴാഴ്ച വരെ തുടരും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. കണ്ണൂർ മട്ടന്നൂരിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോയത്. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞുവരുന്നതായാണ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. എല്ലാവർക്കും അഭിപ്രായം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്നും തിരുത്തൽ ശക്തിയായി മുന്നോട്ടു പോകാൻ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും VD സതീശൻ നിർദ്ദേശിച്ചു. മിൽമ പാലിന്റെ വില വർധന ഇന്ന് പ്രാബല്യത്തിൽ വരും. പാൽ ലിറ്ററിന് 4 രൂപയും തൈര് കിലോയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുക. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം, രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കൽ എന്നിവ ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഇന്ന് തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണ് ആരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് 1 മാസത്തെ ക്യാമ്പയിന്റെ ലക്ഷ്യം. കേന്ദ്രമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പൊതുജന പ്രതിനിധികളും സംരംഭത്തിൽ പങ്കുചേരണമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതര ശിക്ഷ അഭിയാൻ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ മ്യൂസിയത്തിന്റെയും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച കൈത്തറി മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം രാവിലെ ഗവർണർ നിർവഹിക്കും. തുടർന്ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെത്തുന്ന ഗവർണർ PM ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല സ്റ്റുഡന്റ് എമിനിറ്റി സെന്ററിൽ പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന വിവിധ കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിക്കും.
0: ഇന്ന് ലോക രക്ഷാകർത്തൃ ദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗദർ ഫോർ പാരന്റ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ച് പരിശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സുരക്ഷിത വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ശിവകാശി പോലെ നിർമ്മാണ കേന്ദ്രങ്ങൾ മാതൃകയാക്കി ഒരുക്കങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കണമെന്നും സുരേഷ് ഗോപി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര

0: കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെയും സംസ്ഥാനത്തുടനീളം മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളെ മഞ്ഞ ജാഗ്രത ഇല്ലാത്തത്. സംസ്ഥാനത്തെ എല്ലാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും അർദ്ധരാത്രിയോടെ 5 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിച്ചു വരുന്നുണ്ട്. നാളെ വരെ കേരള ലക്ഷദ്വീപ് തീരത്ത് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ടിക്കും. മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കുമുണ്ട്.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിലനിർത്തി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു കിരീടം സ്വന്തമാക്കിയത്. ഗുജറാത്ത് ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ ബംഗളൂരു മറികടക്കുകയായിരുന്നു. 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയതെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും CBSE അറിയിച്ചു. തിരിച്ചറിഞ്ഞ സുരക്ഷാ വീഴ്ചകൾക്ക് പരിഹാരം കണ്ടെത്തിയതായും CBSE അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഗം പദ്ധതിക്ക് കോഴിക്കോട്ട് IIMൽ തുടക്കമായി. IIM ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6ാം ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വന്ദേഭാരത് യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ട്രെയിൻ ലഭിക്കാൻ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ അറിയിച്ചു. കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ക്രോസിംഗ് സൗകര്യം 10 ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ കിഴൂപ്പറമ്പിലെ പഴമ്പറമ്പിൽ 2000 വർഷത്തിനടുത്ത് പഴക്കമേറിയ കാൽക്കുഴികൾ കണ്ടെത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി ശിവദാസന്റെ നേതൃത്വത്തിലെ ഗവേഷകരാണ് ചരിത്രശേഷിപ്പുകൾ പരിശോധിച്ചത്. തൃക്കളയൂർ ക്ഷേത്ര ദേവസ്വത്തിന്റെ പറമ്പിലാണ് കാൽക്കുഴികൾ കണ്ടെത്തിയത്. കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ രക്ഷിതാക്കളെ ശ്രമിക്കണമെന്നും മൂല്യങ്ങളറിഞ്ഞ് വളർന്ന പുതുതലമുറയിലാണ് ലോകത്തിന്റെ ഭാവിയെന്നും മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മാതാ അമൃതാനന്ദമയി. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. മിൽമാപ്പാലിന്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: കാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക പുനീത ത്രിപാഠി.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം കൂട്ടുകാരെ. വേനലവധിയുടെ നീണ്ട ദിനങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ജൂൺ എത്തിച്ചേർന്നിരിക്കുന്നു. പുതിയ പുസ്തകങ്ങളുടെ മണവും പുതുപുത്തൻ കുപ്പായവും കുടയും മഴത്തുള്ളിയുടെ സംഗീതവും ഒപ്പം ചേർന്ന് മറ്റൊരു അധ്യയന വർഷത്തിന് തുടക്കമാകുന്നു. ഇന്ന് ജൂൺ 1, കുട്ടിക്കൂട്ടങ്ങൾ അക്ഷരമുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി സ്കൂൾ മുറ്റങ്ങളിൽ ചിരിയുടെയും കളിയുടെയും പുതിയ അധ്യായങ്ങൾ തുടങ്ങും. ഇന്ന് ആദ്യമായി സ്കൂളിൽ പോകുന്ന കുരുന്നുകളുണ്ട്. അമ്മയുടെ വിരൽ മുറുക്കി പിടിച്ച് കണ്ണുകളിൽ ചെറിയൊരു ഭയവും വലിയ കൗതുകവുമായി ഇന്ന് സ്കൂളിലേക്കെത്തുന്ന അവർക്കായി തുറക്കപ്പെടുന്നത് അക്ഷരങ്ങളുടെയും അറിവിന്റെയും അനുഭവങ്ങളുടെയും സൗഹൃദങ്ങളുടെയും മനോഹര ലോകമാണ്. വലിയ കുട്ടികൾക്കും ജൂൺ പുതിയ അനുഭവങ്ങളുടെ തുടക്കമാണ്. ചിലർ പുതിയ ക്ലാസ്സിലേക്കുള്ള സന്തോഷത്തിൽ, ചിലർ കൂട്ടുകാരെ വീണ്ടും കാണാനുള്ള തിടുക്കത്തിൽ, മറ്റു ചിലർ 10-ാം ക്ലാസ്സും പ്ലസ് ടുവും പോലെ നിർണായക വർഷങ്ങളിലേക്കുള്ള ചെറിയൊരു ടെൻഷനിൽ. ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ ഇന്ന് ഓരോ വ്യത്യസ്ത വികാരങ്ങളാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പുതിയ അധ്യയന വർഷം നിങ്ങൾക്ക് അറിവിന്റെയും സന്തോഷത്തിന്റെയും നേട്ടങ്ങളുടെയും വർഷമാകട്ടെ. പുതിയ പുസ്തകങ്ങൾ പുതിയ ചിന്തകൾ സമ്മാനിക്കട്ടെ. പുതിയ അധ്യാപകർ പുതിയ പ്രചോദനങ്ങളാവട്ടെ. പുതിയ കൂട്ടുകാർ ജീവിതകാല സൗഹൃദങ്ങളായി മാറട്ടെ. എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സന്തോഷവും നേട്ടങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ അധ്യയന വർഷം ആശംസിക്കുന്നു ഞാൻ, നിങ്ങളുടെ സ്വന്തം പ്രീത ടീച്ചർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീഗുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ IPL കിരീട സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഓങ് ലീങ് ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും.

0: ശിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബെച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് ബിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ജൽ സഞ്ജയ്, ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ എടുക്കും. സൈബർ ഭീഷണികളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി കേരള പോലീസിന്റെ സൈബർ ഡോം വിഭാഗമാണ് പരിപാടി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനതല പ്രവേശനോത്സവം രാവിലെ 9:30 മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രവേശനോത്സവങ്ങളും ഇതോടൊപ്പം നടക്കും. 300,000 കുട്ടികൾ സംസ്ഥാനത്ത് ഉടനീളമുള്ള സ്കൂളുകളിലായി ഇന്ന് 1-ാം ക്ലാസ് പഠനം ആരംഭിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. സ്കൂളുകളുടെ പരിസരങ്ങളിലും പ്രധാന കവലകളിലും രാവിലെ 7 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും അധിക പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ടിപ്പർ ലോറികൾ ഓടിക്കുന്നതിന് നിരോധനമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലും മാഹിയിലും വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കേരളത്തിൽ June 9 അർദ്ധരാത്രി മുതൽ July 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFിൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA ആയ മുഹ്സിൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. 2026 ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഇന്നലെ രാത്രി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 5 വിക്കറ്റിനാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ

0: പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: ആവേശം വാരിവിതറിയ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ വെടിക്കെട്ട് അർദ്ധസെഞ്ചുറിയുടെ കരുത്തിലായിരുന്നു ബംഗളൂരുവിന്റെ തുടർ കിരീട നേട്ടം. വിരാട് കോഹ്ലി 42 പന്തിൽ നിന്ന് 3 സിക്സറുകളും 9 ഫോറുകളും അടക്കം 75 റൺസോടെ പുറത്താകാതെ നിന്ന് ടീമിനെ വിജയ സോപാനത്തിലേക്ക് നയിക്കുകയായിരുന്നു. വെങ്കടേഷ് അയ്യർ 16 പന്തിൽ നിന്ന് 32 റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി. അർദ്ധ സെഞ്ചുറി നേടിയ വാഷിംഗ്ടൺ സുന്ദറിന്റെ 50 നോട്ട് ഔട്ട് പോരാട്ടമാണ് ഗുജറാത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. കിരീട നേട്ടത്തിൽ RCB ബൌളേഴ്സ് നിർണായകമായ പങ്കുവഹിച്ചു. റാസിക് സലാം 3 വിക്കറ്റും ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ് എന്നിവർ 2 വിക്കറ്റുകൾ വീതവും വീഴ്ത്തി.
0: ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവ പ്രതിനിധികൾ കോഴിക്കോട് IIM എത്തി. ഇന്ന് IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക് ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡേറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിക്കുന്നു. 35 പുതിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ഇന്ന് രാവിലെ 11 മണിക്ക് ലോക്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ ആകെ അംഗസംഖ്യ 41 ഉയരും. ഹിമാചൽ പ്രദേശിലെ 4 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 എണ്ണവും നേടി BJP. ധർമ്മശാല, സോളൻ, മാണ്ഡി എന്നിവിടങ്ങളിൽ പാർട്ടി വൻ വിജയം നേടി. പാലമ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺഗ്രസ് പാർട്ടി നേടി. ശ്രീ ബുദ്ധന്റെ പ്രധാന ശിഷ്യന്മാരായ അർഹദ് സാരിപുത്രന്റെയും അർഹദ് മഹാമൊഗല്ലാനന്റെയും തിരുശേഷിപ്പുകൾ മംഗോളിയൻ തലസ്ഥാനമായ ഉലാൻബാത്തറിലുള്ള മഠത്തിൽ ആചാരപൂർവ്വം പ്രതിഷ്ഠിച്ചു. ഈ വർഷത്തെ ബുദ്ധപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ചടങ്ങുകൾ നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2nd പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത സെഞ്ചുറിയുടെ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. കേരളത്തിന്റെ 16th നിയമസഭ രൂപം കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 140 ജനപ്രതിനിധികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 11 പേർ മാത്രമാണ് വനിതകൾ എന്നത് ഏറെ ചിന്തിക്കപ്പെടേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസത്തിലും സാമൂഹിക പുരോഗതിയിലും രാജ്യത്തിന് മാതൃകയായ കേരളം രാഷ്ട്രീയ രംഗത്തും കൂടുതൽ വനിതാ പ്രാതിനിധ്യം അർഹിക്കുന്ന നിയമസഭ തന്നെയാണ്. എന്നിരുന്നാലും തെരഞ്ഞെടുക്കപ്പെട്ട ഈ വനിതാ പ്രതിനിധികൾ അവരുടെ പ്രവർത്തനത്തിലൂടെയും നേതൃപാടവത്തിലൂടെയും സമൂഹത്തിൽ ശക്തമായ സാന്നിധ്യം രേഖപ്പെടുത്തുന്നവരാണ്. ആരൊക്കെയാണ്

ആ 11 വനിതാ MLA മാർ അവർ ഏതൊക്കെ മേഖലകളിലൂടെയാണ് സമൂഹത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചത്, എന്തെല്ലാം രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെയും പൊതുപ്രവർത്തനങ്ങളിലൂടെയുമാണ് അവർ നേതൃനിരയിലേക്ക് ഉയർന്നു വന്നത്, ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ അവർ നടത്തിയ ഇടപെടലുകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ നമ്മുടെ വനിതാ ജനപ്രതിനിധികളെ അടുത്തറിയാം. അവരുടെ ജീവിതയാത്രകളെയും രാഷ്ട്രീയ അനുഭവങ്ങളെയും പൊതുസേവനങ്ങളെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയെ. കൊല്ലത്തിന്റെ ശക്തമായ വനിതാ രാഷ്ട്രീയ ശബ്ദം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന അവർ പിന്നീട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും കോൺഗ്രസിന്റെ വിവിധ സംഘടനാ ചുമതലകളിലും പ്രവർത്തിച്ച് ശ്രദ്ധ നേടി. കൊല്ലം DCCയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ നേട്ടമായിരുന്നു. പുരുഷാധിപത്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊരു വലിയ അംഗീകാരമായിരുന്നു. സംഘടനാ പ്രവർത്തനങ്ങളിൽ കൃത്യതയും ശക്തമായ നിലപാടും കൊണ്ട് വ്യത്യസ്തയായി. KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗം, AICC അംഗം, മഹിളാ കോൺഗ്രസ് ദേശീയ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. 2026 കൊല്ലം മണ്ഡലത്തിൽ നിന്നും 16,830 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇപ്പോൾ അവർ തൊഴിൽ വകുപ്പ്, വനിതാ ശിശുക്ഷേമ വകുപ്പ്, മിൽമ, ക്ഷീരവികസനം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. സ്ത്രീകളുടെ സുരക്ഷ, തൊഴിൽ അവകാശങ്ങൾ, കുട്ടികളുടെ ക്ഷേമം, വനിതാ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സജീവമായ ഇടപെടലുകൾ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് കേരളം ഇന്ന് ശ്രീ ബിന്ദു കൃഷ്ണയെ കാണുന്നത്. രാഷ്ട്രീയ നേതാവെന്ന് ഉള്ളതിലുപരി സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും അവർ ശ്രദ്ധേയമാണ്. അടുത്തതായി മറ്റൊരു മന്ത്രിയായ കോങ്ങാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീമതി തുളസി ടീച്ചറിനെ പരിചയപ്പെടാം. അധ്യാപികയായും സാമൂഹ്യ പ്രവർത്തകയായും ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയ തുളസി ടീച്ചർ ഗ്രാമീണ മേഖലയിലെ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയയായി. നെന്മാറ NSS കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി, AICC അംഗം, കേരള വനിതാ കമ്മീഷൻ അംഗം എന്നീ നിലയിലും പ്രവർത്തിച്ചു. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വികസനം, പിന്നോക്ക വിഭാഗ വികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി പ്രവർത്തിക്കുന്നു. അടുത്തത് വടകര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീമതി KK രമയാണ്. RMPയുടെ നേതാവാണ്. ഭർത്താവും RMP നേതാവുമായ ശ്രീ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം അത്യന്തം ദുഃഖകരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് അവർ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. എന്നാൽ വ്യക്തിപരമായ വേദനയെ പൊതുസമൂഹത്തിന്റെ ശബ്ദമാക്കി മാറ്റിയ വനിതയായി ശ്രീ രമ മാറി. നിയമസഭയിൽ സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്ന അംഗം എന്ന നിലയിലും അവർ ശ്രദ്ധിക്കപ്പെട്ടു. ജനാധിപത്യത്തിന്റെയും സ്ത്രീ ധൈര്യത്തിന്റെയും പ്രതീകമായി ഇന്ന് ശ്രീ KK രമയെ കേരളം കാണുന്നു. അടുത്തതായി തൃക്കാക്കരയിൽ നിന്നും വിജയിച്ച ശ്രീമതി ഉമാ തോമസ് ആണ്. മുൻ MLAയും ജനകീയ നേതാവുമായ PT തോമസിന്റെ നിര്യാണത്തിന് ശേഷം ഉമാ തോമസ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. എന്നാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ സ്വന്തം സ്ഥാനം അവർ കണ്ടെത്തി. ശാന്തമായ വ്യക്തിത്വവും മാനുഷിക ഇടപെടലും ഉമാ തോമസിനെ വേറിട്ട് നിർത്തുന്നു. സ്ത്രീകളുടെ സുരക്ഷ, ആരോഗ്യപരമായ വിഷയങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയ അവർ ഇന്ന് കോൺഗ്രസിന്റെ പ്രധാന വനിതാ മുഖങ്ങളിലൊന്നാണ്. അടുത്തതായി ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രമ്യ ഹരിദാസിനെ പരിചയപ്പെടാം. കേരള രാഷ്ട്രീയത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന ഏറ്റവും ജനകീയ വനിതാ നേതാക്കളിൽ ഒരാളാണ് രമ്യ ഹരിദാസ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ MP ആയിരുന്ന അവർ തന്റെ ലാളിത്യവും ജനങ്ങളോടുള്ള അടുപ്പവും കൊണ്ട് ഏറെ ജനപ്രീതി നേടി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പാട്ടുപാടിയും നേരിട്ട് ജനങ്ങളുമായി ഇടപെട്ടുമാണ് രമ്യ ശ്രദ്ധിക്കപ്പെട്ടത്. സാധാരണക്കാരുടെ ശബ്ദം നിയമസഭയിൽ എത്തിക്കുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾ രമ്യയിൽ കാണുന്നത്. അടുത്തതായി അരൂരിൽ നിന്നും ജയിച്ചു വന്ന ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ എന്ന ശക്തയായ വനിതാ നേതാവിനെ പരിചയപ്പെടാം. KPCC കോർ കമ്മിറ്റി അംഗമാണ്. മുൻപ് AICC സെക്രട്ടറി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ആലപ്പുഴ

നഗരസഭാധ്യക്ഷ, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ദീർഘകാല പരിചയമുള്ള നേതാവാണ്. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ശക്തമായി സംസാരിക്കുന്ന വ്യക്തിയാണവർ. സമരമുഖങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ ഷാനിമോൾ കോൺഗ്രസിന്റെ ശക്തമായ വനിതാ ശബ്ദമായി കണക്കാക്കപ്പെടുന്നു. നാട്ടിക മണ്ഡലത്തിൽ നിന്നും 7093 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ശ്രീമതി ഗീതാ ഗോപിയാണ്. CPI നേതാവായ ഗീതാ ഗോപിക്ക് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ദീർഘകാല പ്രവർത്തന പരിചയമുണ്ട്. പൊതുജനാരോഗ്യം, സ്ത്രീകളുടെ സുരക്ഷ, സാമൂഹിക ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ ഇടപെടുന്ന നേതാവായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ശാന്തവും ശക്തവുമായ വനിതാ സാന്നിധ്യമാണ് ശ്രീമതി ഗീതാ ഗോപി. CPI തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം, കിസാൻ സഭ, വനിതാ കർഷക സമിതി ജില്ലാ സെക്രട്ടറി, 2 തവണ ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിൽ നിന്നും ജയിച്ച ശ്രീമതി OS അംബിക പരിചയ സമ്പന്നയായ CPI നേതാവാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം, കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. മുൻപ് നിയമസഭയിലെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാന ചുമതലകളും വഹിച്ചിട്ടുണ്ട്. നിയമസഭാ നടപടികളിൽ വ്യക്തമായ അറിവും ഉറച്ച രാഷ്ട്രീയ നിലപാടും ഉള്ള നേതാവെന്ന നിലയിൽ ശ്രീമതി അംബികയ്ക്ക് പ്രത്യേക അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഫാത്തിമ തെഹലിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വനിതാ മുഖമായി ചരിത്രത്തിൽ പ്രത്യേക ശ്രദ്ധ നേടിയ വിജയമാണ് സ്വന്തമാക്കിയത്. വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക പ്രവർത്തനത്തിലും സജീവമായ അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സ്വയം പര്യാപ്തതയും ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന നേതാവാണ്. മുസ്ലിം സ്ത്രീകളുടെ പൊതു പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ശബ്ദമാണ് ഫാത്തിമ തെഹലിയ. യൂത്ത് ലീഗ് സ്റ്റേറ്റ് സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലറുമാണ്. മുൻപ് MSF അഖിലേന്ത്യാ കമ്മിറ്റിയിലെ ഏക വനിതാ അംഗം, കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗം, സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൌൺസിൽ ജെൻഡർ ജസ്റ്റിസ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 1977 ശേഷം പേരാമ്പ്ര മണ്ഡലത്തിൽ UDFന്റെ ആദ്യ ജയമാണ് ഫാത്തിമ തെഹലിയയുടേത്. മാനന്തവാടിയിൽ നിന്നും വിജയിച്ച ശ്രീമതി ഉഷ വിജയൻ വയനാടൻ ജനതയുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ശക്തമായി അവതരിപ്പിക്കുമെന്ന പ്രതീക്ഷ നൽകുന്ന നേതാവാണ്. ആദിവാസി മേഖലകളുടെ വികസനം, കാർഷിക പ്രശ്നങ്ങൾ, മലയോര മേഖലകളുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേതാവായി അറിയപ്പെടുന്നു. ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ശൈലിയാണ് ഇവരുടെ പ്രധാന ശക്തി. ഇന്ന് അവസാനമായി നാം പരിചയപ്പെടുന്നത് ഏലത്തൂരിൽ നിന്നും വിജയിച്ച ശ്രീമതി വിദ്യാ ബാലകൃഷ്ണനെയാണ്. യുവതലമുറയുടെ പ്രതിനിധിയായി ശ്രദ്ധേയമാകുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും സാമൂഹിക പ്രവർത്തനത്തിലൂടെയും പൊതുരംഗത്ത് എത്തിയ അവർ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിയത്. KPCC ജനറൽ സെക്രട്ടറിയാണ്. മുൻപ് 2 തവണ കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏലത്തൂരിൽ നിന്നും വിജയിച്ചതോടെ യുവതലമുറയിലെ സ്ത്രീകൾക്കും രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടം കണ്ടെത്താനാകുമെന്ന് തെളിയിച്ച നേതാവായാണ് വിദ്യാ ബാലകൃഷ്ണനെ പലരും വിലയിരുത്തുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഈ 11 വനിതാ ജനപ്രതിനിധികൾ വെറും രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, സ്വന്തം ജീവിത പോരാട്ടങ്ങളിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയും നേതൃപാടവത്തിലൂടെയും ഉയർന്നുവന്ന ശക്തമായ സ്ത്രീ ശബ്ദങ്ങളാണ്. രാഷ്ട്രീയം ഇന്നും ഏറെക്കുറെ പുരുഷാധിപത്യമുള്ള മേഖലയായി തുടരുമ്പോൾ ആത്മവിശ്വാസത്തോടെയും ഉറച്ച നിലപാടുകളോടെയും നിയമസഭയുടെ പടവുകൾ കയറിയ ഈ വനിതകൾ നിരവധി പെൺകുട്ടികൾക്ക് പ്രചോദനമാണ്. എന്നാൽ 140 അംഗങ്ങളുള്ള നിയമസഭയിൽ വെറും 11 സ്ത്രീകൾ മാത്രമാണുള്ളത് എന്നത് കേരളം ഇനി കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയവുമാണ്. വിദ്യാഭ്യാസത്തിലും സാമൂഹിക പുരോഗതിയിലും മുന്നിൽ നിൽക്കുന്ന കേരളം സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലും
കൂടുതൽ മുന്നോട്ട് പോകേണ്ട സമയമാണിത്. ഭാവിയിൽ കൂടുതൽ സ്ത്രീകൾ പൊതുപ്രവർത്തന രംഗത്തേക്കും ജനാധിപത്യത്തിന്റെ നേതൃനിരയിലേക്കും കടന്നു വരട്ടെ എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ അറിയാം അറിവ് നേടാം ഇവിടെ പൂർണ്ണമാകും.

0: ുന്നു അടുത്ത ആഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. ഞാൻ പ്രീത സുഗതൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സിന്റെ താളത്തിനൊപ്പം പാട്ടായും ചിന്തയായും കൂട്ടായും മാറുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

നമസ്കാരം കൂട്ടുകാരെ. വേനലവധിയുടെ നീണ്ട ദിനങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ജൂൺ എത്തിച്ചേർന്നിരിക്കുന്നു. പുതിയ പുസ്തകങ്ങളുടെ മണവും പുതുപുത്തൻ കുപ്പായവും കുടയും മഴത്തുള്ളിയുടെ സംഗീതവും ഒപ്പം ചേർന്ന് മറ്റൊരു അധ്യയന വർഷത്തിന് തുടക്കമാകുന്നു. ഇന്ന് ജൂൺ 1, കുട്ടിക്കൂട്ടങ്ങൾ അക്ഷരമുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി സ്കൂൾ മുറ്റങ്ങളിൽ ചിരിയുടെയും കളിയുടെയും പുതിയ അധ്യായങ്ങൾ തുടങ്ങും. ഇന്ന് ആദ്യമായി സ്കൂളിൽ പോകുന്ന കുരുന്നുകളുണ്ട്. അമ്മയുടെ വിരൽ മുറുക്കി പിടിച്ച് കണ്ണുകളിൽ ചെറിയൊരു ഭയവും വലിയ കൗതുകവുമായി ഇന്ന് സ്കൂളിലേക്ക് എത്തുന്ന അവർക്കായി തുറക്കപ്പെടുന്നത് അക്ഷരങ്ങളുടെയും അറിവിന്റെയും അനുഭവങ്ങളുടെയും സൗഹൃദങ്ങളുടെയും മനോഹര ലോകമാണ്. വലിയ കുട്ടികൾക്കും ജൂൺ പുതിയ അനുഭവങ്ങളുടെ തുടക്കമാണ്. ചിലർ പുതിയ ക്ലാസ്സിലേക്കുള്ള സന്തോഷത്തിൽ, ചിലർ കൂട്ടുകാരെ വീണ്ടും കാണാനുള്ള തിടുക്കത്തിൽ, മറ്റു ചിലർ 10-ാം ക്ലാസ്സും +2 പോലെ നിർണായക വർഷങ്ങളിലേക്കുള്ള ചെറിയൊരു ടെൻഷനിൽ. ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ ഇന്ന് ഓരോ വ്യത്യസ്ത വികാരങ്ങളാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പുതിയ അധ്യയന വർഷം നിങ്ങൾക്ക് അറിവിന്റെയും സന്തോഷത്തിന്റെയും നേട്ടങ്ങളുടെയും വർഷമാകട്ടെ. പുതിയ പുസ്തകങ്ങൾ പുതിയ ചിന്തകൾ സമ്മാനിക്കട്ടെ. പുതിയ അധ്യാപകർ പുതിയ പ്രചോദനങ്ങളാവട്ടെ. പുതിയ കൂട്ടുകാർ ജീവിതകാല സൗഹൃദങ്ങളായി മാറട്ടെ. എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സന്തോഷവും നേട്ടങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ അധ്യയന വർഷം ആശംസിക്കുന്നു ഞാൻ, നിങ്ങളുടെ സ്വന്തം പ്രീത ടീച്ചർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരിന്റെ ശബ്ദം കേൾക്കൂ ആസ്വദിക്കൂ.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: Music with Radio Santhvanam 90.4 FM.
3: Radio Santhvanam 90.4 FM il ippol kelkam Sundara Sanjaram. Aashayam avadharanam T Sadashivan. Sangeethika sahayam Adarsh Ajay.
4: Priya Shrodakale, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. യാത്രകൾ ജീവിതത്തിൽ സന്തോഷം വിതയ്ക്കുന്ന ഏറ്റവും മനോഹരങ്ങളായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഓരോ വഴികളും നമ്മെ പുതിയ മേഖലകളിലേക്ക് നയിക്കുന്നു. ഓരോ കാഴ്ചകളും നമുക്ക് മറക്കാനാകാത്ത ഓർമ്മകളായി മാറുന്നു. ഓരോ യാത്രകളും നമ്മെ തന്നെ കണ്ടെത്താനുള്ള സന്തോഷകരമായ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്രയെ മാറോട് ചേർക്കുന്നു. ലക്ഷദ്വീപിലേക്കുള്ള യാത്രയുടെ രസകരമായ അനുഭവങ്ങളും പ്രഥമ ദർശനത്തിൽ ലഭിച്ച ആനന്ദവും പങ്കുവച്ചിരുന്നു. ലക്ഷദ്വീപിൻ്റെ ഹ്രസ്വ ചരിത്രവും കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. അവസാനത്തെ ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്തേക്ക് പോയ വിവരം അറിഞ്ഞ് കണ്ണൂരിലെ അറയ്ക്കൽ കോവിലകത്തെ രാജാവ് ചേരമാൻ പെരുമാളിനെ അന്വേഷിക്കാനായി അയച്ച നാവികരുടെ കപ്പലുകൾ കാറ്റിലും കോളിലും വിട്ട് ബംഗാരം ദ്വീപിൽ എത്തി. മഴ മാറി മാനം തെളിഞ്ഞതോടെ കാറ്റിൽപ്പെട്ട കപ്പൽ ബംഗാരം ദ്വീപിൽ നിന്നും ലക്ഷദ്വീപ് സമൂഹങ്ങളിലെ മറ്റൊരു ദ്വീപായ അഗത്തിയിൽ എത്തിച്ചേർന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയ നാവികർ ബംഗാരത്തെയും

എത്തിയിലെയും വിശേഷങ്ങൾ രാജാവിനെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനായി അറക്കൽ രാജാവ് കുറച്ച് സൈനികരെ അഗത്തിയിലേക്ക് അയച്ചു. അഗത്യദ്വീപിലെ ആൾക്കാരുമായി ചങ്ങാത്തത്തിലായ സൈനികർ കുറച്ചു കാലം അവിടെ താമസിച്ച് മറ്റു ദ്വീപുകളിലെ ആൾക്കാരെക്കുറിച്ചും മറ്റും മനസ്സിലാക്കിയ ശേഷം കണ്ണൂരിലേക്ക് മടങ്ങി. അതോടെ ദ്വീപിൻ്റെ നിയന്ത്രണം അറക്കൽ കോവിലകത്തിൻ്റെ അധീനതയിലുമായി. ടിപ്പു സുൽത്താനും അറക്കൽ കോവിലകവും ഒന്നിച്ച് ഭരണം നടത്തി വരവെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പു സുൽത്താനെ വധിച്ച് ലക്ഷദ്വീപ് കൈവശപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു യൂണിയൻ ടെറിട്ടറിയായി ലക്ഷദ്വീപ് മാറി. ആദ്യത്തെ 10 വർഷം ദ്വീപിൽ നിന്നുള്ള ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തിരുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്നു. 1967 മുതൽ ലക്ഷദ്വീപ് ഒരു പ്രത്യേക പാർലമെൻറ്റ് മണ്ഡലമായി മാറി. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ സുന്ദരസഞ്ചാരത്തിലൂടെ പറഞ്ഞിരുന്നു. ആദ്യ ദിനം സന്ദർശിച്ച ലഗൂൺ ബീച്ചിൻ്റെ സൗന്ദര്യവും അന്താൻ ബീച്ചിലെ സൂര്യാസ്തമയ കാഴ്ചകളും പറഞ്ഞാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദരസഞ്ചാരം അവസാനിപ്പിച്ചത്. ഞാൻ ടി സദാശിവ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ലക്ഷദ്വീപിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ യാത്രാവേളയിലാണ് ഗൈഡ് പറഞ്ഞു തന്നത്. കടലും കരയും അടങ്ങുന്ന 36 ദ്വീപുകളുടെ കൂട്ടായ്മയാണ് ലക്ഷദ്വീപ്. ഇതിൽ 28 ദ്വീപുകൾ സജീവമായി നിൽക്കുന്നു. 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ എന്ന സവിശേഷതയും ഇതിനുണ്ട്. 400 ആളുകൾ മാത്രം അധിവസിക്കുന്ന ബിദ്ര ദ്വീപാണ് ഏറ്റവും കുറഞ്ഞ ജനവാസമുള്ള ദ്വീപ്. ലക്ഷദ്വീപിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമായ കവരത്തിയിൽ 14,000 ആളുകൾ താമസിക്കുന്നു. 9,500 ആളുകളാണ് അഗത്തിയിലെ താമസക്കാർ. ആന്ത്രോത്ത് ദ്വീപിലെ ജനസംഖ്യ 15,000 ആണെങ്കിൽ മിനിക്കോയിൽ 11,000 ആളുകൾ മാത്രമേ താമസമുള്ളൂ. പാരമ്പര്യമായി കപ്പൽ ജീവനക്കാരായി ജോലി നോക്കുന്ന മിനിക്കോയിക്കാരിൽ പകുതി പേരും എപ്പോഴും ദ്വീപിന് പുറത്തായിരിക്കും. കൽപ്പേനിയിൽ 5,000, അമീനിയിൽ 1,000, കിൽത്തണിൽ 4,000, കടമത്തിൽ 5,000, ചെത്താലത്തിൽ 3,500 ഏകദേശ ജനസംഖ്യ. ഉദ്ദേശം 250,000 ആളുകളാണ് ലക്ഷദ്വീപിലെ 10 ദ്വീപുകളിലായി അധിവസിക്കുന്നത്. താമസിയാതെ ഞങ്ങൾ താമസ സ്ഥലത്തെത്തി. അപ്പോഴേക്കും അത്താഴവുമായി ഹോം സ്റ്റേയിലെ ജീവനക്കാർ കാത്തിരിപ്പുണ്ടായിരുന്നു. മത്സ്യവിഭവങ്ങളാണ് ലക്ഷദ്വീപിലെ പ്രധാന ആഹാരം. എന്നാൽ സസ്യാഹാരിയായ എൻ്റെ ശ്രീമതിക്കായി പ്രത്യേകം വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. എല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ചു. അന്നത്തെ യാത്രാവിശേഷങ്ങൾ പങ്കുവച്ച് നേരത്തെ ഉണരുന്നതിനായി അവരവരുടെ മുറികളിലേക്ക് പോയി. അപ്പോഴേക്കും കടൽക്കാറ്റിൻ്റെ ഇരമ്പം പുറത്ത് കേൾക്കാമായിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ അതിരാവിലെ ഉണർന്ന് നടക്കാനിറങ്ങി. താമസ സ്ഥലത്ത് നിന്നും 100 മീറ്ററിൽ താഴെ മാത്രമേ കടൽ തീരത്തേക്ക് ദൂരമുണ്ടായിരുന്നുള്ളൂ. പതിയെ കരയിലേക്ക് വീശുന്ന കാറ്റിൽ തീരത്തുകൂടി നടക്കുവാൻ നല്ല രസമായിരുന്നു. വിവിധ ഇനം കിളികൾ തീരത്തെത്തുന്ന കടൽ ജീവികളെ കൊത്തി തിന്നാനായി എത്തിയിരുന്നു. അവയുടെ വികൃതികൾ കണ്ട് നടക്കാൻ ബഹു രസം. പകലോൻ അപ്പോഴേക്കും ചൂട് ചൊരിയാൻ തുടങ്ങിയിരുന്നു. കടൽപ്പാലം വരെ നടന്ന ശേഷം ഞങ്ങൾ തിരികെ നടക്കാൻ ആരംഭിച്ചു. കടൽക്കാറ്റ് സമ്മാനിച്ച ഊർജം ഒട്ടും ചെറുതായിരുന്നില്ല. ഹോം സ്റ്റേയിലെത്തിയ ഞങ്ങളെ കാത്ത് പ്രാതൽ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ച ശേഷം മടങ്ങിയെത്താം.

0: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി സുന്ദര സഞ്ചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നോളം പ്രിയ ശ്രോതാക്കൾ നൽകിയ കുന്നോളം പിന്തുണയാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നിങ്ങളുമായി പങ്കുവച്ചു വരുന്നത്. ഞാൻ ടി സദാശിവൻ. 78 പേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന ഇൻഡിഗോ വിമാനത്തിൽ അഗത്തിയിലെ വിമാനത്താവളത്തിൽ എത്തിയ കാര്യം പരാമർശിച്ചിരുന്നു. വിമാനത്തിൽ നിന്നുള്ള ദ്വീപിൻ്റെ ആകാശ ദർശനവും പറഞ്ഞത് ഓർക്കുമല്ലോ. വളരെ കുറച്ച് ആൾക്കാർ മാത്രം പാർക്കുന്ന ദ്വീപുകൾ മുതൽ ആൾപാർപ്പില്ലാത്ത ദ്വീപുകളും അവിടെയുണ്ട്. ആദ്യ ദിവസം പോയ ലഗൂൺ ബീച്ചിൻ്റെ സവിശേഷതയും സൗന്ദര്യവും സമ്മാനിച്ച ആഹ്ലാദം ചെറുതല്ല. പ്രഭാത സവാരിക്ക് പോയ വിശേഷം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. ഹോം സ്റ്റേയിലെത്തിയപ്പോഴേക്കും പ്രഭാത ഭക്ഷണം എത്തിയിരുന്നു. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ചെറു ചൂടുള്ള മൃദുവായ ഇഡ്ഡലിയിൽ കുറച്ച് നേർത്തതായിരുന്നെങ്കിലും ധാരാളമായി ലഭിച്ച തേങ്ങാ ചമ്മന്തി കോരി ഒഴിച്ചുള്ള തീറ്റ വളരെ രസകരമായിരുന്നു. സാമ്പാറും പഴവും അകമ്പടിയായി ഉണ്ടായിരുന്നു. അവിടുത്തെ അടുക്കളയിൽ നിർമ്മിച്ച ചായയും രുചിയൂറുന്നതായിരുന്നു. പ്രഭാത ഭക്ഷണം പൂർത്തിയാക്കി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ തന്നെ സ്കൂബ ഡൈവിങ്ങിന് പോകാൻ പാകത്തിൽ ഞങ്ങളുടെ ഗൈഡ് വണ്ടിയുമായി എത്തി. എല്ലാവരും നീന്തൽ വസ്ത്രം ധരിച്ചാണ് പുറപ്പെട്ടത്. ഇളം കാറ്റേറ്റുള്ള സവാരി ഏറെ ആസ്വാദ്യകരമായിരുന്നു. കടൽ തീരത്ത് കൂടിയുള്ള യാത്ര ഒരിക്കലും നമുക്ക് മടുക്കില്ല എന്നതല്ലേ സത്യം. ഞങ്ങൾ യാത്ര ചെയ്ത റോഡിന് ഇരുവശവും 50 മീറ്റർ മുതൽ 500 മീറ്റർ വരെ ദൂരെ കടലായിരുന്നു. സാഗര ദർശനത്തിനൊടുവിൽ ഞങ്ങൾ അന്താൻ ബീച്ചിൽ എത്തി. അവിടെ നിന്നുള്ള സാഗര ദർശനം വർണ്ണനകൾക്ക് അതീതമാണ്. നീല ജലാശയത്തിൽ തുള്ളിക്കളിക്കുന്ന യാനങ്ങൾ, അർക്കശോഭയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന അറബിക്കടലിൻ്റെ മനോഹാരിത ആസ്വദിച്ചു നിന്നാൽ സമയം പോകുന്നതറിയില്ല. വളരെ ദൂരെയല്ലാതെ കടന്നു പോകുന്ന ബോട്ടുകൾ, അവയ്ക്ക് മുകളിലൂടെ ഗഗനചാരം നടത്തുന്ന പക്ഷിക്കൂട്ടങ്ങൾ, വെൺമേഘങ്ങളാൽ പൂക്കളം തീർത്ത നീലാകാശം സൂര്യപ്രഭയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡൈവിംഗ് മാസ്റ്റർ പത്തനംതിട്ട സ്വദേശി വിഷ്ണു ആയിരുന്നു. സ്കൂബ ഡൈവിംഗ് എന്താണെന്നും എങ്ങനെയാണ് ഡൈവ് ചെയ്യേണ്ടതെന്നും ഓക്സിജൻ മാസ്ക്

ഡൈവിംഗ് ഗ്ലാസ്സും ധരിക്കേണ്ടത് എങ്ങനെയെന്നും വായിലേക്ക് കടൽ വെള്ളം കയറാതെ വെള്ളത്തിനടിയിൽ വച്ച് ശ്വസിക്കുന്നത് എങ്ങനെയെന്നും വിശദീകരിക്കുന്ന ഒരു ക്ലാസ്സായിരുന്നു ആദ്യം ഞങ്ങൾക്ക് ലഭിച്ചത്. സമുദ്രാന്തർ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സഹയാത്രികനായ ഡൈവിംഗ് ഇൻസ്ട്രക്ടറോട് ആശയങ്ങൾ കൈമാറാനുള്ള ആംഗ്യ ഭാഷയെ സംബന്ധിച്ചും ഡൈവിംഗ് മാസ്റ്റർ വിഷ്ണു ഞങ്ങൾക്ക് മനസ്സിലാകും വിധം വിശദീകരിച്ചു നൽകി. ഹൃദ്രോഗമോ പക്ഷാഘാതമോ അപസ്മാരമോ ഉള്ളവർ കടലാഴങ്ങളിലേക്ക് പോകാൻ പാടില്ല. അടുത്ത കാലത്ത് ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരെയും ഡൈവിങ്ങിന് പ്രോത്സാഹിപ്പിക്കില്ല. ക്ലാസ് കഴിഞ്ഞ് അന്താൻ ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നും എല്ലാവരും ചെറു പാനീയങ്ങളും കുടിച്ച് നേരെ ബോട്ടിലേക്ക് കയറി. ഇനി പ്രാക്ടിക്കലാണ്. തിയറി കരയിലും പ്രാക്ടിക്കൽ കടലിലെ ആഴം കുറഞ്ഞ ഭാഗത്തുമാണ് സാധാരണ നടത്തുന്നത്. ഞങ്ങളുടെ സംഘം കയറിയ ബോട്ട് നേരെ 1.5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയി. ലഗൂൺ അവസാനിക്കുന്ന സ്ഥലത്ത് ബോട്ട് നിർത്തി നങ്കൂരമിട്ടു. അവിടെ ഞങ്ങളെ ഇറക്കി. ഏകദേശം 5 അടി താഴ്ചയുള്ള സ്ഥലമാണ് പ്രാക്ടിക്കലിനായി തിരഞ്ഞെടുത്തത്. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഡൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ഓരോരുത്തർക്കും കരയിൽ വെച്ച് പഠിപ്പിച്ച തിയറിയുടെ പ്രാക്ടിക്കൽ കാണിച്ചു തന്നു. കുറച്ച് സമയം ഓക്സിജൻ മാസ്കും ഡൈവിംഗ് കണ്ണടയും ധരിച്ച് വെള്ളത്തിനടിയിൽ വെച്ച് പരിശീലനം നൽകി. എല്ലാവരും ഓക്കെ ആയപ്പോൾ ഞങ്ങൾ ഇൻസ്ട്രക്ടർമാർക്കൊപ്പം വീണ്ടും ബോട്ടിൽ കയറി. സൂര്യൻ്റെ പ്രകാശത്തിലും കാറ്റിലും ഇളകിയാടുന്ന കടലിൻ്റെ ഉള്ളിലേക്ക് 2 കിലോമീറ്റർ കൂടി ബോട്ട് ഓടിച്ചു പോയി. ബോട്ട് നിർത്തി നങ്കൂരമിട്ടു. കുറച്ചുകൂടി ആഴമുള്ള സ്ഥലമായിരുന്നു ഇതെന്ന് തുടർന്നുള്ള നടപടിയിൽ ഞങ്ങൾക്ക് ബോധ്യമായി. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഞാൻ ടി സദാശിവൻ. ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848558785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പിന്തുണയാണ് സുന്ദരസഞ്ചാരത്തിൻ്റെ വിജയം. ലക്ഷദ്വീപിലെ ബീച്ചുകൾ പോലെ ആഹ്ലാദദായകമാണ് അവിടുത്തെ സാഗര വിനോദങ്ങളും. പ്രഭാത ഭക്ഷണത്തിന് ശേഷം കടലാഴങ്ങൾ തേടിയുള്ള സ്കൂബ ഡൈവിങ്ങിനായി അന്താൻ ബീച്ചിലെത്തി ഡൈവിംഗ് മാസ്റ്ററുടെ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്തതും തുടർന്ന് ബോട്ടിൽ കയറി ആഴം കുറഞ്ഞ ലഗൂണിൽ വെച്ച് പ്രാക്ടിക്കൽ പരിശീലനം നൽകിയതും പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കടൽ വിനോദ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓരോരുത്തരെയായി ഇൻസ്ട്രക്ടർമാർ ഓക്സിജൻ മാസ്ക് ധരിപ്പിച്ചു, മുതുകത്ത് ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചു, മൂക്കിലേക്ക് വെള്ളം കയറാത്ത വിധത്തിൽ റബ്ബറിൽ തീർത്ത ഒരുതരം ചവണ കണ്ണട ധരിപ്പിച്ചു, ഇരു കാലുകളുടെ പാദങ്ങളിലും ചിറകുകൾ പോലുള്ള വലിയ റബ്ബർ ചെരുപ്പുകൾ ഞെരിയാണിയിൽ കുടുക്കിയിട്ടു. അത് വെള്ളത്തിലെ സഞ്ചാരം സുഗമമാക്കുമെന്ന് ഇൻസ്ട്രക്ടർ പറഞ്ഞു. ബോട്ടിലെ കോണി താഴേക്കിട്ടു, അതിൽ പിടിച്ച് നിലമില്ലാ കയത്തിലേക്ക് പതുക്കെ ഇറങ്ങി. ഓരോരുത്തർക്കും ഒരു ഡൈവിംഗ് മാസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു. ആദ്യം ഭയം തോന്നിയെങ്കിലും നീന്തലറിയാമെന്ന ബലം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആഴിയുടെ ആഴങ്ങളിലേക്കുള്ള ഊളിയിടലായിരുന്നു. അപ്പോഴേക്കും ഭയം വിട്ടുമാറിയിരുന്നു. കൈപിടിച്ച് നിയന്ത്രിക്കാൻ ഇൻസ്ട്രക്ടർ കൂടെയുള്ളതിനാൽ പേടി അപ്പോഴേക്കും മാറിയിരുന്നു. രാവിലെ 11 മണിയോടടുത്ത സമയമായതിനാൽ സൂര്യരശ്മികൾ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങി താഴേക്ക് പ്രകാശം പരത്തുന്നുണ്ടായിരുന്നു. കടലിൻ്റെ അന്തർഭാഗം വല്ലാത്തൊരു ലോകമാണ്. മുഗൾ പരപ്പിൽ നിന്ന് ഏകദേശം 10 മീറ്ററോളം താഴേക്ക് എത്തിയതോടെ ഇൻസ്ട്രക്ടർ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ബട്ടൺ അമർത്തി വെള്ളത്തിനടിയിലെ ചലനം നിയന്ത്രിച്ചു. വർണ്ണവിസ്മയം തീർക്കുന്ന മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്നതും വൈവിധ്യങ്ങളുടെ പ്രപഞ്ചം പോലെ പവിഴപ്പുറ്റുകളും പാറകളും അതിനു മുകളിലെ ജീവനുള്ള സസ്യങ്ങളും അക്വാറിയത്തിൽ എന്ന പോലെ ദൃശ്യവീതിയിൽ മിന്നി മറഞ്ഞു. താഴേക്ക് പോകാൻ ഞാൻ സിഗ്നൽ നൽകി. പെരുവിരൽ താഴേക്ക് കാണിക്കുന്നതാണ് സിഗ്നൽ. താഴേക്ക് പോകുന്തോറും വർണ്ണക്കാഴ്ചകളുടെ വേലിയേറ്റമായിരുന്നു. വർണ്ണ മത്സ്യങ്ങൾ നമ്മുടെ ദേഹത്തുരുമ്മി പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ അളവ് എത്രയെന്ന് പറയാൻ ആകില്ല. ആഹ്ലാദത്തിൻ്റെ ഉത്തുംഗത്തിൽ എത്തിയ പ്രതീതി. എത്ര തരം, എത്ര നിറം പ്രകൃതിയുടെ സൃഷ്ടിജാലത്തിൽ അതിശയിക്കാനല്ലാതെ മറ്റെന്താണൊരു വഴി? പവിഴപ്പുറ്റുകൾ പൊടിഞ്ഞുണ്ടായ മണൽ റബ്ബപ്പൊടി പോലെ തോന്നി. വെറുതെ ഒരല്പം വാരി നോക്കി. എന്തൊരു മൃദുലത! പാറകളിൽ ചെറുതായി സ്പർശിച്ചു. വിവിധങ്ങളായ ആകൃതിയിൽ നിറങ്ങളുടെ മായാജാലം തീർത്ത് കടൽ മത്സ്യങ്ങളും കടൽ ജീവികളും വിഹരിക്കുന്ന കാഴ്ചയ്ക്ക് അപാരമായ സൗന്ദര്യമാണ്. കുറച്ചുകൂടി താഴേക്ക് പോയപ്പോൾ മലയുടെ ചെങ്കുത്തായ ഇറക്കം പോലെ ഒരു മഹാഗർത്തം കാണാനായി. അതിനിടയിലേക്ക് നോക്കിയപ്പോൾ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നു. ശരിക്കും പേടിച്ചുപോയി. ഇരുട്ടിൻ്റെ ലോകത്ത് നിന്ന് പതുക്കെ വർണ്ണങ്ങളുടെ ലോകത്തിലേക്ക് ഉയർ

0: വന്നു. മത്സ്യങ്ങളെപ്പോലെ കടലാഴങ്ങളിൽ ഒഴുകി നടക്കുന്ന ആനന്ദം ആസ്വദിച്ചു. കാഴ്ചകൾ കണ്ട് നീങ്ങവേ മകളെയും സഹയാത്രികരെയും കാണാനായത് ഏറെ സന്തോഷം സമ്മാനിച്ചു. മകളെ കൈയുയർത്തി അഭിവാദ്യം ചെയ്തു. സ്കൂബ വീഡിയോഗ്രാഫർ ഇവയൊക്കെ വീഡിയോ ക്യാമറയിൽ പകർത്തി ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. സമുദ്രാന്തർ ഭാഗത്തെ കാഴ്ചകളുടെ വർണ്ണവസന്തത്തിൽ നീന്തി തുടിച്ച് സമയം പോയതറിഞ്ഞില്ല. അരമണിക്കൂറാണ് സ്കൂബ ഡൈവിങ്ങിൻ്റെ സമയം. ഇൻസ്പെക്ടർമാർ കൈപിടിച്ചുകൊണ്ട് അനായാസം ഞങ്ങളെ മുകളിലേക്ക് എത്തിച്ചു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും സുന്ദരസഞ്ചാരത്തിൽ ലക്ഷദ്വീപിലെ കടലാഴങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. ഇനിയൊരു ഗാനം ആസ്വദിച്ചാലും.
1: അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണം.

കളിക്കണ കടലിൻ കുട്ടികള കരമുത്തുകണക്കൊരു കൊച്ചുകിടാത്തനു തെച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചന്തകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്കുമണപ്പുറം ആകത്തിമികിട തിമിറത്തി.

കമ്പട മുറുകി കന്നാലികളുടെ കാലി കട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ തീരെ തറയിലരപ്പോ തിക്കരി നല്ലതു വാരി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
2: റേഡിയോ സാന്തനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.

0: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമ്മളിപ്പോ ഒരു വാഹനം എടുത്തന്നിരിക്കട്ടെ സാർ, അപ്പൊ അതിന്റെ ഉടമസ്ഥാവകാശം നമ്മൾ മാറ്റി മേടിച്ചു. അപ്പൊ അതിനോടൊപ്പം തന്നെ അതിനകത്തൊരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഇൻഷുറൻസ് പോളിസി മാറ്റണം എന്ന് വല്ല നിർബന്ധമുണ്ടോ?
1: തീർച്ചയായിട്ടും നിർബന്ധമുണ്ട്. പലർക്കും പറ്റുന്ന വെച്ചാലും ഇൻഷുറൻസ് പോളിസി മാറ്റൂല. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ആരാണ് ഇൻഷുറർ എന്ന് ചോദിച്ചല്ലോ. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുർഡ് എന്ന് പറയുന്നത് ആരാണോ ഉടമസ്ഥൻ അദ്ദേഹത്തിനാണ് ഇൻഷുർ. അപ്പൊ ഈ പോളിസിയിലെ കോൺട്രാക്റ്റിലെ പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറർ, ഇൻഷുറൻസ് കമ്പനി ഓണറുമാണ്. അപ്പൊ വാഹനത്തിനെ സംബന്ധിച്ചുള്ള വാഹനത്തിന്റെ ഓണറാണ് ഇൻഷുർഡ്. അപ്പൊ ആ പർട്ടിക്കുലർ വ്യക്തിക്കാണ് ഇൻഷുറൻസ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. ഈ വാഹനം നമ്മൾ വിറ്റു വാങ്ങി മാറിക്കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്യുന്ന ആൾ ഈ പോളിസിയും അദ്ദേഹത്തിന്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റും. അല്ലെങ്കിൽ കാരണം വാഹനം അദ്ദേഹത്തിന്റെ പേരിൽ, പക്ഷേ പോളിസി അദ്ദേഹത്തിന്റെ പേരിലാവുന്നില്ല. സപ്പോസ് എയുടെ വാഹനം ബിക്ക് വിറ്റാൽ അത് എന്നാണോ ആർ സി ബുക്കും പ്രകാരം ബിയുടെ പേരിലോട്ട് മാറ്റുന്നത്, അന്ന് മുതൽ 15 ദിവസത്തിനകം ബി അപ്ലൈ ചെയ്യണം, ഈ വാഹനത്തിന്റെ പോളിസി എന്റെ പേരിലോട്ട് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് നിസ്സാരമായ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി മാറ്റിക്കൊടുക്കും. മാറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പം, ആ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയാം പോളിസി ഉണ്ട്, ഞങ്ങൾ എയ്ക്കാണ് കൊടുത്തത്, ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ബി ആണ് ഓണർ, ബി ഞങ്ങളോട് യാതൊരു ബന്ധമില്ല, നോ പ്രിവിറ്റി

0: കോൺട്രാക്ട് എന്ന് പറയും. അപ്പോൾ ബിക്ക് ഇൻഷുറൻസ് ഉണ്ടായാലും ഗുണമില്ലാതായി, കാരണം പോളിസി ബിയുടെ പേരിലോട്ട് മാറ്റിയില്ല. അപ്പോൾ നിയമം പറയുന്നത് വിത്തിൻ 14 days ഓഫ് ദി ട്രാൻസ്ഫർ വെഹിക്കിൾ ട്രാൻസ്ഫറി ഷാൽ അപ്ലൈ എന്ന് വെച്ചാൽ ആരാണോ വാങ്ങിച്ച ട്രാൻസ്ഫറി വാങ്ങിച്ച ആള് ഈ പോളിസിയും കൂടെ കൊണ്ടുകൊടുത്ത് എൻ്റെ പേരിലോട്ട് ആർ സി ബുക്ക് മാറ്റി, ഞാനാണ് ഓണർ, അതുകൊണ്ട് എൻ്റെ പേരിലേക്ക് പോളിസിയും മാറ്റിത്തരണമെന്ന് 15 രൂപ. ഇപ്പം ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്, 15 രൂപ അടിച്ച് പോളിസി അദ്ദേഹത്തിൻ്റെ പേരിൽ മാറ്റുന്നതാണ് ശരിയായ നടപടി, അല്ലെങ്കിൽ നിയമക്കുരുക്കിൽപ്പെട്ട് അദ്ദേഹത്തിന് ലയബിലിറ്റി ഉണ്ടാവുന്ന.
1: സാർ ഇപ്പോൾ പറഞ്ഞു സാധാരണ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 1 വർഷമാണ് അത് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞാൽ അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് വല്ല ഗ്രേസ് പീരീഡും ഒക്കെ ഉണ്ടോ?
0: യാതൊരു ഗ്രേസ് പീരീഡും പോളിസി പുതുക്കുന്നതിനില്ല. പോളിസി ഇന്നലെ എക്സ്പയർ ആയെങ്കിൽ ഇന്ന് മുതൽ പുതുക്കിയിരിക്കണം. എല്ലാ പോളിസിയും എൻഡ് ചെയ്യുന്നത് മിഡ്നൈറ്റിലാണ്. 25-ാം തീയതി മിഡ്നൈറ്റിൽ പോളിസി എക്സ്പയർ ചെയ്യും. 25-ാം തീയതി ഒരു പോളിസിൻ്റെ അർത്ഥം 25-ാം തീയതി മിഡ്നൈറ്റ് പോളിസിയും. 26-ാം തീയതി 12 മിഡ്നൈറ്റ് 12:01 മുതൽ പോളിസി ഇല്ല. അപ്പോൾ ഗ്രേസ് പീരീഡ് ഇല്ല. പലരുടെയും തന്നെ ഗ്രേസ് പീരീഡ് ഉണ്ടെന്ന മെഡി ക്ലെയിം പോളിസീസിൽ മാത്രം ഗ്രേസ് പീരീഡ് ഉണ്ട്. അതുകൊണ്ടാണ് വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ പോളിസി എക്സ്പയർ ആകാൻ നേരത്തെ അറിഞ്ഞിരിക്കണം. നേരത്തെ അറിഞ്ഞ് എക്സ്പയർ ആവുന്നതിന് 2-3 ഒരാഴ്ചയ്ക്ക് മുമ്പോ നമുക്ക് പോളിസി പ്രീമിയം റിന്യൂ ചെയ്യാനായിട്ട് പൈസ അടയ്ക്കാം. അപ്പോൾ നമുക്കൊരു സംശയം, നേരത്തെ അടച്ചാൽ പൈസ അല്ലെങ്കിൽ നേരത്തെ അടയ്ക്കുമ്പോൾ 1 ആഴ്ച അല്ലെങ്കിൽ 2 ദിവസം 2 ദിവസം നഷ്ടപ്പെടത്തില്ല, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നേരത്തെ പ്രീമിയം അടച്ചാലും എന്നാണോ എക്സ്പയർ ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസം പോലെ പോളിസി റിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഗ്രേസ് പീരീഡേ ഇല്ല, 1 മിനിറ്റ് 1 ദിവസവും ഇല്ല, 1 മണിക്കൂറും ഇല്ല, 1 മിനിറ്റും ഇല്ല. സോ ദാറ്റ് എല്ലാ പോളിസി ഹോൾഡേഴ്സും എല്ലാ ഉടമസ്ഥരും പോളിസി നമ്മുടെ എക്സ്പയർ ആകുന്ന തീയതി വളരെ നേരത്തെ മുമ്പേ നമ്മൾ കലണ്ടറിൽ കുറിച്ചിടുകയും നമ്മൾ അറിഞ്ഞു വെക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുകയും അത് നേരത്തെ തന്നെ പോളിസി റിന്യൂ ചെയ്തിട്ടിരിക്കണം. There is no grace period even for a single day.
1: സർ, നമ്മൾ കോടതിയിൽ നിന്ന് കോമ്പൻസേഷൻ വിധിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ ആ ഒരു കോമ്പൻസേഷൻ ഈടാക്കുന്നത് ഏത് തരത്തിലാണ്, എങ്ങനെയായിരിക്കും അത് കിട്ടുന്നത്?
0: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോമ്പൻസേഷൻ വിധിക്കുന്നത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലാണ്. ആ ട്രൈബ്യൂണലിൽ പാസ്സാക്കുന്ന ജഡ്ജ്മെന്റിൽ പറയാറുണ്ട് 45 ദിവസത്തിനകം അല്ലെങ്കിൽ 30 ദിവസത്തിനകം ഈ കോമ്പൻസേഷൻ കൊടുക്കണം. മിക്കവാറും കേസുകളിൽ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്, ഇൻഷുറൻസ് ഉള്ള കേസിൽ. ഇല്ലാത്ത കേസുകളിൽ ഓണർ കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായി ഇൻഷുറൻസ് കമ്പനിക്കെതിരായിട്ടാണ് വിധി വരുന്നത്. ഇൻഷുറൻസ് കമ്പനി ആ പൈസ കെട്ടിവെച്ച് കോടതിയിൽ കെട്ടിവെക്കും. ഇപ്പോൾ കോടതി നേരിട്ട് പാർട്ടിയുടെ അക്കൗണ്ടിലോട്ട് അയക്കാനാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പൈസ ഇല്ലെന്നോ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നോ ഒന്നും പറയാൻ പാടില്ല, പറയേണ്ട കാര്യമില്ല, അവർ കെട്ടിവെക്കും. ബുദ്ധിമുട്ട് വരുന്ന എപ്പോഴും ഇൻഷുറൻസ് ഇല്ലാത്ത കേസിൽ ഓണർക്കെതിരായിട്ട് കോമ്പൻസേഷൻ വരും. ഓണർ തടി തപ്പാൻ ശ്രമിക്കും, ഓണർ മനഃപൂർവ്വം അല്ലാതെയും പൈസ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ തേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കിട്ടണ്ടേയോ? അവിടെയാണ് പ്രശ്നം. തേർഡ് പാർട്ടിക്ക് ഏത് കോടതി വിധി വന്നാലും വിധി നടപ്പിലാക്കാൻ ഒരു സിസ്റ്റം ഉണ്ട്, അതിനേക്കാണ് എക്സിക്യൂഷൻ എന്ന് പറയും. ഒരു വിധി വന്നാൽ ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന അടുത്ത പ്രൊസീഡിങ്സ് ആണ് എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ്. അപ്പോൾ കോടതിയിൽ മോട്ടറൈസിംഗ് ലൈസൻസ് ട്രൈബ്യൂണലിൽ കോമ്പൻസേഷൻ വിധിച്ചൊരു വിധി വന്ന് പൈസ ഈ പറയുന്ന 30 ദിവസമോ 45 ദിവസമോ കിട്ടിയില്ലെങ്കിൽ അതിലെ ആർക്കാണോ കിട്ടേണ്ടത്, വിക്റ്റിമോ, ഐ മീൻ ഇഞ്ചുറി കേസിലെ വിക്റ്റിം അല്ലെങ്കിൽ അദ്ദേഹം ലീഗലേസ്, എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കാം. എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് പറയാം, ഈ ബഹുമാനപ്പെട്ട കോടതി 3 ലക്ഷം രൂപ എനിക്ക് വിധിച്ചു, ഞങ്ങൾക്ക് വിധിച്ചു, നാളെ ഇതുവരെ പൈസ തന്നില്ല. അതിന് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി ഒന്നിയിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറയും. ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ പോലും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ പറയും. അങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞ് കോടതി നോട്ടീസ് കൊടുക്കുകയും ആ അറ്റാച്ച്മെൻ്റ് ഓർഡർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അയച്ചു കൊടുക്കും. അത് റവന്യൂ റിക്കവറി അരിയേഴ്സ് ആയിട്ട് കണക്കാക്കി ഡിസ്ട്രിക്ട് കളക്ടർക്ക് അത് വില്ലേജ് ഓഫീസർ അയച്ചു കൊടുക്കും. വില്ലേജ് ഓഫീസർ ഈ കൊടുക്കേണ്ട ആളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ അറസ്റ്റിനും കൊടുക്കാം, കാരണം പൈസ അദ്ദേഹത്തിന് പൈസയുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുണ്ട്, എന്നിട്ട് മനഃപൂർവ്വം തരാതിരിക്കുകയാണ്. അതേ കോടതിയുടെ അതിർത്തിയിൽ നിന്ന് വിട്ടുപോയി അബ്സ്കോണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോലും ഉള്ള വാറണ്ടി ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് കോമ്പൻസേഷൻ വിധിച്ചാൽ കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല, അത് അറ്റാച്ച്മെൻറ്റിലൂടെയോ അറസ്റ്റിലൂടെയോ ഈടാക്കിയെടുക്കാം. ഒരു കേസുകളിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കാൻ സ്റ്റേ കൊടുക്കാം. ഇൻഷുറൻസ് കമ്പനി ഒരു അപ്പീൽ പോയി അല്ലെങ്കിൽ ഓണർ അപ്പീൽ പോയി, അപ്പീലിൽ സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം സ്റ്റേ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം കോമ്പൻസേഷൻ കൊടുക്കേണ്ട. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ ആ കോടതിയും ഹൈക്കോടതിയിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അപ്പീലും പകുതി പൈസ എങ്കിലും കെട്ടിവെച്ചാൽ മാത്രമേ അപ്പീൽ എടുക്കുകയും സ്റ്റേ ചെയ്യുകയും ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഒരു ആക്സിഡൻറ് കേസിൽ കോമ്പൻസേഷൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒരിക്കലും അതിനൊരു പരിഹാരം ഇല്ലാതിരിക്കുന്ന അവസ്ഥയില്ല. തീർച്ചയായിട്ടും നിയമ നടപടിയുണ്ട്. എക്സിക്യൂഷൻ പെറ്റീഷനിലൂടെ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാം. അറ്റാച്ച്മെൻറ്റിലൂടെ, അറസ്റ്റിലൂടെ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന മറ്റു മാർഗങ്ങളിലൂടെ പൈസ ഈടാക്കിയെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല.
1: ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഡ്രൈവറെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിടുകയാണെങ്കിൽ ഈ വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുമോ?
0: ഒരിക്കലുമില്ല. വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടുന്നത് ഡ്രൈവറെ ശിക്ഷിക്കുന്നതായിട്ട് ബന്ധമില്ല, കാരണം ഡ്രൈവറെ പീനൽ കോഡ് അനുസരിച്ചിട്ട് ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് പോലീസ് ചാർജ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ ചെയ്യുന്നത്. അയാൾ അശ്രദ്ധമായി കുറ്റകരമായി വണ്ടി ഓടിച്ചെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഭാരതീയ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് കുറ്റക്കാരനാണെങ്കിൽ തടവോ പിഴയോ വിധിക്കാം. അത് അയാളുടെ പേഴ്സണൽ ലയബിലിറ്റിയാണ്, അയാളുടെ എന്താ പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റിയാണ്. അങ്ങനെ കേസുകൾ ശിക്ഷിക്കുന്നതുകൊണ്ട് വെറുതെ വിടുന്നുമുണ്ട്. വെറുതെ വിട്ടാൽ പോലും വിക്റ്റിമിന് കോമ്പൻസേഷൻ കിട്ടണം. കാരണം വിക്റ്റിമിന് കോമ്പൻസേഷൻ കിട്ടേണ്ട അയാളുടെ ലീഗൽ റൈറ്റാണ്. ചിലപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തെ വെറുതെ വിടുന്നത് കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ സാക്ഷികൾ കോറി മാറിയതുകൊണ്ടായിരിക്കാം, അല്ലെ പോലീസ് ചാർജ് ചെയ്ത കേസിൽ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടായിരിക്കാം. എങ്ങനെയായാലും എന്തുകൊണ്ടായാലും പ്രതിയെ വെറുതെ വിട്ടാലും ഇപ്പുറത്ത് മോട്ടറൈസിംഗ് ക്ലെയിംസ് ട്രൈബ്യൂണലിൽ കോമ്പൻസേഷൻ കൊടുത്ത കിട്ടാൻ അർഹതപ്പെട്ട വിക്റ്റിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. അതിനും ഈ പ്രതി ശിക്ഷിക്കുന്നതും വെറുതെ വിടുന്നതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. പലരുടെയും സംശയമാണ് ശിക്ഷിച്ചാൽ മാത്രമേ കോമ്പൻസേഷൻ കിട്ടണമെന്നില്ല, ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും കോമ്പൻസേഷൻ കിട്ടും. കോടതി മോട്ടറൈസിംഗ് ക്ലെയിംസ് ട്രൈബ്യൂണൽ നോക്കുന്ന ഒരു FIR ഉണ്ടോ, ഇയാളെ കുറ്റക്കാരനാണെന്ന് പോലീസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ടോ, അത് രണ്ടും മതി.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര. കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.

നമസ്കാരം കൂട്ടുകാരെ. വേനൽ അവധിയുടെ നീണ്ട ദിനങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ജൂൺ എത്തിച്ചേർന്നിരിക്കുന്നു. പുതിയ പുസ്തകങ്ങളുടെ മണവും പുതുപുത്തൻ കുപ്പായവും കുടയും മഴത്തുള്ളിയുടെ സംഗീതവും ഒപ്പം ചേർന്ന് മറ്റൊരു അധ്യയന വർഷത്തിന് തുടക്കമാകുന്നു. ഇന്ന് ജൂൺ 1, കുട്ടിക്കൂട്ടങ്ങൾ അക്ഷരമുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി സ്കൂൾ മുറ്റങ്ങളിൽ ചിരിയുടെയും കളിയുടെയും പുതിയ അധ്യായങ്ങൾ തുടങ്ങും. ഇന്ന് ആദ്യമായി സ്കൂളിൽ പോകുന്ന കുരുന്നുകളുണ്ട്. അമ്മയുടെ വിരൽ മുറുക്കി പിടിച്ച് കണ്ണുകളിൽ ചെറിയൊരു ഭയവും വലിയ കൗതുകവുമായി ഇന്ന് സ്കൂളിലേക്ക് എത്തുന്ന അവർക്കായി തുറക്കപ്പെടുന്നത് അക്ഷരങ്ങളുടെയും അറിവിന്റെയും അനുഭവങ്ങളുടെയും സൗഹൃദങ്ങളുടെയും മനോഹര ലോകമാണ്. വലിയ കുട്ടികൾക്കും ജൂൺ പുതിയ അനുഭവങ്ങളുടെ തുടക്കമാണ്. ചിലർ പുതിയ ക്ലാസ്സിലേക്കുള്ള സന്തോഷത്തിൽ, ചിലർ കൂട്ടുകാരെ വീണ്ടും കാണാനുള്ള തിടുക്കത്തിൽ, മറ്റു ചിലർ 10-ാം ക്ലാസ്സും +2 പോലെ നിർണായക വർഷങ്ങളിലേക്കുള്ള ചെറിയൊരു ടെൻഷനിൽ. ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ ഇന്ന് ഓരോ വ്യത്യസ്ത വികാരങ്ങളാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പുതിയ അധ്യയന വർഷം നിങ്ങൾക്ക് അറിവിന്റെയും സന്തോഷത്തിന്റെയും നേട്ടങ്ങളുടെയും വർഷമാകട്ടെ. പുതിയ പുസ്തകങ്ങൾ പുതിയ ചിന്തകൾ സമ്മാനിക്കട്ടെ. പുതിയ അധ്യാപകർ പുതിയ പ്രചോദനങ്ങളാവട്ടെ. പുതിയ കൂട്ടുകാർ ജീവിതകാല സൗഹൃദങ്ങളായി മാറട്ടെ. എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സന്തോഷവും നേട്ടങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ അധ്യയന വർഷം ആശംസിക്കുന്നു ഞാൻ, നിങ്ങളുടെ സ്വന്തം പ്രീത ടീച്ചർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ. വിഷയം രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം.

0: മനുഷ്യനെ വാഴ്ത്തുവിൻ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് ജൂൺ 1 എന്നുള്ളൊരു മഹത്തായ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ടവരുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി.
1: ഞാൻ രജനി ഗിരീഷാണ്
0: അല്ലെ. അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് തീരില്ല.
1: അവധിയുടെ ആലസ്യമൊക്കെ കഴിഞ്ഞ് ഇട്ടൊഴിഞ്ഞ് ദേ കുട്ടികൾ സ്കൂൾ മുറ്റത്തേക്ക് തിരുമുറ്റത്തേക്ക് ഓടുകയാണ്. അപ്പോൾ ഇന്നു മുതൽ സജീവമായി തുടങ്ങി വിപുലമായ പ്രവേശനോത്സവം. നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM ഈ പ്രവേശനോത്സവത്തോടൊപ്പം സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിശേഷം അല്ലേ.
0: അതെ അതെ. അപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ചെല്ലുകയല്ല, ചിലരെയൊക്കെ ഓടിച്ചു വിടുകയാണെന്ന് പറയാം. കാരണം ഇന്നും പതിവില്ലാതെ പല വീടുകളിൽ നിന്നും എന്താ അമ്മ പറയണേ, എണ്ണിക്കടാ പല്ല് തേക്കടാ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇല്ല ഇല്ല എന്നുള്ള ദയനീയമായ കരച്ചിലുകളൊക്കെ
1: അല്ലേ ഇന്നത്തെ റീൽസുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അല്ലേ. നമുക്ക് നമ്മുടെ എല്ലാ ആർജേസിനെയും കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് സ്കൂളുകളിൽ നിന്നും ഒക്കെ എല്ലാവരും ലൈവിന് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ ശ്രീലക്ഷ്മി.
0: അതെ. അപ്പോൾ അങ്ങനെ ഈ ഒരു ജൂൺ 1 എന്നുള്ള ആ ഒരു ദിവസത്തിൽ നമുക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പതിവില്ലാതെ ബസ്സുകളിലൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒരു രാവിലെ കുറച്ച് മഴയുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇപ്പം ഇന്നലെ തൊട്ടേ എല്ലാവരും വിചാരിക്കുന്നു രാവിലെ മഴയില്ലാതിരുന്നാൽ മതി, വൈകുന്നേരങ്ങളിലൊക്കെ ഒരു മഴയാണെങ്കിൽ കുഴപ്പമില്ല, രാവിലെ ഒരു മഴയൊന്ന് മാറി നിന്നിരുന്നെങ്കിൽ ഈ കുട്ടികളായിട്ടൊക്കെ പോവുക
1: ചിന്തിച്ചു. അപ്പം ഇതേ ആഘോഷങ്ങളുടെ അവധിക്കാലത്തിനൊക്കെ വിട നൽകി നമ്മുടെ കുരുന്നുകളെന്ന് വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിയെത്തും. മധുരവും പൂക്കളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് അധ്യാപകർ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം കുരുത്തോലയും വർണ്ണക്കടലാസും ഒക്കെ കൊണ്ട് അലങ്കരിച്ച കുറേ വർണ്ണ ശബളമായ സ്കൂളുകളും ക്ലാസ് മുറികളും ഒക്കെയാണ് നമുക്ക് കണ്ടത്. ഹരിത ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് എല്ലാ സ്കൂളുകളും പ്രവേശനോത്സവത്തിന് തയ്യാറെടുക്കുന്നത് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളിലേക്കൊക്കെ വളരെ പെട്ടെന്ന് കടന്നു പോകാം.
0: അതെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു പ്രവേശനോത്സവ ഗാനമുണ്ടല്ലേ. അപ്പോൾ അത് ഈ ഒരു ജൂൺ 1 പറയുന്നത് എല്ലാ സ്കൂളുകളിലും ഒരു ഉണർവാണ്. അതായത് എന്താ കുറേ നാൾ ഇങ്ങനെ ബെല്ലിൻ്റെ ശബ്ദം ഒന്നും നമ്മൾ ഇങ്ങനെ കേൾക്കാതിരുന്ന ആ ഒരു സ്കൂൾ അന്തരീക്ഷം എല്ലാം ഇങ്ങനെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഒരു പ്രതീക്ഷയാണ് ഇങ്ങനെ കുട്ടികൾ, പുതിയ സ്കൂള്, പുതിയ ക്ലാസ്, കൊച്ചുകുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലേ. കുറച്ച് നേരം ഒന്ന് പാരൻസിനെ കാണാതിരിക്കുക, അപ്പം അതിൻ്റെ ഒരു അതിനെ ഒന്ന് അതിജീവിക്കുക എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് കുറേ നാൾ നമ്മൾ അച്ഛനും അമ്മയോടൊപ്പം ഇരുന്നു അവരുടെ ഒരു പാമ്പറിംഗ് ഒക്കെ കിട്ടി, ആ ഒരു വാത്സല്യമൊക്കെ കിട്ടി, പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് പരിചയമില്ലാത്ത കുറേ കുഞ്ഞുമുഖങ്ങൾ, തന്നെ പോലെയുള്ള കുറേ കുട്ടികൾ, പിന്നെ പുതിയ ടീച്ചേഴ്സ്, അവരൊക്കെ ഇങ്ങനെ അവരെയൊക്കെ കാണുകയാണെങ്കിൽ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. പെട്ടെന്ന് പാരൻസ് ഒന്ന് മാറുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ഒന്ന് പെട്ടെന്നൊന്ന് ഒരു പേടിയുണ്ടാവും അല്ലേ. പിന്നീട് നമ്മുടെ കുട്ടികളെല്ലാം അതിനെ അതിജീവിച്ച് ജീവിതത്തിൽ വരുന്ന ഓരോരോ പ്രതിസന്ധികളെയും അതിജീവിച്ച് അവർ വളരെ വലിയ ഉയരങ്ങളിലേക്ക്.
1: തോന്നുന്നു ലക്ഷ്മി പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് ചെറുതിലേ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഈ പ്ലേ ക്ലാസ്സിലും അംഗനവാടികളിലും ഒക്കെ തന്നെയാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണ് പ്രതിരോധത്തിൻ്റെ ഒരു വലിയ ഒരു എന്താണ് തുടക്കമാണ് അവിടെ
0: അല്ലേ. നമ്മൾ എനിക്ക് തോന്നുന്നു ആ ഓരോ പ്രശ്നം പ്രതിസന്ധികളെ നേരിട്ട് തുടങ്ങുന്നത് അല്ലേ ഓരോ സിറ്റുവേഷൻ ആയിരിക്കാം. ഒരു പക്ഷേ
1: പല ക്ലാസ് മുറികളും ഇന്ന് ഫൈറ്റിംഗ് ആയിരിക്കും എന്നത്.

0: എനിക്ക് ഈ ബെഞ്ച് വേണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ചില പാരന്റ്സിനുണ്ട് ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെയൊക്കെ നൈസിന് മാറ്റി നിർത്തിയിട്ട് അവർ ഇരിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പോഴെങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെ പാരന്റ്സിന് ക്ലാസ്സിലൊക്കെ കയറാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ ഇപ്പം സംശയമാണ്. പക്ഷെ പണ്ട് നമുക്ക് ടീച്ചേഴ്സ് അമ്മമാരൊക്കെ വീട്ടിൽ ക്ലാസ്സിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തുന്നൊക്കെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു.
1: അപ്പം ഇന്നത്തെ പ്രവേശനോത്സവത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി പോയാൽ എന്നാലും ഒന്ന് പറയാം. സൈബർ പ്രതിജ്ഞ പ്രവേശനോത്സവത്തിൽ ലഹരി വിരുദ്ധ സൈബർ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് ഇന്ന് പ്രവേശനോത്സവം നേരുന്നത്. എഐയും സാമൂഹിക ബോധവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് പുതിയ പാഠ്യപദ്ധതികളും ഒക്കെ വരുന്നത്. അതിൻ്റെയൊക്കെ വിശദമായ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോകാമല്ലോ.
0: അതെ, നമുക്ക് നമ്മളുടെ ആ ഒരു പ്രവേശനോത്സവ ഗാനം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മളുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്, ആലാപനം ഹിഷാം അബ്ദുൾ വഹാബാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പ്രവേശനോത്സവ ഗാനം ഒന്ന് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
2: ഞാൻ രജനി ഗിരീഷാണ്.
1: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് എന്തായാലും ഇന്ന് പറയാനുണ്ടായിരിക്കും. തീർച്ചയായും അതിന്റെ നമ്പർ ഇതാണ്. നിങ്ങളുടെ വിശേഷങ്ങളും മാത്രമല്ല വിശ്വസവും ഒക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 10:14 ആയിരിക്കുകയാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848585875. അപ്പൊ നമ്മൾ കേട്ടത് നമ്മുടെ കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി തയ്യാറാക്കിയ സ്കൂൾ പ്രവേശനോത്സവ ഗാനമാണ്. ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദും അതേപോലെ തന്നെ സംഗീതവും ആലാപനവും ഹിഷാം അബ്ദുൽ വഹാബ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ഇങ്ങനെ ആശംസിക്കുകയാണ്. സ്കൂൾ ദിവസം അങ്ങനെ തുറക്കുകയാണ്. അപ്പൊ നമ്മളും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
2: ശ്രീലക്ഷ്മി, ഇപ്പം വിപ്ലവകരമായ ഒരു മാറ്റം വരുന്നത് എന്തെന്ന് വെച്ചാൽ അധ്യാപകരുടെ പ്ലാനിങ് അസിസ്റ്റൻ്റായി AI പ്രവർത്തിക്കും എന്നാണ് മന്ത്രി ഷംസുദ്ദീൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്കൂളുകളിലെ പുതിയ പഠനക്രമത്തിനാണ് ഒരു തുടക്കം വന്നിരിക്കുന്നത്. അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പൊതുവിദ്യാലയങ്ങൾ ഇന്ന് നമുക്കൊക്കെ അറിയാവുന്ന തുറക്കുന്ന ഈ ഒരു വിദ്യാലയത്തിൽ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ AI സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹ്യ അവബോധത്തിനാണ് പുതിയ പഠനക്രമം വരുന്നത്. അപ്പം ഇത് പുതിയ ഈ മന്ത്രിയുടെ ഈ ഒരു പുതിയ ആ ഒരു പദ്ധതിയിൽ ഒരു വിദ്യാർത്ഥിയെയും പിന്നിലാക്കില്ല എന്നൊരു തീരുമാനത്തോടു കൂടിയാണ് ഇത് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യമാണ് വരുന്നത്. ആ ഒരു നവീകരണമാണ് അതിന് പിന്നിലുള്ളത്. അധ്യാപകരുടെ പ്ലാനിങ് അസിസ്റ്റൻ്റായി AI പ്രവർത്തിക്കുമെന്നും അത് ഒരിക്കലും ആർക്കും ആശങ്കയൊന്നും വേണ്ട, അത് തൊഴിൽ നഷ്ടമൊന്നും വരത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്.
1: അതെന്തായാലും നമ്മൾക്ക് ഇപ്പോൾ ഒരുപാട് കാലോചിതമായ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണിത്. പല സ്കൂളുകളിലെ ഹോം സ്കൂളിങ്ങും അങ്ങനെയുള്ള രാജ്യങ്ങൾ അതൊക്കെ ഒരു നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്നത്തെ ഇതെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളുടെ സ്കൂൾ തലത്തിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശനിയാഴ്ച അല്ലേ, ശനിയാഴ്ച നമ്മുടെ അംഗനവാടി കുട്ടികളുടെ പ്രവേശനോത്സവമായിരുന്നു.
2: പിന്നീട്
1: നമ്മളുടെ ഇപ്പോൾ നമ്മളുടെ സ്കൂൾ കുട്ടികളുടെ പ്രവേശനോത്സവം, ഇപ്പൊ ഏകദേശം പല സ്കൂളുകളിലും പ്രവേശനോത്സവമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഇനി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു കളിയും ചിരിയും
2: അവിടേക്കൊക്കെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അല്ലേ?
1: അതെ അതെ, തീർച്ചയായും. അപ്പൊ ആ ഒരു കളിയുടെയും ചിരിയുടെയും ഒരു കാലഘട്ടത്തിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി അസൈൻമെന്റ്, പ്രോജക്ട്, സെമിനാർ ഇതൊക്കെ പറഞ്ഞ പേടിപ്പിക്കുന്ന അല്ല കേട്ടോ, ഇതൊക്കെ ഒരു സത്യം മാത്രം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ആർട്സ്, സ്പോർട്സ്, അതേപോലെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, അതെ അതേപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ നമ്മുടെ ആ ഒരു വേനലവധി എല്ലാം കഴിഞ്ഞ് അതിന്റെ ഒരു ക്ഷീണം, അപ്പൊ പല സ്കൂൾ ഇങ്ങനെ സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് വെക്കേഷനൊക്കെ എവിടെ പോയി എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വെമ്പി നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെ വെമ്പി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയൊക്കെ സ്കൂൾ മാറിപ്പോകുന്ന ഒരു അവസ്ഥയും ആ ഒരു വിഷമവും സങ്കടവും ഒരു പക്ഷെ നമുക്കത് അറിയാൻ പറ്റില്ല. ഒരു പിറ്റേ അടുത്ത വർഷം വരുന്ന സമയത്ത് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. അടുത്ത വർഷം നമ്മളൊരു 3 കൂട്ടുകാരായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അടുത്ത 5 ക്ലാസ്സിൽ നിന്ന് 6 ക്ലാസ്സിലോട്ട് വന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കൂട്ടുകാരി ഇല്ല. എവിടെ പോയി? സ്കൂൾ തുറന്നപ്പോൾ കണ്ടില്ല, പിറ്റേന്ന് വരുമെന്ന് വിചാരിച്ചു, പിറ്റേന്ന് കണ്ടില്ല. പിന്നീട് കുറേ വർഷങ്ങളായിട്ട് കാണാതെ ഇരുന്നു. പക്ഷേ കുറേ ഏതോ ഒരു ബസ് യാത്രയ്ക്കിടയിൽ അവിചാരിതമായിട്ട് രണ്ട് സുഹൃത്തുക്കളും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. അതും ഒരു വളരെയധികം. അപ്പോൾ ഞാനത് ആ കുട്ടി തിരിച്ചറിഞ്ഞു, അങ്ങനെ സംസാരിച്ചു, വളരെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു കുഞ്ഞുനാളിലെ അങ്ങനെ ചില സമയത്ത് നമ്മുടെ ചില കൂട്ടുകാർ നമ്മൾക്കിങ്ങനെ നഷ്ടമാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു സ്കൂൾ ദിവസത്തിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. മാത്രമല്ല കുറേ പുതിയ കൂട്ടുകാരെയൊക്കെ നമുക്ക് ഇതേപോലെ നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അവർ വരുന്ന സമയത്ത് അവരടുത്ത് അവർക്ക് ചിലപ്പോൾ ഒരു വിഷമമൊക്കെ കാണും, പുതിയ സ്കൂളല്ലേ, പുതിയ കൂട്ടുകാരല്ലേ, നമുക്കിവിടെ ആരെ അറിയില്ലല്ലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവരെയും കൂടി നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് ഉൾപ്പെടുത്താനും കൂടി നമ്മൾ ശ്രമിക്കുക.
2: അതെ, തീർച്ചയായും ശ്രീലക്ഷ്മി. ഇന്ന് സൈബർ പ്രതിജ്ഞ ചൊല്ലിയാണ് കുട്ടികൾ കയറുന്നതെന്ന് പറഞ്ഞ് ഇന്ന് ഈ ഒരു പ്രവേശനോത്സവത്തിൽ അപ്പോൾ ഇന്റർനെറ്റ് സുരക്ഷിതമായും ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ പാസ്വേഡും OTPയും വ്യക്തിഗത വിവരങ്ങളൊന്നും തന്നെ ഞാൻ മറ്റാരുമായി പങ്കുവയ്ക്കാതെ സൂക്ഷിക്കും. ഓൺലൈൻ വരുന്ന ലിങ്കുകളോ സന്ദേശങ്ങളോ ഫയലുകളോ ഒന്നും തന്നെ തുറക്കുന്നതിൽ ഞാൻ അലേർട്ടായിരിക്കും. അത് ഞാൻ ശ്രദ്ധയോടെ ചിന്തിക്കും. സൈബർ ബുള്ളിങ്, വ്യാജ വാർത്തകൾ, മോശം ഉള്ളടക്കം എന്നിവയൊക്കെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും ഒന്നും തന്നെ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് ഞാൻ ഇടിച്ചു കയറുകയില്ല. ഞാൻ അവരെ മാനിക്കും എന്നൊക്കെ പാലിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ എല്ലാത്തിൻ്റെയും ഒരു മുന്നൊരുക്കങ്ങളാണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത് ശരിക്കും. അപ്പം നമുക്ക് നമ്മളൊക്കെ ഇങ്ങനെ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായി കുട്ടികളുടെ സൈബർ ഇടങ്ങളിലുള്ള അവരെ ആക്രമണവും അവരെ സുരക്ഷിതത്വവും ഒക്കെ തന്നെ. അപ്പം അതിനൊക്കെ ദേ നല്ലൊരു രീതിയായിട്ട് നമ്മുടെ പുതിയ കയറിയ മുഖ്യമന്ത്രി ആയാലും പുതിയ കയറിയ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായും നവീകരിച്ചിരിക്കുന്ന ഈ മാറ്റങ്ങളിലൂടെയൊക്കെ നമുക്കൊന്ന് പോകാം. നമുക്ക് സ്കൂളുകളിലേക്കൊക്കെ പോകേണ്ടതുണ്ടല്ലേ?
1: അതെ. അപ്പം നമുക്ക് എന്തായാലും ഇനി സ്കൂളിലെ

വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ അതിന് മുൻപായിട്ട് നമുക്കൊരു നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
3: ഞാൻ രജനി ഗിരീഷാണ്.
2: അപ്പൊ നല്ലൊരു പാട്ട് നമ്മൾ ഇങ്ങനെ കേട്ടു അല്ലേ. നമ്മുടെ ഈ കുട്ടികളെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നവരാണ്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളുടെ ആർ ജെ ആതിരയും ആർ ജെ പാർവതിയും കൂടി നമ്മളുടെ സ്കൂൾ വിശേഷങ്ങളൊക്കെ നമ്മളുമായിട്ട്, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ടൊക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ തൊട്ടടുത്തുള്ള ദേവസ്വം ബോർഡ് LPS തിരുമുല്ല വാരത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബീന ചേച്ചിയും ബീന ഗുവേരിയും നമുക്ക് വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വിശേഷങ്ങളോട്ടൊക്കെ പോകാം. നമുക്കപ്പോൾ ആദ്യം നമ്മളുടെ ആതിരയുടെയും പാർവതിയും കൂടി വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ ദേവസ്വം ബോർഡ് LPS തിരുമുല്ല വാരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്
3: നമ്മുടെ കുരുന്ന് കുട്ടികളോടൊപ്പം.
2: അതെ അതെ. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട RJs ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു വിശേഷത്തിലോട്ട് കടക്കാം. ഹലോ ആതിര.
4: നമസ്കാരം ശ്രീലക്ഷ്മി.
2: നമസ്കാരം. എന്തൊക്കെയാണ് നമ്മുടെ ദേവസ്വം ബോർഡിലെ ആ ഒരു വിശേഷങ്ങൾ? ഇപ്പം നമ്മൾ ഓണയർ സീറ്റിൽ നമ്മൾ ഞാൻ ശ്രീലക്ഷ്മിയും അതേപോലെ രജനി ഗിരീഷും ഉണ്ട്.
3: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
4: അതെ, നമസ്കാരം രജനി ചേച്ചി. നമ്മൾ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് DBLPS തിരുമല വാരത്തിൽ നിൽക്കുകയാണ്. കുട്ടികളെല്ലാം ഇവിടെ 11 മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ കുഞ്ഞുങ്ങളെല്ലാം ഒരു 9:30 കഴിഞ്ഞതോടുകൂടി എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, സാധാരണ കുട്ടികളൊക്കെ കരയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല. എല്ലാരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും കരയുന്നുണ്ടോ, വിഷമം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ എല്ലാ വിഷമം എന്ന രീതിയിൽ കുട്ടികളെല്ലാം വളരെ
3: പറഞ്ഞു.
4: അതെ, അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ എല്ലാ കുട്ടികൾക്കും ഈ ഒരു 2026 അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച എല്ലാ കുരുന്നുകൾക്കും ഒരു ആശംസ നേരാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് DBLPS തിരുമല്ലാവരാണ്. ഞാനും പാർവതിയും ഉണ്ട്.
5: ഹായ്, ഹലോ. നല്ലൊരു പ്രഭാതം തന്നെ പറയാം, കാരണം അത്രയും മനോഹരമാണ് ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ. എല്ലാം പേപ്പേഴ്സ് കൊണ്ടാണ് നമ്മുടെ ടീച്ചേഴ്സ് അലങ്കരിച്ചിരിക്കുന്നത് കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്.
3: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
5: ബലൂണൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികൾ. ആ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. രാവിലെ എണീറ്റ് വന്ന് അവരുടെ ഒരു ചിരിയൊക്കെ കാണുമ്പോ ഞങ്ങൾ ചോദിച്ചു കരയുന്നേന്നുമില്ലേ, എന്തിനാ കരയുന്നേ, ഞങ്ങൾ സ്കൂളിൽ വന്നേണ്ടേന്ന്. ടീച്ചേഴ്സ് കരയിപ്പിക്കാനൊരു ശ്രമം നടത്തി, പക്ഷെ നടന്നില്ല. ടീച്ചേഴ്സ് ഭയങ്കര സ്നേഹമുള്ള ടീച്ചേഴ്സാണ് കേട്ടോ.
3: അതുകൊണ്ടാണ്
2: നിങ്ങൾക്കൊരു ഫീൽ ചെയ്തില്ലേ എന്തായാലും?
5: അതെ, തീർച്ചയായും. സത്യം പറഞ്ഞാല് ഇവിടെ നിന്ന് വരണോ, കുറച്ചു നേരം കുട്ടികളായിട്ടൊക്കെ ഇരിക്കാന്ന് ഒരു പരിപാടിയില് ഞാനും പാർവതിയും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് DBLPS തിരുമുല്ലാരം സ്കൂളിലെ പ്രധാന അധ്യാപിക HM അടുത്ത് നിന്ന് സംസാരിക്കാം. നമസ്കാരം മാം.
6: നമസ്കാരം. അതെ, ഇന്ന് എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും വളരെ സ്നേഹത്തോടുകൂടി ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, പുതിയ കൂട്ടുകാരൊക്കെ എത്തിച്ചേർന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്.
7: എന്റെ പേര് പറയുന്നുണ്ട്.
6: എന്റെ പേര് വിജയലക്ഷ്മി. ഞാൻ തിരുമുല്ലവാരം ദേവസ്വം ബോർഡ് LPS സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആണ്.
7: അതെ,
6: രണ്ട് മാസമായിട്ട് സ്കൂളിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോ ഇപ്പൊ അത് തുറന്നു, കുട്ടികളുടെ സൗണ്ട് ഒക്കെ എന്താ ഇപ്പൊ തോന്നുന്നു, എത്ര സമയമെടുത്ത് ഇതൊക്കെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിട്ട്?
7: അല്ല, നമ്മള് അതൊരു പഴയ കാഴ്ചപ്പാടാണ് കേട്ടോ. രണ്ട് മാസമായിട്ട് അടഞ്ഞു കിടക്കുന്നു,
6: രണ്ടു മാസവും പ്രവർത്തന നിരതാണ്. കുഞ്ഞുങ്ങളും സൗണ്ട് കേട്ടതേ.
7: അത് ഓക്കെ.
6: അലങ്കരിക്കാനൊക്കെ ഞങ്ങള് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പേരൻസും നാട്ടുകാരും എല്ലാവരുടെ സഹായമാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഇന്നലെ എല്ലാം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് പിന്നെ ഞങ്ങൾക്ക് ഏറെ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് കുറച്ച് ഫർണിച്ചർ സ്കൂളിലേക്ക് റോട്ടറി ക്ലബ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവരത് കൊണ്ടുതരാൻ വരും. അപ്പൊ ആ ഒരു ഫംഗ്ഷനും 11 മണിയോടുകൂടി നടക്കും. അപ്പൊ അതിനും വേണ്ടി ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ, വളരെ കൗതുകത്തോടെ കാത്തിരിക്കുന്നു.
5: കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ അധ്യയന വർഷത്തിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് കാത്തിരിക്കുന്നത് ഈ സ്കൂളിൽ നിന്ന്?

0: ഞങ്ങള് എല്ലാ വർഷവും എന്തെങ്കിലും പുതുമയോടുകൂടി ചെയ്യണമെന്നോ ആഗ്രഹിക്കുന്നവരാണ്. ഇങ്ങനെ വളരെ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ, എൽ പി സ്കൂളുകളിൽ പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമ്മുടെ നാടിന് ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിടുന്നത് ഈ സൈബർ സുരക്ഷ, പിന്നെ ലഹരി. അപ്പൊ ഇതില് നമുക്ക് ഏറ്റവും വേഗം വളരെ ഒരു ക്ലീൻ സ്ലേറ്റ് എന്ന പോലെയുള്ള കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു വിപത്തിനെ എത്തിച്ച് അതിന്റെ ഒരു മുൻകരുതലുകൾ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആകർഷകമായകരമായ രീതിയിൽ ആ ഒരു ആശയം അവർക്ക് എത്തിച്ചേരത്തക്ക രീതിയിലുള്ള വിവിധ പരിപാടികൾ, മാസം തോറും ഒരു പരിപാടികളും സ്കൂളിലും കുഞ്ഞുങ്ങളെയും കൊണ്ട് തന്നെ പുറത്ത് സമീപ പ്രദേശങ്ങളിലും ചെറിയ ചെറിയ ബോധവൽക്കരണ പരിപാടികൾ. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളെ നിൽക്കുന്നത് ലഹരിക്കെതിരെ. നമ്മുടെ ഈ ഒരു പ്രദേശത്തും ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ല, ഞങ്ങളാലാവും വിധം, നിങ്ങളാവും വിധം, ഏറ്റവും ചെറിയ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ അവർക്ക് ആവും വിധം അവരുടെ ഭാഷയിൽ അവരെ കൊണ്ട് അവരുടെ വീട്ടിലുള്ളവരെ അടുത്തുള്ളവരെ സമൂഹത്തെ എങ്ങനെ ബോധവൽക്കരിക്കാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ
1: ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി എച്ച് എം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഒരു സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ചുമതല തന്നെയാണല്ലേ കുരുന്നുകൾ ഇങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്.
0: അതെ അതെ, അത് അത് വളരെ വലിയ ചുമതലയാണ്. ഇപ്പൊ നമുക്ക് അച്ഛനമ്മയായ നമ്മുടെ സ്വന്തമായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അതിനേക്കാളും ഇത്രയധികം കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മുടെ കയ്യിൽ വരുന്ന വലിയ വലിയൊരു ചുമതലയാണ്. അത്രയും വലിയ ചുമതലയാണ്. അത് വളരെ സന്തോഷത്തോടുകൂടി ഓരോ വർഷവും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി സന്തോഷത്തോടുകൂടി ചെയ്യാൻ ഞങ്ങളുടെ പി ടി എയും നാട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇന്ന് രാവിലെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്തരീക്ഷവും വളരെ അനുകൂലമായിട്ട്, കാലാവസ്ഥ വളരെ അനുകൂലമായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ എല്ലാ കുഞ്ഞുങ്ങളും ഇനി അതിന് കുറച്ച് കുഞ്ഞുങ്ങളോട് എത്തിച്ചേരാനുണ്ട്. ആരും തന്നെ എത്തിയതായിരുന്നു കരയുന്നൊന്നുമില്ല. അതെ അതെ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു അധ്യയന വർഷം വെച്ചിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു.
2: താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അതെ, നമ്മുടെ ദേവസ്വം ബോർഡ് സ്കൂളിൽ എൽ പി എസ് സിയിലെ നമ്മുടെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു അല്ലേ നമ്മളോട് സംസാരിച്ചത്?
1: അതെ അതെ അതെ അതെ. വിജയലക്ഷ്മി മാം വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്, കുരുന്നുകൾ വന്നത് വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെല്ലാം. അതുപോലെ തന്നെ ഒരുപാട് ചുമതലകളും കാര്യങ്ങളും പേപ്പർ വർക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെല്ലാം പ്ലാനിലാണ്. അവരെല്ലാം കുറച്ച് തിരക്കാണെങ്കിലും നമുക്ക് വേണ്ടി റേഡിയോ സാന്ദ്രത്തിന് വേണ്ടി കുറച്ചു നേരം സംസാരിക്കുകയായിരുന്നു.
3: അതിന് ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ഇടയിലൂടെ ഒരു കാര്യം, ചെറിയ ഒരു ചാറ്റൽ മഴയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഒരു കുഞ്ഞു
1: പക്ഷേ സത്യം പറഞ്ഞാലും നമ്മൾ നല്ല ചൂടിലാണ് നിൽക്കുന്നത്, നല്ല ചൂടുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങള് എന്താ പറയാ, കുഞ്ഞുങ്ങള് ഇപ്പൊ നമ്മൾ സ്കൂളിലേക്ക് വരുന്ന ടൈമില് മഴയൊക്കെ നനഞ്ഞ് ബാഗും, അങ്ങനത്തെ ഒരു സംഭവം അല്ല ഇത്. നല്ല ചൂടുണ്ട്, ഒരു അന്തരീക്ഷം നല്ല ചൂടായിട്ട് വരികയാണ്. അപ്പൊ നമുക്ക് ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കേണ്ടത്. ചേച്ചി,
3: ഓക്കെ
1: ഓക്കെ, നമസ്കാരം. നമസ്കാരം, പേരെന്താണ്?
4: എന്റെ പേര് അശ്വതി എന്നാണ്.
1: ഇങ്ങനെ രണ്ട് കുട്ടികളെല്ലാം കണ്ടിട്ട് ഇന്നിപ്പോ രണ്ടു മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ട് കണ്ടിരിക്കുകയാണ്. നമ്മള് വളരെ എക്സൈറ്റഡ് ആണ് അല്ലെ?
4: ആ, വളരെയധികം എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ നമ്മള് രണ്ടു മാസം വെക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മള് കൃത്യമായിട്ട് ഒരാഴ്ച ചെലവിട്ട് നമ്മൾ ചെറുതായിട്ട് വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു.
1: അതെ അല്ലേ,
4: അതുകൊണ്ട് തന്നെ ആ ഒരു പരിചയം അങ്ങോട്ട് വിട്ടു മാറി എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ രണ്ടു മാസം ലീവായി കഴിഞ്ഞ് നമ്മൾ സ്കൂൾ തുറന്ന് വന്നപ്പോ എല്ലാരും വിചാരിച്ചിരുന്നത് നല്ല മഴയായിരിക്കും, കുളിച്ച് നനഞ്ഞ് ഇങ്ങോട്ട് വരാന്നാണ് കരുതിയിരുന്നത്. അപ്പോ പ്രതീക്ഷയിൽ വിപരീതമായിട്ട് വളരെ നല്ല കാലാവസ്ഥ, അതുപോലെ തന്നെ എല്ലാവരും അടിച്ചു പൊളിച്ച് കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. അപ്പൊ അവർ കൂടിക്കളിക്കാൻ കുറെ നാളുകൾക്ക് ശേഷം ഈ കുട്ടികൾ ഒരുമിക്കുന്ന ഒരു ടൈം ഇന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഓടിക്കളിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ 11 മണിക്കാണ് നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർത്ത് കൊയിലോൺ നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് അവിടുത്തെ സാർമാർ നമുക്ക് ടേബിൾ ഫർണിച്ചറിൽ എത്തിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷം. സാർമാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഫംഗ്ഷനിൽ, അവരും കൂടെ വരുന്നത് ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പോൺസേഴ്സ് ഉണ്ട്, ബുക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ബാഗ് സ്പോൺസർ ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റികളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ വളരെ സന്തോഷം. ടീച്ചർ ഇവിടെ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത്? നമ്മള് എൽ പി ആയതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്ട്സും നമ്മൾ എടുക്കണം. ഓരോ ക്ലാസ്സും ഓരോ ടീച്ചേഴ്സിനാണ്. അപ്പം അവരെ നിന്ന് അവരെ എല്ലാമായിട്ട് നമ്മൾ തന്നെയാണ് ആ ഒരു ക്ലാസ്സിന്റെ ചാർജ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും നമ്മൾ തന്നെയാണ് പഠിപ്പിക്കാറ്.
0: ഈ നോർമല് വലിയ വലിയ കുട്ടികളെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ എൽ പി ആണല്ലോ, അപ്പൊ അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുക? നമ്മളിപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ എല്ലാരും 4 വഴികളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതുക ഡിഗ്രി ആ ഒരു ലെവലിൽ വരുമ്പോഴത്തേക്കും പിന്നെ വളരെ ടഫാണ്. എൽ പി സെക്ഷൻ ആകുമ്പോഴത്തേക്കും വളരെയധികം ഈസി ആണെന്ന്, എനിക്ക് മുന്നേറ്റ ഓപ്പോസിറ്റ് ആണ്. വലിയ കുട്ടികളെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലെക്ചർ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുത്താൽ അങ്ങ് വിടാൻ പറ്റും. പക്ഷെ കെ ജി സെക്ഷനും അത് മുതൽ അതല്ലെങ്കിൽ 1st standard മുതൽ എന്ന് പറയുമ്പോൾ വളരെ ടഫാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പോലും അറിയത്തില്ല. അപ്പൊ അവരെ അക്ഷരം പഠിപ്പിച്ച് അതൊന്നും മനസ്സിൽ തറവാക്കി, ചിലപ്പോ ആന്നുള്ള അക്ഷരം പഠിപ്പിച്ചിട്ട് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ചിലപ്പോ അതങ്ങ് മറന്നുപോയെന്നിരിക്കാം. അപ്പൊ ഇത് ഈ അക്ഷരങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വായിക്കാൻ പഠിപ്പിക്കുക, എഴുതാൻ പഠിപ്പിക്കുക എന്നുള്ളത് വളരെയധികം ടഫായിട്ടുള്ള ഒരു കാര്യമാണ്.

0: ഞാനിവിടെ കണ്ടുവെന്ന് വെച്ചാൽ, ശ്രീലക്ഷ്മി ഞാനിവിടെ കണ്ടുവെന്ന് വെച്ചാൽ, ഇവിടെ മലയാളി കുട്ടി മാത്രമല്ല വേറൊരു നാട്ടിലെ കുട്ടിയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. എന്താ രീതിയാണ്?
1: അത് നമ്മുടെ അതിഥി തൊഴിലാളികളുടെ കുട്ടിയാണ്. അവള് വളരെ അധികം, ഞങ്ങൾ ആദ്യം കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഒക്കെ പഠിച്ചെടുക്കാൻ പാടായിരിക്കും. പിന്നെ ഇവിടെ അത്യാവശ്യം നമ്മളെല്ലാ സബ്ജക്റ്റും പഠിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവളുമായിട്ട് കുഴപ്പമില്ല, നല്ല വളരെ മിടുക്കിയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കലോത്സവത്തിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നും അവൾക്ക് ഹിന്ദി പ്രത്യപരായണത്തിന് നമ്മൾ കോംപ്ലീറ്റ് ചെയ്ത് എ ഗ്രേഡ് കിട്ടിയിരുന്നു. അതേപോലെ തന്നെ എക്സിബിഷന് കൊണ്ടുപോയപ്പോ മോളയാണ്, നയനദാസ് എന്നാണ് പേര്, മോളയാണ് നിർത്തിയിരുന്നത്. വളരെ ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾ വന്നാൽ ഇവരുടെ കൂടെ മീങ്കിളായി പോയിക്കോളാം. അതേപോലെ തന്നെ മലയാളം നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇപ്പൊ നന്നായിട്ട് മലയാളവും പഠിച്ചു, അക്ഷരങ്ങളും പഠിച്ചു.
0: ഇനിയിപ്പോ നമുക്ക് കുറച്ച് മാതാപിതാക്കളുടെ വിശേഷം കേട്ടല്ലേ.
2: തീർച്ചയായും നമ്മുടെ ഈ ഒരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോ അവരും കൂടെയാണ് ഈ പുതിയൊരു വർഷത്തിലേക്ക് ചുവട് വയ്ക്കുന്നത്. അപ്പൊ അവരുടെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാൻ നമുക്ക് പറ്റില്ല. ഓരോരുത്തരുടെ പേര് പറഞ്ഞോളെ.
3: അഞ്ജലി,
2: അതെ. അപ്പോ പേരന്റ്സ് ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. രണ്ടു മാസം എങ്ങനെ ഉണ്ടായിരുന്നു?
3: അയ്യോ, രണ്ടു മാസത്തെ കാര്യം ഒന്നും പറയാതിരിക്കുന്നേ നല്ലത്. ഉറക്കെണീക്കുന്ന നല്ല താമസിച്ച പിന്നെ പിന്നെ ഓരോരോ കളികളും കാര്യങ്ങളും ഫുൾ എൻഗേജ്ഡാ.
2: അതെ, തിരിച്ചു വെച്ചോ?
3: ഇല്ല, ബഹളാ ബഹളം. നമ്മൾ ബഹളം കേട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക. സത്യമാണ്, ഇല്ലാതൊരു ബഹളം ഇവിടെ കേട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സൈലന്റ് ആയിട്ട് എന്തോ ചെയ്യുക, അങ്ങനെ ഇല്ല. ഉടനെ വിളിക്കും, എന്തേ എന്ത് ചെയ്യാവ് എന്തേ.
2: അപ്പൊ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ നമ്മള് സാധാരണ അമ്മമാരൊക്കെ ഈ രണ്ടു മാസം നല്ല ഉറപ്പായിരിക്കുമല്ലോ. അപ്പൊ ഈ ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
3: എന്നെ സംബന്ധിച്ചൊന്നുമേ ഇല്ലായിരുന്നു. നിങ്ങൾ തലേന്നായപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഞാൻ രാവിലെ സ്കൂളിൽ പോകണം. ഇപ്പൊ 7 മണിക്കെങ്കിലും എണീക്കണേ. എന്തായാലും ഒരു 7:30 ആയപ്പോ എണീപ്പിച്ച് അടിപ്പി എല്ലാം കൂട്ടിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വരുന്ന സ്കൂൾ വരുന്നതിനോട് ഭയങ്കര താല്പര്യമുള്ള
1: ഒരാളാണ്. കുട്ടികളെ കരയും, ഇതിനെ കരഞ്ഞൊന്നുമില്ല, ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന. നേരത്തെ ഭയങ്കര സ്കൂളിൽ നിന്ന് പോകണം.
3: ഒരു ആദ്യം ഒരു വെച്ചാൽ അമ്മയെ തലയിൽ നിന്ന് ചോദിച്ചു, ഞാൻ അമ്മയിൽ പോണമല്ലോ. ഞാൻ പറഞ്ഞു, സ്കൂളിൽ പോണം. ഫ്രണ്ട്സൊക്കെ വരുമോ അമ്മേ? ഞാൻ വരും, ഫ്രണ്ട്സൊക്കെ വരും. ടീച്ചർമാരൊക്കെ നമ്മുടെ എല്ലാരും ഉണ്ട്. ഇവരെ പേടി നിർത്തി ഈ ടീച്ചർമാരെ വരാതിരിക്കും. അവരെല്ലാരും മാറിപ്പോയോ? ഒരേ ടീച്ചർമാരാണോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാവരും ഉണ്ട്, അവിടെ ആരും മാറിപ്പോയിട്ടില്ല, എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ഹാപ്പി ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് പ്രവേശനങ്ങൾക്ക് പങ്കെടുക്കാൻ പറഞ്ഞു.
2: അതെ, അപ്പൊ എന്തായാലും അമ്മമാരെല്ലാം ഹാപ്പിയാണ്.
4: കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ആ ഒരു കുഞ്ഞു ശബ്ദങ്ങളൊക്കെ ഒന്ന് കേൾക്കാനായിട്ട്.
2: സത്യം പറഞ്ഞാല് അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ടീച്ചർമാർ പോലുള്ളൊരു ഇത് നമുക്കില്ല. സത്യം പറഞ്ഞാൽ അവരിങ്ങനെ ഓടുകയാണ്. അപ്പൊ അവരൊക്കെ നമ്മളൊന്ന് ഓടിച്ചിട്ട് പിടിച്ചിട്ട് അവസാനം കുഴഞ്ഞു. അതെ അതെ അതെ. അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടുകാരിലേക്ക് കടക്കാല്ലോ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്.
4: അതെ അതെ, തീർച്ചയായും.
2: അതെ അതെ. മോന്റെ പേരെന്താ? ആദ്യതേവ്. എത്ര ക്ലാസ്സിലാ?
5: 1-ാം ക്ലാസ്.
2: പാട്ട് പാടുവോ? ഒരു പാട്ട് പാടി തരുമോ ഞങ്ങൾക്ക് പാടിക്കാം?
5: Clap your hands, clap your hands, listen to the music, clap your hands, stand your feet, stand your feet, listen to the music, stand your feet, turn around, listen to the music, turn around.
2: അതെ. അപ്പൊ എന്തായാലും നമ്മുടെ പേരെന്തായിരുന്നു? ആദിദേവ് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ആദിദേവ് ഒരു എന്താ
4: പറയാ,
2: ആക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ ഞങ്ങളത് കണ്ട് ആസ്വദിക്കായിരുന്നു. ഒരു ആക്ഷൻ സോങ് ആയിരുന്നു. അപ്പൊ മിടുക്കും കേട്ടോ. ഏത് സ്റ്റാൻഡേർഡിലോട്ടാണ്? 2-ാം ക്ലാസ്സില്. 2-ാം ക്ലാസ്സിൽ ഫ്രണ്ട്സൊക്കെ കണ്ടോ? കണ്ടു. ഹാപ്പി ആണോ? അപ്പൊ
6: കരുത്തിലൊന്നും ഒരു ഭാഗ്യം എന്താ വെച്ചാ, ഇത്ര ചെറുതിലെ ഒരു പ്രവേശന ഉത്സവത്തിന് നമുക്കൊന്നും പങ്കെടുക്കാൻ എങ്ങനെ പറ്റിയിട്ടില്ല അല്ലെ? റേഡിയോയിലൂടെ പാടാനൊക്കെ പറ്റി
2: പറയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇനിയും ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ വളരെ എക്സൈറ്റഡ് ആണ്. ആദ്യദേവ് മെഡിക്കലാണ്. കൺഗ്രാജുലേഷൻസ്. ആദ്യം തന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പോരാത്തതിന് നമ്മളെ അടുത്ത വർഷത്തേക്ക് ആദ്യദേവ് ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത വർഷം
4: വരുമെന്ന്.
2: എന്താണ്? ഇല്ലില്ല, ഇല്ല ഇല്ല ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ കുറച്ച് ഇനി ഒരു മിടുക്കനെയാണ് നമ്മളിപ്പോ കണ്ടത്. ഇനി കുറച്ച് സുന്ദരികളായിട്ടിരിക്കുന്ന കുറെ മിടുക്കികളുണ്ട്. അപ്പൊ ഞങ്ങളത് കണ്ട് അവരുടെ ആ ഒരു ഭംഗി കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് അവരുടെ ആ ഒരു സൗണ്ട് മാത്രം കേൾക്കാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് ആ മിടുക്കികളുടെ

0: ഈർണിക്ക് പോവാം. എന്താണ് പേര്? ഭാഗ്യശ്രീ. സൈനബ ഷാഫി. അടുത്താള് പറയ. ശിവന്യ. ശ്രീബാല. പേരെന്തായിരുന്നു? നൈനാദ. നൈനാദ കിട്ടിട്ടുണ്ട്. സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ. എവിടെയാണ് നൈനാദാസിന്റെ സ്ഥലം? സ്ഥലം എവിടാണ്? കുറച്ച് ഷൈ ആണ്, പക്ഷെ ആള് കണ്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ, എവിടെ നിന്ന് വരുന്നത്? ആസാം എന്നാണ് വരുന്നത്. അപ്പൊ നൈന, നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിക്കും. മിടുക്കി കേട്ടോ. അപ്പൊ പാട്ടിലൊന്നും ഒരു ശൈലിയില്ല. അപ്പൊ മിടുക്കി മിടുക്കിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ റേഡിയോ ചാനലിനെ തിരക്കി നടന്ന ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ശൈലിയായിരുന്നു എങ്കിലും ഒന്ന് സംസാരിച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ എങ്ങനെയുണ്ട് സ്കൂളിലൊക്കെ? അതെ, ഇപ്പൊ കാണുന്നൊക്കെ എങ്ങനെയുണ്ട് സ്കൂള്? ടീച്ചേഴ്സിനെയൊക്കെ കണ്ടപ്പോ എങ്ങനെ? സന്തോഷമായോ? സന്തോഷമായല്ലേ. അപ്പൊ ഇനിയിപ്പോ ക്ലാസ് തുടങ്ങി, അവര് 11 മണിക്ക് ഫംഗ്ഷൻ തുടങ്ങി, ക്ലാസ് തുടങ്ങി. നാളെ തൊട്ട് ഇനി അടിപൊളിയാണ് അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടിയാലോ?
1: ഹലോ.
0: ഹലോ.
1: കുട്ടികളുടെ സൗണ്ട് കുറച്ചേ കേൾക്കുന്നുള്ളു കേട്ടോ.
0: ഉറക്കെ പറഞ്ഞോളൂ കേട്ടോ. പാട്ട് നമ്മൾ ഇപ്പൊ നന്നായിട്ട് പാടാൻ പോവാണ്. റെഡി? ഒരു പാട്ട് പാടാം. ോ

Thank you.

ஒரு

0: അടിപൊളിയായിട്ട് പാടി പക്ഷെ എല്ലാരും അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് ഈ ഒരു വർഷം എല്ലാവർക്കും ഒരു കൺഗ്രാചുലേഷൻ നൽകുകയാണ്. അപ്പൊ രജനി ചേച്ചി, ശ്രീലക്ഷ്മി,
1: നമ്മള്
0: പാട്ടൊക്കെ സത്യം പറഞ്ഞാല് നമ്മൾ പാട്ടിങ്ങനെ പാടിയപ്പോ ഷൈ എല്ലാം മാറി എല്ലാരും മൈക്കിന്ന് വിടാതെ
2: പ്രത്യേകതയുണ്ടായിരുന്നു. എന്താ വെച്ചാല് ഞാനും ശ്രീലക്ഷ്മി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. ഓരോ വരിയും ഒരു ഒരു കുഞ്ഞക്ഷരം പോലും തെറ്റാതെ ഇങ്ങനെ അവര് അത് ബൈഹാർട്ടായിട്ട് പാടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ലേ.
0: അതിന് രജനി ചേച്ചി അതിൽ ഇവിടുത്തെ

0: ടീച്ചേഴ്സിനെ നമ്മൾ അത്രയ്ക്ക് അഭിനന്ദിക്കണം. കാരണം അവർ പാട്ട് പാടുമ്പോഴും അവർ ആക്ഷൻ ചെയ്യുവാണ് ബാക്കിൽ നിന്ന്
1: ടീച്ചർ,
0: അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കുട്ടികളെ.
1: അവർക്കായിട്ട് ഒറ്റ ഒരേ സ്വരത്തില് ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു.
0: പറഞ്ഞാല്
1: ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ തന്നെ എല്ലാവരും സന്തോഷത്തിലായിരിക്കും. കാരണം ഇന്ന് ഈ കുരുന്നുകളുടെ ഈ പ്രവേശന ഉത്സവത്തിൽ നമ്മളിങ്ങനെ ഈ കുരുന്നുകളുടെ ആ കുഞ്ഞു പാട്ടും കുഞ്ഞു സൗണ്ടും ടീച്ചേഴ്സിൻ്റെ ഒക്കെ സൗണ്ട് ഇതിലൂടെ കേൾപ്പിച്ചതിൽ ശ്രോതാക്കളൊക്കെ ഒത്തിരി സന്തോഷമായി.
2: അതെ, അപ്പൊ നമ്മുടെ ബീന ഗുവേരി നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ
0: എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരണോ ഇനി? ഞങ്ങൾക്ക് 11 മണിക്ക് ഇവിടെ ഫംഗ്ഷൻ തുടങ്ങുവാണ്. അപ്പൊ അതിന്റെ ബഹളത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ കുട്ടികളും പേരൻസും ടീച്ചേഴ്സും എല്ലാം സംസാരിച്ചു. അവര് തിരക്കിനിടയ്ക്കും റേഡിയോ സാന്ത്വനത്തിന് വേണ്ടി സംസാരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോ ഞങ്ങൾ എന്തായാലും ഇവിടെ നമ്മൾ ആ ഒരു അധ്യയന വർഷത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
2: ഹലോ.
0: അതെ അതെ.
2: ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ കേട്ടത് അപ്പോ ദേവസ്വം ബോർഡ് LPS തിരുമുല്ലവാരത്തെ വിശേഷങ്ങളാണ്. താങ്ക് യു സോ മച്ച് ആതിര ആൻഡ് പാർവതി. അപ്പോ അവിടെ ഉത്സവം നടക്കുകയാണ്, അതെ, സ്കൂൾ പ്രവേശനോത്സവം. ഉത്സവം എന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം.
1: ആതിര, ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞൂടെ, നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകർക്കും ടീച്ചേഴ്സിനും ഒക്കെ റേഡിയോ സാന്ത്വനത്തിന്റെ ഒരു നന്ദിയും അറിയിക്കുകയാണ്.
2: അതെ, തീർച്ചയായും. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേയുള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
3: ഞാൻ രജനി ഗിരീഷാണ്.
2: നമ്മളിങ്ങനെ ദേവസ്വം ബോർഡ് സ്കൂളിലെ അല്ലെ LPS തിരുമുല്ല വാരത്തെ വിശേഷങ്ങളൊക്കെ കേട്ടു, കുട്ടികളുടെ പാട്ടുകളൊക്കെ കേട്ടു, എന്ത് രസമായിട്ടാണ്. ഇപ്പൊ ആതിര പറയാണ്, 4 വഴിക്ക് ഓടുകയാണ്, അവരുടെ പുറകിൽ ഓടിച്ചിട്ട് പിടിച്ചിട്ടാണ് പാട്ടൊക്കെ പാടിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഓണെയറിലിരുന്നതൊക്കെ ഇങ്ങനെ എന്താന്ന് ഓർക്കുകയാണ്, അതൊക്കെ എങ്ങനെയാണ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ഇന്ന് ആലോചിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക, അയക്കേണ്ട. വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പം എന്തായാലും നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, വായിക്കാം അല്ലേ?
3: അതെ അതെ, തീർച്ചയായും.
2: അപ്പൊ നമ്മുടെ ഷീജ ചേച്ചി മെസ്സേജ് അയക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഡിയർ രജനി, ശ്രീകുട്ടി, നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്, നല്ല സുഖമായിട്ടിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ചേച്ചിക്ക് എന്തുണ്ട് വിശേഷം, സുഖമാണോ അവിടെ, എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളുടെ മോൾക്ക് ഇങ്ങനെ നല്ല മാർക്കൊക്കെ കിട്ടി, ജയിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അഡ്മിഷൻ്റെ പുറകെയൊക്കെ ആണോ, അതിൻ്റെയൊക്കെ തിരക്കൊക്കെ ആണോ എന്നൊക്കെ നമുക്കും അറിയാൻ താല്പര്യമുണ്ട്. ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും താങ്ക് യു സോ മച്ച്. പുതിയ സ്കൂൾ പ്രവേശനോത്സവ ഗാനം കേൾപ്പിച്ചതിൽ വളരെ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സനോജ് 3 പൂക്കളൊക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എപ്പോഴും പൂക്കളൊക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ വരികയാണ്.
3: നമ്മുടെ ശ്രോതാക്കളെല്ലാം തന്നെ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം സ്ഥിരം കേൾക്കുന്ന നമ്മുടെ ഈ സൗണ്ടൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് കേട്ട് കേട്ട് ഇടയ്ക്ക് കുരുന്നുകളുടെ ഈ കുഞ്ഞു മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഭയങ്കര ഒരു നുറുങ്ങ് വെട്ടമാണ് നമുക്കിന്ന് കൊടുക്കാൻ കഴിഞ്ഞത്. അതിലെല്ലാവരും സന്തോഷത്തിലായിരിക്കും. സനോജിനും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കെല്ലാം തന്നെ ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് കേൾക്കുക എന്നേ ഞങ്ങൾ പറയുള്ളൂ. അടുത്ത നല്ല വിശേഷങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്.
2: അതെ, അപ്പം നമ്മുടെ സിന്ധു ചേച്ചി, സിന്ധു കൃഷ്ണൻ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. എപ്പോഴും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മെസ്സേജ് അയക്കാൻ അയക്കാറുള്ളൂ, അതിനൊരു പരിഭവം കൂടി നമ്മൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അയക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ മകൾ ആദിത്യ കൃഷ്ണൻ നല്ല മാർക്കോടുകൂടി ഡിഗ്രി പാസ്സായി എന്നുള്ളൊരു സന്തോഷം തീർച്ചയായിട്ടും നമ്മളോട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ നമ്മളും ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. നല്ലൊരു അല്ലേ, നല്ലൊരു വീണ്ടും മുന്നോട്ടൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആദിത്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ റേഡിയോ സാന്ദ്ര 90.4 FM വിഷ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ചെറിയ പാർട്ടികളൊക്കെ നടന്നു, ചേട്ടൻ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്തു, ദൃശ്യം കാണാൻ പോയി. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനൊക്കെ ഇങ്ങനെ നടന്നു, സപ്ലിയൊന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു എന്താ അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആ ഒരു വിശേഷം നമ്മളുമായിട്ട് പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
3: ചേച്ചിയുടെ ആ വാക്കുകളിൽ ആ റിസൾട്ടിൻ്റെ ഒരു വലിയ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പം നമ്മൾക്കും കൂടിയാണ്.

0: നമ്മുടെ കുടുംബാംഗങ്ങൾ കൂടിയാണ്.
1: തീർച്ചയായും അപ്പൊ നമുക്ക് നമ്മളതിൽ ഒരുപാട് സന്തോഷം നമ്മൾ അറിയിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാട്, ഇന്ന് June 1 നമ്മുടെ കുരുന്നുകളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകണം, അപ്പൊ അതിനുള്ള ആശംസകൾ അറിയിക്കുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഹൃദയം നിലച്ചു പോകുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളുടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്.
0: നമ്മുടെ എന്തൊക്കെയാണ് നമ്മള് പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഓരോ പുലരിയും പൊട്ടി വിടരുന്നത്.
1: അതെ, അപ്പോ അപ്പൊ നമ്മളൊരു ഒരു കുഞ്ഞു ജീവൻ പൊലിഞ്ഞു പോയത്, അതെ, അത് നമുക്ക് ആ ഒരു വാർത്ത കണ്ടവരാരും അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല
0: അല്ലെ.
1: നമുക്ക് ആ ഒരു നിഷ്കളങ്കമായ മുഖം, ഇതേപോലെ എത്ര കുഞ്ഞുങ്ങൾ നമ്മൾക്ക് ചുറ്റും, അവർക്കൊരിക്കലും അതിൻ്റെ ആ ഒരു വേദന ഒരു പക്ഷെ നമ്മളടുത്ത് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ചിലർ അല്ലെ, അത് നമുക്ക് എങ്ങനെ
0: പറ്റുന്നില്ല.
1: ആ ഒരു നമ്മളിങ്ങനെ വാർത്ത വായിക്കുന്ന സമയത്ത് ഒരു കുറച്ചു നേരം നമ്മളിങ്ങനെ സ്തബ്ധമായിട്ട് നിൽക്കും. ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ സാധിക്കുക, അല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കാൻ സാധിക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഈ കാലം എങ്ങോട്ടാണ് പോകുന്നത്?
0: ലക്ഷ്മി ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇതിന് ഇടയിലൂടെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ചിന്തകൾ പെട്ടെന്ന് പോകുന്ന, നമുക്ക് പാലൂട്ടി തേനൂട്ടി താരാട്ടി മുലയൂട്ടി ഒക്കെ വളർത്തുന്ന നമ്മുടെ പ്രിയങ്കരിയായ അമ്മ അല്ലെ, ആ അമ്മ തന്നെ ഇതിന് കൂട്ടുനിന്നു, അല്ലെങ്കിൽ അമ്മ തന്നെ അങ്ങനെ ആകുന്നു എന്നുള്ളൊരു ഘട്ടത്തിൽ നാം ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചേച്ചി അതാണ് അതിനെക്കുറിച്ചാണ് ഒരു ആശങ്കയോടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങോട്ടാണ് നമ്മുടെ ഈ പോക്കെന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ.
1: അത് ഇൻ കേസ് ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെ, അവർക്കൊരു ബാധ്യതയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ സുരക്ഷിതമായിട്ട് മാറ്റി നിർത്താൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന്. പക്ഷെ അവരതൊന്നും ഉപയോഗിക്കാതെ അതിൻ്റെ ജീവൻ അപഹരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ആശങ്ക തന്നെയാണ്. അതിൽ നമ്മൾ എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത്, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകാൻ ഉള്ള ഒരു സാധ്യത നമ്മൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതും കൂടി ഈ ഒരു സിസ്റ്റത്തിനുണ്ട്
0: അല്ലേ.
1: അപ്പോൾ തീർച്ചയായിട്ടും അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വനജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറച്ച് നാളായി മെസ്സേജൊക്കെ അയച്ചിട്ടെങ്കിലും ഇപ്പോൾ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. മെസ്സേജ് അയച്ചില്ലെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ട്.
0: അല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്രോതാവാണ് വനജ ചേച്ചി. അപ്പം ചേച്ചിയെ നമ്മൾ ഇടയ്ക്ക് ഓർക്കാറുണ്ട്, ഇടയ്ക്കെങ്കിലും തിരക്കായാലും ചെറിയ ചെറിയ മെസ്സേജുകളൊക്കെ അയച്ച് ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്.
1: അതേപോലെ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഗുഡ് മോർണിംഗ്, ഞാനും എൻ്റെ 2 മക്കളും 4 വരെ പഠിച്ച സ്കൂളാണ്. അന്ന് ഉപ്പുമാവും പാലും തരും എൻ്റെ പ്രിയപ്പെട്ട സ്കൂളാണ്. അന്ന് മേടയിൽ സ്കൂൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ LPS തിരുമുല്ലാവരം
0: LPS
1: ആയിരിക്കാം പറയുന്നത്. അപ്പം സ്കൂളിൻ്റെ പേര് പറയാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പണ്ടത്തെ ഓർമ്മകൾ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. ഈ ഒരു സ്കൂളിൻ്റെ ബെല്ലിങ്ങനെ കേൾക്കുന്ന സമയത്തെ നമുക്ക് എന്തൊക്കെയോ ഓർമ്മകൾ ഇങ്ങനെ വരികയാണല്ലേ. ആദ്യത്തെ ദിവസം ആ ബെല്ല് കേൾക്കുന്നത് ഇഷ്ടമാണ്, രണ്ടാമത്തെ ദിവസം തൊട്ട് നമുക്ക് എന്തോ ഒരു അരോചകമാണ്. പക്ഷേ 4 മണിക്ക് ആ ബെല്ല് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. 4 മണിക്ക് മാത്രമല്ല, ഉച്ചയ്ക്ക് ആ ഒരു ബെല്ല് കേൾക്കാൻ നമ്മളിങ്ങനെ കാത്തിരിക്കും. പിന്നെ മാത്സ് ക്ലാസ് കഴിയുന്നതും, മാത്സ് ടീച്ചറിനെ കുറ്റം പറയല്ല കേട്ടോ, ആ ഒരു സമയത്ത് ആ മാത്സിനോട് നമുക്ക് എന്തോ ഒരു ചെറിയൊരു ഇഷ്ടക്കേടുണ്ടായിരുന്നു. പക്ഷേ മാത്സ് ടീച്ചറിനെ ഇപ്പം എവിടെ വെച്ച് കണ്ടാലും നമുക്ക് ഒരുപാട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ തന്നെയാണ്.
0: എന്തുകൊണ്ടാണ് അത്രയും ഇഷ്ടം തോന്നുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അത്രയേറെ അയ്യോ ഇന്ന് ടീച്ചർ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന എത്രയോ പീരീഡ്സ് ഉണ്ടായിരുന്നു ജീവിതത്തിലല്ലേ. കുറേയധികം പീരീഡുകളിൽ നമ്മുടെ മാത്സ് പീരീഡ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ടീച്ചർ ഇന്ന് ലീവാണോ, ഹോംവർക്ക് ചെയ്യാത്തവർക്ക് ആശങ്ക അല്ലെ, അങ്ങനെ പല
1: ടെൻഷനിലായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ മാറ്റി നിർത്താൻ കാരണം ഒരു പക്ഷേ ഈ ഹോംവർക്സ് ഒക്കെ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവില്ല ഇത് എങ്ങനെയാണ് വരുന്നത് ചിലപ്പോൾ ടീച്ചർ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിപ്പോൾ നമ്മളുടെ ഒരു ഓരോ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു മാത്സ് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ളൊരു ടെക്നിക്ക് അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് വേറെ ഇല്ല എന്ന് വേണം പറയാൻ. ഇത്രയേറെ സിമ്പിളാണോ മാത്സ്, അല്ലെങ്കിൽ എന്ത് രസമായിട്ടാണ് ആ ഒരു സബ്ജക്റ്റ് മുന്നോട്ട് പോകുന്നത്. നമ്മളതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ നമ്മളും ആ സബ്ജക്റ്റ് നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അങ്ങനെ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഗുഡ് മോർണിംഗ് ശ്രീ രജനി മാം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാജൻ ചേട്ടന് നല്ലൊരു ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അവിടെ മഴയുണ്ടോ? ഇവിടെ ഇച്ചിരി നല്ല വെയിലാണ്. നമ്മൾ അകത്ത് കയറുന്നത് വരെ നല്ല വെയിലായിരുന്നു. ഇനിയിപ്പോ എന്താണ് എന്ന് നമുക്ക് അറിയില്ല പുറത്ത്.
0: എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി ഇന്നും പൊതുവേ നമ്മൾ, ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വന്നപ്പോഴും കണ്ടത്, എല്ലായിടവും ഭയങ്കര ഉന്മേഷഭരിതമായ നിമിഷങ്ങൾ, എല്ലാവരും ആക്റ്റീവ് ആവുക. അതോ ഇനി ഈ ഒരു ആലസ്യത്തിൽ നിന്ന് നമ്മളൊക്കെ ഒന്ന് വിട്ടുമാറി, പ്രവേശനോത്സവമാണ്, സ്കൂള് തുറക്കുകയാണ്, എല്ലായിടവും നല്ല ഉത്സാഹത്തോടെ എല്ലാവരും എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരു സമയമാണ്.
1: ഈ ഒരു ആഴ്ച തന്നെ എൻഗേജ്ഡ് ആണ്. കാരണം വെച്ചാൽ പലരും സ്കൂൾ ബാഗ് വാങ്ങിക്കാൻ പോകുന്നു, പുസ്തകങ്ങളെല്ലാം പൊതിയിടുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ പ്ലാനിങ് ആണ് ഇത്. ഈ ഫസ്റ്റ് ദിവസം എന്തൊക്കെ കൊണ്ടുപോകും, ഇന്ന് തന്നെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ബാഗൊക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ ബാഗ് ഇട്ടുകൊണ്ട് വരുമ്പോൾ കാണിക്കുക, എന്നിട്ടും ബാഗൊക്കെ തുറന്ന് സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് കാണിച്ചു. സ്പൈഡർമാൻ്റെ ആണിതിപ്പോ, ഈ പോക്കിമോൻ എന്നങ്ങനെ പോക്കിമോൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായിട്ടാണ് ഇവർ ഓരോ ആശയങ്ങൾ നമ്മളായിട്ട് പങ്കുവയ്ക്കുക. അവരുടെ ആ കണ്ണിലെ കൗതുകം, എന്നിട്ട് ആ ഒരു സ്വന്തമായിട്ട് തന്നെ ചിലപ്പോൾ ഈ മുടിയൊക്കെ ചീപ്പി വൃത്തിയാക്കുന്നത് ഇങ്ങോട്ട് ചീവണം അങ്ങോട്ട് ചീവണം എന്നൊക്കെ ആലോചിച്ചിട്ട് അവരുടെ ആ ഒരു സന്തോഷമൊക്കെ കാണിപ്പം. അവർ ബോധേഡാണ് ഇപ്പോഴും അവരുടെ ഒരു എങ്ങനെയാണ് അപ്പിയറൻസ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചൊക്കെ അവർക്ക് വളരെ ബോധേഡാണ്.
0: കുട്ടികളെല്ലാം അങ്ങനെ തന്നെ.
1: അത് വളരെ ചെറിയ ക്ലാസ്സാണ് കേട്ടോ, LKG UKG എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ക്ലാസ്സുകളാണ്, ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവരിപ്പോഴേ ബോധേഡാണ് അവരുടെ ആ ഒരു അപ്പിയറൻസ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആ ഒരു
0: തന്റെ
1: ബാഗിന്റെ ഒരു സ്റ്റൈൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ അവർ വളരെയധികം എന്താ അവരെ ചോയ്സുകളൊക്കെ നോക്കുന്നുണ്ട്, അല്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജചേട്ടൻ പറയാണ്, ശ്രീ കവിത നന്നായി ചൊല്ലി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടു. അത് ഈശ്വര പ്രാർത്ഥനയാണ്. നമ്മൾ പണ്ട് ഞാൻ അഞ്ചാലുംമൂട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചൊല്ലി കേട്ടൊരു പ്രാർത്ഥനയാണ്. പെട്ടെന്ന് എനിക്കും പെട്ടെന്ന് ആ ഒരു ക്ലാസ്സിലോട്ടൊക്കെ ഞാനും ഒന്ന് പോയി. പിന്നെ ടീച്ചറുടെ പാലക്കാട് വിശേഷം കേൾക്കണം എന്നുണ്ട്. യാത്രയിലാണ്, ബസ്സിലാണ്, മൈസൂർ ടു ബത്തേരി, കാടെത്തിയാൽ റേഞ്ച് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് നമ്മുടെ രാജൻ ചേട്ടൻ വയനാട്ടിൽ.
0: ചേട്ടൻ ഇപ്പോഴും നമ്മൾ രണ്ടു ദിവസം മുന്നേ ഇരുന്നപ്പോഴും പറഞ്ഞിരുന്നു വയനാട്ടിലാണ്. അപ്പം പാലക്കാട് വിശേഷം പോലെ തന്നെ വയനാടിലും നിരവധി വിശേഷങ്ങളുണ്ട്, അതും ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു ലൈവിൽ പാലക്കാടിൻ്റെ കുറേയധികം വിശേഷങ്ങൾ, ആ ഒരു ലൈവ് ഫുള്ള് നമുക്കിങ്ങനെ യാത്രയെക്കുറിച്ച് പറയാം. ആ യാത്രയിൽ ചേട്ടനും നമ്മളോടൊപ്പം ഉണ്ടാകണം അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും മെസ്സേജുകളൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നതുകൂടി പറയുകയാണ്. നമ്മുടെ സിന്ധുമതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹലോ, ഹാപ്പി മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്
0: ഭയങ്കര ഉത്സാഹത്തോടെയാണ് സിന്ധുമതി ചേച്ചി.
1: അതെ അതെ, ഹാപ്പി മോർണിംഗ് ചേച്ചി. ചേച്ചി സുഖമായിരിക്കുന്നോ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് അക്ഷരമുറ്റത്തേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ കുരുന്നുകൾക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സാന്ത്വനത്തിലെ എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും
0: നമ്മളെല്ലാം അന്വേഷിക്കുന്നത് തന്നെ നമുക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമാണ്.
1: അതെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ കുറച്ച് ദിവസമായി മെസ്സേജ് ഇട്ടിട്ട് ഇന്ന് ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചില്ലെന്ന സിനിമയിൽ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ നേരുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പാട്ടുകളൊക്കെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നതാണ് അവിടെ. അതേപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാവരെയും തിരക്കിയതായിട്ട് പറയണം. അന്ന് വന്നപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയില്ല, ഇനി ഒരു ദിവസം വരും, എല്ലാവരെയും കാണാൻ ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അന്ന് എനിക്കും കാണാൻ പറ്റിയില്ല കേട്ടോ, അപ്പോൾ ഒരുപാട് അതിലൊരു ചെറിയൊരു വിഷമമൊക്കെ
0: എനിക്ക് കാണാൻ പറ്റിയില്ല.
1: അതെ, അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ചേച്ചി എന്തായാലും ഒരു ദിവസം വരണം എന്ന് തന്നെ പറയാണ്. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം എല്ലാവർക്കും വരാവുന്നതാണ്. നമ്മുടെ മിഖിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ഗാനം വെച്ച് തരണം. പച്ചപ്പുലിച്ചാടി എന്ന് പറഞ്ഞ ആ ഒരു പാട്ട്,
0: നല്ലൊരു സോങ് സെലക്ഷൻ ആണ്.
1: അതെ, ആ പാട്ടൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കുരുന്ന് അല്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും മെസ്സേജുകളൊക്കെ അയക്കുക. നമ്മുടെ ആശ ചേച്ചി ഇന്നും പതിവ് പോലെ നമുക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്മയുടെ സ്പർശനത്തിലും അച്ഛൻ്റെ തണലിലും സുരക്ഷിതമായിരിക്കേണ്ട ബാല്യം. ചോരയിൽ മുങ്ങിപ്പോകുന്ന വാർത്തകൾ കേട്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്ന കേരളം ഇന്ന് ഉണരുന്നത്. കരയാൻ മാത്രം അറിയുന്ന, പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു കുഞ്ഞിനോട് കാട്ടിയ ക്രൂരതയ്ക്ക് കാലം മാപ്പ് നൽകില്ല. പ്രിയ കുഞ്ഞെ, നിനക്ക് ജീവിക്കാൻ അനുവാദം തരാത്ത ഈ ക്രൂരമായ ലോകത്തോട് നിന്റെ ഓർമ്മകളിലൂടെ ഞങ്ങൾ പൊരുതും. കുഞ്ഞുങ്ങൾക്ക് നേരെ ഉയർന്ന കൈകൾ വെട്ടിമാറ്റപ്പെടേണ്ടവയാണ്. ഗുഡ് മോർണിംഗ്. ആശിച്ചേച്ചിയാണ് വളരെ വൈകാരികമായിട്ടൊരു മെസ്സേജാണ് നമ്മളുമായിട്ട് പങ്കുവെച്ചത്. നമ്മളുടെ മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചേച്ചി ആശിച്ചേച്ചി മെസ്സേജ് അയച്ചത്.
0: ഇത്തരം ചില വാർത്തകളൊക്കെ നമുക്ക് നമ്മുടെ കുരുന്നുകളോട് കാണിക്കുന്ന ഇത്തരം ക്രൂരതയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിറങ്ങലിച്ച് നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഇത്തരം ഇതൊക്കെ ഇങ്ങനെ വികാരഭരിതമായി നമ്മളിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ നമുക്ക് എങ്ങനെ സംസാരിക്കണം, വാക്കുകൾ ഇടമുറിഞ്ഞ് പോകുന്നൊരു രീതിയാണ് നമ്മളിതിലൊക്കെ കാണുന്നത്. അപ്പം തീർച്ചയായും എല്ലാം മാറേണ്ടിയിരിക്കുന്നു, മാറും എന്നൊരു വിശ്വാസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റൂ.
1: അതെ, അപ്പോൾ അതേപോലെ തന്നെ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. കേവലം പുസ്തകത്താളുകളിലെ അറിവല്ല വിദ്യാലയം പകരേണ്ടത്, മറിച്ച് വിവേകവും കരുണയും ലോകത്തെ മാറ്റിമറിക്കാനുള്ള ചിന്താശേഷിയുമാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി, നല്ലൊരു മെസ്സേജുകളാണ്, നല്ല മെസ്സേജുകളാണ് നമ്മളിലേക്ക് എത്തുന്നത്, ചിന്തിക്കേണ്ടുന്ന മെസ്സേജുകളാണ് നമ്മളിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്, കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കാവുന്നതാണ്. നമ്മൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ പൊതുവായ ഒരു ജനത്തിൻ്റെ ഒരു വികാരമാണ്, തീർച്ചയായിട്ടും അത് നമ്മൾ റേഡിയോയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു. ഓരോ വിഷയത്തെ പറ്റിയും നമുക്ക് വ്യക്തിപരമായിട്ട് ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, അത് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഒപ്പമാണ് നമ്മുടെ റേഡിയോ സാന്ദ്രവും ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്, മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയ നമ്മുടെ ബീന കുബേര നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് നമ്മളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം, തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി,
3: ഞാൻ രജനി ഗിരീഷ്.
2: അപ്പൊ നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടു. ഒരുപാട് വിശേഷങ്ങൾ നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോൾ സമയം 11:10 പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585785. അപ്പൊ നമ്മുടെ സ്കൂൾ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ RJ ബീന ഗുവേര പുതിയകാവ് സെൻട്രൽ സ്കൂളിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ആ സ്കൂളിൽ എന്തൊക്കെയാണ്, പുതിയകാവ് സ്കൂളിൽ നടക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടാലോ. ഹലോ
4: ഹലോ
2: ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്കാരം ശ്രീലക്ഷ്മി ചേച്ചി.
3: നമസ്കാരം ബീന, നമസ്കാരം.
4: ആ നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പുതിയകാവ് സെൻട്രൽ സ്കൂളിലെ പ്രവേശനോത്സവ വേദിയാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ
2: എങ്ങനെയുണ്ട് അവിടുത്തെ പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞോ, അതോ എല്ലാവരും അതിന്റെ ഒരു തിരക്കിലാണോ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? കുട്ടികളൊക്കെ എങ്ങനെ ഹാപ്പി ആയിട്ടാണോ, അതോ ആരെങ്കിലൊക്കെ ഇങ്ങനെ കരയുന്നുണ്ടോ?
4: ഇല്ല, ഇവിടെ കരച്ചിലല്ല. എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെ വലിയൊരു ആഘോഷത്തിന്റെ ഒരു മനോഹര കാഴ്ചയാണ് ഞാനിവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് 9 മണി തന്നെ ഇവിടെ പ്രവേശനോത്സവം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇതിപ്പോ വൈൻഡ് അപ്പ് സ്റ്റേജിൽ നിൽക്കുന്നതാണ്. പിള്ളേര് കുട്ടികളൊക്കെ ഒരുപാട് ബാഗും പുതിയ ഡ്രസ്സും ഒക്കെ ഇട്ട് വളരെ സന്തോഷത്തിലാണ് എല്ലാ കുട്ടികളും നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കുട്ടികൾ പോലും ഇവിടെ കരഞ്ഞ് ഞാൻ കണ്ടില്ല. കാരണം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സ്കൂളിലേക്ക് എല്ലാവരും വരുന്നത്. മാത്രമല്ല, ആ കുട്ടികളെ സ്വീകരിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലാണ്. കുട്ടികൾ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കഴിച്ചു വരുന്ന മക്കളെ അവർ നല്ല ആശ്ലേഷിച്ചാണ് അവർ അവരെ ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ ബെഞ്ചിലേക്കും ഒക്കെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടിട്ട് അവര് പ്രത്യേക തരത്തിലുള്ള ഒരു സ്വീകരണം അതുപോലെ തന്നെ വളരെ വിവിധ കലാപരിപാടികൾക്കും ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ, വളരെ എൻജോയ്മെന്റിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു എൻജോയ്മെന്റിൽ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ കൂടെ ഉണ്ട്. മാം രേഖാമിസ് ആണ് ഇതിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. മാം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമസ്കാരം മാം.
5: നമസ്കാരം. അപ്പോ പ്രിൻസിപ്പൾ ആണ്. ആദ്യം തന്നെ എല്ലാവർക്കും ശുഭകരമായൊരു ദിനം ആശംസിച്ചു.
4: മാം, എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നത്തെ ഒരു പ്രവേശനോത്സവത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
5: വളരെ പ്രത്യേകതയുള്ള ദിനമാണ്. 2027 അധ്യയന വർഷത്തെ ആദ്യത്തെ ദിവസമാണ് പ്രവേശനോത്സവമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. പുതിയകാവ് ഭഗവതിയുടെ കാലത്ത് ഭക്തിയുടെ പുഷ്പം അർച്ചിച്ചുകൊണ്ട് നമ്മൾക്ക് വിജയപ്രദവും ആനന്ദപ്രദവും സമാധാനപൂർണവുമായിട്ടുള്ള ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. നമ്മളത് പ്രാർത്ഥനാ സഭയോടുകൂടിയാണ് ആരംഭിച്ചത്. വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ സഭയാണ്. കുട്ടികളുടെ ശാരീരിക, മാനസിക, ഭൗതിക, ആത്മീയ, വൈകാരിക തലങ്ങളെ ഉജ്ജീവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയർ സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പ്രയർ സെഷന് ശേഷം കുട്ടികളുടെ പ്രവേശനോത്സവ ഗീതമുണ്ടായിരുന്നു. സൈബർ സെക്യൂരിറ്റി ജഡ്ജ് ഉണ്ടായിരുന്നു. ഡോക്ടർ ഇന്ദിരാ കലേശ ടീച്ചറായിരുന്നു. വിശിഷ്ട വ്യക്തി ഡോക്ടർ വെങ്കടീശർ ഇവരെല്ലാം തന്നെ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങളെ കുറിച്ച് അവരോട് സംവദിച്ചു. വളരെ സന്തോഷത്തിലായിരുന്നു കുഞ്ഞുങ്ങളെ. 2 മാസത്തെ വെക്കേഷന് ശേഷം കൂട്ടുകളെയും അധ്യാപകരെയും കണ്ട സന്തോഷത്തിന്റെ കൂടുതൽ പഴയ വിദ്യാർത്ഥികളും ഒപ്പം പുതിയ കുട്ടികൾ അതിലേറെ സന്തോഷത്തോടു കൂടിയാണ് വന്നത്. നമ്മള് പ്രയറിന് ശേഷം അവർക്ക് ഏവർക്കും ഐസ്ക്രീം വിതരണം ചെയ്തു. അമ്പലത്തിൽ നിന്ന് പ്രസാദമായി കൊണ്ടുവന്ന ഉണ്ണിയപ്പം വിതരണം ചെയ്തു. അങ്ങനെ എല്ലാ രീതിയിലും വളരെ സന്തോഷകരമായിട്ട് അതാത് ക്ലാസ് ടീച്ചേഴ്സ് അവരെ കൈപ്പിടിച്ച് സന്തോഷകരമായിട്ട് അവര് അവരുടെ ക്ലാസ്സുകളിലേക്ക് പോവുകയും ചെയ്തു.
4: ടീച്ചർ, നമുക്ക് പുതിയ കുട്ടികളെ നിങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ പുതിയ കുട്ടികളെ സ്വീകരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ സ്കൂൾ എന്തൊക്കെ ഒരുക്കങ്ങളായിരുന്നു നേരത്തെ നടത്തിയിരുന്നത്?
5: പുതിയ സ്കൂളിൽ നമ്മള് സ്കൂളെല്ലാം നന്നായിട്ട് അലങ്കരിച്ചു. പുതിയ കുട്ടികൾക്കായിട്ട് നമ്മൾ ഒരു പാക്കറ്റ് ഓഫ് ഗിഫ്റ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ പഠന സംഘങ്ങൾ എല്ലാം കുറച്ച് ടോയ്സും ഓരോ കുട്ടികൾക്കും LKG കുട്ടികൾക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു കിറ്റ് കൊടുക്കുന്നുണ്ട്. അതിന്റെ അതോടുകൂടി സന്തോഷമായിട്ട് ക്ലാസ്സിലേക്ക് പോയി നോക്കിക്കേ ആരെങ്കിലും കരയുന്നുണ്ടോ? എല്ലാവർക്കും എന്ത് സന്തോഷമാണ്, അച്ഛനമ്മമാരെ അവരും സന്തോഷമായിട്ട് വരികയാണ്. കുഞ്ഞുങ്ങളെല്ലാം ക്ലാസ് ടീച്ചേഴ്സ് ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോകുകയും രക്ഷിതാക്കള് വരികള് വെയിറ്റ് ചെയ്യുന്നതാണ്. അവിടെ ബസ്സിന്റെ സ്റ്റാഫ് ഉണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നു. സ്കൂളിനെ കുറിച്ച് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അവൈലബിൾ ആണ്, പിന്നെ ഞാനിവിടെ അറിയുന്നത്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും.
1: അതെ ടീച്ചറെ, ഇപ്പം ഈ ഒരു പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്, അപ്പൊ ഈ ഒരു സ്കൂളിന് എന്തുള്ള പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്?
5: നമ്മള് ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്കെല്ലാം ഒരു സ്കിൽ ഡെവലപ്മെന്റ് കൗശല യോജന എന്ന് പറഞ്ഞിട്ട് സി ബി എസ് ഇ സ്കൂൾ

0: ഇപ്രാവശ്യം ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഈ ഫോർ ഫ്രീ ലാംഗ്വേജ് സിസ്റ്റം ബാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഫോർ ലാംഗ്വേജസ് കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒരു ബ്രിഡ്ജ് വരുന്നില്ല, പ്രശ്നം വരുന്നില്ല. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് കൗശല യോജനയുടെ ഭാഗമായിട്ട് 3 to 10 വരെയുള്ള കുട്ടികൾക്ക് ഒരു സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ലൈഫ് സ്കിൽ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും.
1: അതുപോലെ തന്നെ ഈ പേരന്റ്സിനും ഈ സ്കൂളിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സഹകരണ മനോഭാവം ഉണ്ടാവുമല്ലോ, അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
0: എന്തെങ്കിലും പ്രാധാന്യമുണ്ട്, കാരണം പേരന്റ്സ് ഉണ്ടെങ്കിലേ സ്കൂളുള്ളൂ. ഒരു ട്രയാങ്കിളിന്റെ 3 sides അധ്യാപകർ, മാനേജ്മെന്റ്, പേരന്റ്സ്, ഈ 3 ഈക്വൽ ആയിട്ട് പോയാൽ മാത്രമേ അതിന്റെ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് നമ്മൾ മാതൃഭാരതി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. നമ്മുടെ സ്കൂളിൽ LKG മുതൽ 10 വരെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ്. നിങ്ങളിപ്പോ കണ്ടിരുന്ന ഒരേ കളറിലെ സാരി കൊടുത്തിട്ട് അവരെന്ത് രസമായിട്ട് അധ്യാപകരെ പോലെ തന്നെ കുട്ടികളെ CAA ക്ലാസ്സിൽ കൊണ്ടുപോവുകയും ഐസ്ക്രീം ഒക്കെ കൊടുക്കാനായിട്ട് അവർ 11 പാർട്ടും കൂടെയാണ്. പിന്നെ പേരന്റ്സിന് ചിലപ്പോൾ ചില പേരന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഞങ്ങളുടെ പേരൻസിന് ഞങ്ങളെ ഇന്നും വന്നിട്ട് നമ്മളോട് സംസാരിക്കാനുള്ള പൂർണ്ണ സ്വാധീനം കൊടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടി ചില പേരൻസിന് ടീച്ചർമാർ എങ്ങനെ പറയും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പൊ അവർക്ക് പറ്റുന്നത് ഈ മാതൃഭാരതി മെമ്പേഴ്സിനോട് അവർ കൺവേ ചെയ്യും. അപ്പൊ മാതൃഭാരതി മെമ്പേഴ്സ് നമ്മളോട് പറയും. അങ്ങനെ വളരെ സോഷ്യൽ ആയിട്ടുള്ള ഒരു സ്കൂളായിട്ട് തന്നെയാണ് നമ്മുടെ സ്കൂൾ പോകുന്നത്.
1: പുതിയ പേരൻസിനോട് നമ്മൾ എന്താ പറയുന്നത്?
0: പുതിയ പേരൻസിനോട് നമ്മൾ പറയാനുള്ളത് കുട്ടികളുടെ ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ഓരോ ഇയറും ജനറേഷൻ ഗ്യാപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മളോട് കുട്ടികൾ അനുസരിക്കുന്നില്ല എങ്കിൽ അങ്ങനെയാണ് ഇല്ലെന്ന് അതിന്റെ കാര്യം വെച്ചാൽ അവരുടെ ജനറേഷൻ ഗ്യാപ്പാണ്. ഇന്നത്തെ കുട്ടികൾ പഴയ കുട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ അവരുടെ സ്കില്ലും അവരുടെ രീതിയും അനുസരിച്ചിട്ടുള്ള ഒരു പേരന്റ് കെയർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇന്നത്തെ മോഡേൺ പേരന്റ്സിനെ ചേർക്കെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട്. കാരണം പണ്ട് നമ്മള് കുടുംബപരിസ്ഥിതിയുടെ വ്യത്യാസമാണ്. പണ്ട് നമ്മൾ ജോയിന്റ് ഫാമിലി ആയിരുന്നു, ന്യൂക്ലിയർ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ജോയിന്റ് ഫാമിലിയിലുള്ള പല വാല്യൂസും കുട്ടികളിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നം നേരിടുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ചെയ്യുന്നത് പേരന്റിംഗ് സെഷൻ ഉണ്ട്, ഒരു 5 modules സ്കോപ്പാണ് എന്നാണ് നിങ്ങൾ. അവിടെ നമ്മൾ ഓരോ പേരൻസും എന്തൊക്കെയാണ് കുട്ടികളുടെ പ്രശ്നം, ആ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്, ഇങ്ങനെയാണ് പേരൻസും കുട്ടികളായിട്ടുള്ള ഒരു സ്ട്രോങ് ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം സോപാന ക്ലാസ്സിലൂടെ നമ്മൾ പേരൻസിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇനിയുള്ള എക്സ്പേർട്സ് വന്നിരിക്കാൻ ക്ലാസ്സിൽ
1: കേൾക്കുന്നുണ്ടോ? പറയുന്നതൊക്കെ
2: തീർച്ചയായും ബീന, തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ടീച്ചർ അവരുടെ സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ച് വാല്യൂവിനെ കുറിച്ച് ഒക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്കൂള് അതിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു കൂടി നമുക്ക് വേണമെങ്കിൽ ടീച്ചറോടൊന്ന് ചോദിക്കാം അല്ലേ ബീന ചേച്ചി?
2: അതെ തീർച്ചയായും.
0: ആ തീർച്ചയായും, കാരണം ഇന്നത്തെ സ്കൂൾ മറ്റു സ്കൂളുകളിൽ നിന്നും നമ്മുടെ സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ പഠന രീതിയാണ്, പഞ്ചാംഗ ശിക്ഷണം എന്ന് പറയുന്നത്. മറ്റു സ്കൂളുകൾ കേവലം അക്കാഡമിക് എക്സലൻസിന് പ്രാധാന്യം നൽകുമ്പോൾ നമ്മൾ വ്യക്തികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തി അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പഞ്ചാംഗ ശിക്ഷണമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് കുട്ടികളിൽ ശാരീരിക, മാനസിക, ഭൗതിക, വൈകാരിക, ആത്മീയ തലങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് എല്ലാ രീതിയിലും പരിപൂർണനായിട്ടുള്ള വ്യക്തിയാക്കി അവനെ മാറ്റിയെടുക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ ബോർഡ് എക്സാമിന് 10th board exam തന്നെ 100-ൽ 100 വെച്ച കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇപ്പം അവർക്കുള്ള പ്ലസ് പോയിന്റ് എന്ന് വെച്ചാല് അവരുടെ മോറൽ വാല്യൂസ് പ്ലസ് കൾച്ചറൽ വാല്യൂസ്, ഇത് രണ്ടും കുഞ്ഞുങ്ങൾ മുതലേ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് നൽകി അവരത് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു സിറ്റിസണായിട്ട്, നല്ലൊരു മകനായിട്ട്, നല്ലൊരു സാമൂഹ്യ ജീവിയായിട്ട്, ദേശീയ ബോധമുള്ള, ദേശസ്നേഹമുള്ള, കുടുംബസ്നേഹമുള്ള, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് ഒരു നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ഒരു പ്രതിജ്ഞയിൽ ഞങ്ങൾ.
1: അതെ ടീച്ചറുടെ വാക്ക് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ സന്തോഷവും അതിനോടൊപ്പം തന്നെ അഭിമാനവുമാണ് തോന്നുന്നത് അല്ലേ രജനി ചേച്ചി, ശ്രീലക്ഷ്മി?
2: അതെ അതെ പിന്നെ അതിൽ പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നൊരു സബ്ജക്ട് കാലത്തിനനുസരിച്ചുള്ള വലിയ വാർത്തകളൊക്കെ വരുമ്പോൾ ദിശാബോധം നഷ്ടപ്പെട്ട ആ ഒരു രീതിയിലേക്ക് തലമുറ പോകുമ്പോൾ പക്ഷേ സാംസ്കാരികവും ഭൗതികവും ഒക്കെ ആയി തന്നെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് ഈ സ്കൂൾ ഊന്നൽ നൽകുന്നു എന്നുള്ളത് ഒരു വളരെ വലിയൊരു പ്രത്യേകതയാണ്.
1: അപ്പൊ ടീച്ചറോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വർഷം സ്കൂളിൽ പുതിയ പദ്ധതികളോ മാറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടോ?
0: പുതിയ മാറ്റങ്ങൾ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റിയത് മുമ്പ് നമ്മൾ ലൈഫ് സ്കില്ലിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ലക്ഷ്യം 10th class കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിക്ക് +1 +2 വരുമ്പോഴത്തേക്ക് അവന് സ്വന്തമായിട്ടൊരു ലൈഫ് സ്കിൽ ഉണ്ടാകണം. എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അവന് അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ജോലിയല്ല, അവന് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ജോലി സന്തോഷത്തോടെ

0: ചെയ്ത് അവന്റെ ബ്രഡ് പൂഷ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് അവനെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് ലൈഫ് സ്കില്ലിന് നമ്മൾ പ്രാധാന്യം കൊടുക്കും.
1: അപ്പോ ഈ ഒരു വർഷത്തെ പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സന്ദേശം, പ്രത്യേക തരമുള്ള എന്തെങ്കിലും ഒരു സന്ദേശം ഞങ്ങൾ പറയാറുണ്ട്.
0: പ്രത്യേകിച്ച് പറയാനുള്ള സന്ദേശം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിന്റെ യൂസ് ആണ്. മൊബൈൽ ഫോണിൽ നിന്നും മാറ്റി നമുക്ക് ഇനി കുട്ടികൾക്ക് വളർത്താൻ പറ്റില്ല. കാരണം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മേഖലയാണ്, ഒപ്പം ദോഷവശങ്ങൾ. ഇപ്പൊ ഡോസ് ആൻഡ് ഡു നോട്ട്, സി ഏറ്റവും വലിയ ഒരു നമുക്കിപ്പോ ഡ്രഗ്സിനെക്കാളും വലിയ ഒരു അഡിക്റ്റ് ആയിട്ട് നമുക്ക് മാറുന്നത് മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ ആണ്. അവിടെ ഡോസ് ആൻഡ് ഡു നോട്ട്സ് ബോത്ത് പേരൻസിനോടും കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികളെ അതിന്റെ നല്ല വശങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ചീത്ത വശങ്ങളിലേക്ക് പോയാൽ എന്തുണ്ടാകും, അതിന്റെ റിസൾട്ട് എന്താകും എന്ന് അവനെ ബോധ്യപ്പെടുത്തുക പേരൻസിനോടും. അതുപോലെ സ്ക്രീൻ ടൈമിംഗ് കുറയ്ക്കുക, സ്ക്രീൻ കാണേണ്ടതല്ല, സ്ക്രീൻ ടൈമിംഗ് കുറയ്ക്കുമ്പോൾ പേരൻസ് അനുസരിച്ച് അമ്മമാരും അച്ഛന്മാരും കുഞ്ഞുങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. അത്യാവശ്യം ആഹാരം കഴിക്കാൻ വരുന്ന സമയത്തെങ്കിലും എന്താണ് നമ്മുടെ സ്കൂളിൽ ഇന്നലെ നടന്നത്, ഇന്ന് സ്കൂളിൽ പോയപ്പോൾ എന്തൊക്കെയാണ് നടന്നത്, അല്ലെങ്കിൽ ഇന്നലെ എനിക്ക് ചോദിക്കാൻ പറ്റുന്നത് ഇന്നലെ എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങളും അവന്റെ ഫ്രണ്ട്ഷിപ്പിൽ വരുന്ന മാറ്റങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. തുറന്നുള്ള ഒരു സംവാദത്തിലൂടെ തീർച്ചയായിട്ടും അച്ഛനമ്മമാർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചെറിയ മാറ്റങ്ങൾ പോലും കണ്ടുപിടിക്കാൻ സാധിക്കും. ആ മാറ്റങ്ങൾ കറക്റ്റ് ചെയ്താൽ ഒരു അച്ഛൻ അമ്മ എന്ന രീതിയിൽ നമ്മൾ വിജയിച്ചു. കാരണം പിന്നീട് നമ്മുടെ കുട്ടികൾ തെറ്റുകളിലേക്ക് പോകില്ല. ഒരിക്കലും കുഞ്ഞുങ്ങളുടെ തെറ്റുകളിലേക്ക് പോകുന്നത് സ്വയമല്ല, സാഹചര്യങ്ങളാണ് അവരെ കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ ആ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് അവിടെ അവനെ തിരുത്തിയാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു വലിയ ദോഷമുണ്ട്.
1: അപ്പോ ഈ ഒരു സ്കൂളിനെ മറ്റൊരു സ്കൂളിനെ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മാം പറയുകയുണ്ടായി. അപ്പൊ ഈ ഒരു പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുന്ന ഈ ഒരു വേദിയിൽ പ്രിൻസിപ്പൽ എന്ന നിലയിൽ രേഖ മാമിന് എന്താണ് ഒരു പ്രതീക്ഷയുള്ളത്?
0: പ്രിൻസിപ്പൽ എന്ന രീതിയിൽ എന്റെ കുട്ടികൾ എവിടെ ചെന്നാലും അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കും. കാരണം പത്താം ക്ലാസ് എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു മേഖലയിൽ അവർക്ക് ഒരു ജോബ് കണ്ടെത്തി നല്ല രീതിയിലുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും.
2: ഹലോ, ഹലോ, ഹലോ.
3: എന്തോ റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു.
2: ഒരു ടെക്നിക്കൽ എറർ കാരണം നമുക്കത് കേൾക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്തോ ഒരു ഒരു കണക്ഷൻ ഇറർ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പുതിയകാവ് സെൻട്രൽ സ്കൂളിലെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. അത് രേഖ മിസ്സിന്റെ വാക്കുകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളുടെ കുറേ വിശേഷങ്ങളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ആയി പോയതാണ്. അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി,
1: ഞാൻ രജനി ഗിരീഷാണ്.
0: അപ്പൊ നമ്മൾ നേരത്തെ നമ്മളിങ്ങനെ എന്താ ഒരു നമ്മുടെ പുതിയകാവ് സെൻട്രൽ സ്കൂളിലെ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇടയ്ക്ക് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് അതൊന്ന് ബ്രേക്ക് ആയി പോയി. അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ പാട്ടൊക്കെ പാടാനായിട്ട് റെഡി ആയിട്ടാണ്.
1: നമ്മുടെ പ്രിയപ്പെട്ട ബീന ഗുവേര അവിടെ വെയിറ്റ് ചെയ്യുകയാണ്.
0: അപ്പൊ നമ്മൾ വീണ്ടും ബീന ഗുവേരയിലേക്ക് എത്തുകയാണ്. നമസ്കാരം, ഹലോ, കേൾക്കാമോ?
2: ഹലോ,
0: ആ ഹലോ,
2: കേൾക്കാം ശ്രീലക്ഷ്മി, കേൾക്കാം. അപ്പോ നേരത്തെ എന്തോ ടെക്നിക്കൽ എന്തോ കംപ്ലൈന്റ് ആയിരുന്നു, കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളുടെ കൂടെ രണ്ട് മെഡിക്കൽ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടുത്തെ പ്രവേശനോത്സവത്തിന്റെ പ്രവേശനോത്സവ ഗാനം പാടിയ രണ്ട് കുഞ്ഞു മക്കൾ നമ്മളൊപ്പം ഉണ്ട്. ഇപ്പൊ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം.
0: തീർച്ചയായും.
2: എന്താ അദിത്രി, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: സെവന്തില്.
2: മോളുടെ പേര്? അക്ഷത. ഏത് ക്ലാസ്? അതെ, ഇവർ രണ്ടുപേരും കൂടിയാണ് പ്രവേശനോത്സവ ഗാനം പാടിയത്. അപ്പൊ ആ ഗാനം കേട്ടതോ?
1: തീർച്ചയായും, തീർച്ചയായും.
3: ക്ഷരമായി

0: Mai đường đi quay phim tí cái chút cái ăn đi đi đi tên đi ok hơn một cái đi đi tên đi ok hơn
1: അപ്പോൾ വളരെ മനോഹരമായാണ് ഈ മക്കളുടെ ഈ ഒരു പ്രവേശനോത്സവ ഗാനം പാടിയത്. ഈ ഒരു
0: അതെ
1: പ്രവേശനോത്സവ ഗാനം വളരെ നന്നായിട്ട് അവർ അവതരിപ്പിച്ചു. അപ്പോൾ അത് ആരാണ് അത് ചെയ്തതെന്ന് കൂടി നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. ആരാണ് ഈ പ്രവേശനോത്സവ ഗാനം തന്നത്?
0: ടീച്ചേഴ്സ് ആയിരുന്നു.
1: തന്നതല്ലേ? എത്ര ദിവസം ഈ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട്?
0: ഒരാഴ്ച എടുത്തു.
1: അതല്ലേ, അശിത അശിത നല്ല മോട്ടോ. അതെ, ഒരാഴ്ചയാണ് ഈ ഒരു പ്രവേശനോത്സവ ഗാനത്തിന് വേണ്ടി ഈ കുട്ടികൾ എടുത്ത അത്ര എഫേർട്ട് എന്ന് പറയുന്നത്.
2: വളരെ വളരെ മനോഹരമായി ഈ പ്രവേശനോത്സവ ഗാനമാണ് കുട്ടികൾ ആലപിച്ചത്. അതൊരു സിസ്റ്റമാറ്റിക്കായ രീതിയിലൂടെ അവരെ നല്ല നല്ല രീതിയിലുള്ള പ്രതീക്ഷകൾ ഉണർത്തുന്ന ഒരു പുതിയ ജനറേഷനെ വാർത്തെടുക്കുന്ന ഒരു സ്കൂളാണ് പുതിയകാവ് സെൻട്രൽ സ്കൂൾ. അപ്പം ബീന നിൽക്കുന്ന ആ തിരുമുറ്റത്ത് നമ്മളോടൊപ്പം സഹകരിച്ചു നിന്ന പ്രിൻസിപ്പളിനും സ്കൂൾ അധികൃതർക്കും കുട്ടികൾക്കും എല്ലാം തന്നെ ഇന്ന് നമ്മൾ അല്ലെ ശ്രീലക്ഷ്മി അഭിനന്ദനങ്ങൾ,
3: നല്ല ആശംസകളും നമ്മൾ നേരുകയാണ്. അപ്പോൾ ഒരുപാട് നന്ദി നമ്മൾ അറിയിക്കുകയാണ്. അപ്പൊ നമ്മളുടെ കൂടെ ഒപ്പം അതെ വീന ചേച്ചി ആയിരുന്നു.
1: അതെ, ഇപ്പൊ ഇവരെയും എല്ലാവരും നല്ല തിരക്കിലാണ്, ക്ലാസ്സിലൊക്കെ കയറാനുള്ള തിരക്കിലൊക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇത് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.
2: അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ബീന ഗുവേരയായിരുന്നു അല്ലെ ശ്രീലക്ഷ്മി?
3: അതെ, ബീന ചേച്ചിയാണ് നമ്മുടെ പുതിയകാവ് സെൻട്രൽ സ്കൂളിലെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളുടെ സമയം ഏകദേശം 11:31 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ പ്രിയപ്പെട്ട
2: മെസ്സേജുകളൊക്കെ ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നു. അപ്പൊ നമുക്ക് ഇന്ന് മെസ്സേജുകളൊന്നും അധികം വായിക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മുടെ കുരുന്നുകളുടെ പ്രവേശന ഉത്സവവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ അവരോടൊപ്പം ചേർന്ന് നിന്നായിരുന്നു അല്ലെ ശ്രീലക്ഷ്മി?
3: അതെ, തീർച്ചയായും. അപ്പൊ നമുക്ക് എന്തായാലും ആ മെസ്സേജ് ഒക്കെ ഒന്ന് വായിക്കാം. അപ്പൊ നമ്മുടെ അരവിന്ദാക്ഷൻ സാറ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാർ എപ്പോഴും ഒരു അപ്ഡേഷൻ ആണ് കേട്ടോ. 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ അസുഖത്തെ തുടർന്ന് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട വ്യക്തിയാണ് ഒരു അമേരിക്കൻ എഴുത്തുകാരിയായ ഹെലൻ കെല്ലർ. ലോകമെമ്പാടുമുള്ള 35 രാജ്യങ്ങളിൽ സഞ്ചരിച്ച് കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കുകയും 14 പുസ്തകങ്ങളും 100 കണക്കിന് പ്രസംഗങ്ങളും ലേഖനങ്ങളും എഴുതിയ കെല്ലർ ഒരു മികച്ച എഴുത്തുകാരിയായിരുന്നു. ഹെലൻ കെല്ലറുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഏറെ ശ്രദ്ധേയമായ ഒരു കൃതിയാണ്. 1968 ജൂൺ 1 ഹെലൻ കെല്ലർ അന്തരിച്ചത്.
2: അത് നല്ലൊരു പുതിയൊരു അപ്ഡേഷനാണ്. അതുപോലെ തന്നെയാണ് സാർ അത് അയച്ചതിന് ഒത്തിരി താങ്ക് യു. ഇന്ന് വേൾഡ് മിൽക്ക് ഡേ ആണ് അല്ലെ? അന്ന് കുറേയധികം ദിനങ്ങളുടെ പ്രത്യേകതകളൊക്കെ ഒരുപാട് പറയാനുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതൊന്നും പറയാൻ പറ്റിയില്ല. കാരണം ഇന്ന് സ്റ്റാൻഡ് ഫോർ ചിൽഡ്രൻസ് ഡേ കൂടിയായിരുന്നു.
3: അതേപോലെ തന്നെ ഗ്ലോബൽ പാരന്റ്സ് ഡേ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു ദിവസമാണ്.
2: ഇന്ന് നെയിൽ പോളിഷ് ഡേയും കൂടിയായിരുന്നു ശ്രീലക്ഷ്മി. അപ്പൊ നാഷണൽ നെയിൽ പോളിഷ് ഡേ കൂടിയായിരുന്നു. നമുക്ക് പറയാൻ ഇന്ന് ഒരുപാടേറെ കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് നമ്മൾ അതൊക്കെ മാറ്റിവെച്ചു അല്ലേ?
3: അതെ. അപ്പൊ നമ്മുടെ ഉമാനന്ദിനി ചന്ദനത്തോപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നിസയുടെ അവതാരികയാണ്. അപ്പം എല്ലാ കുരുന്നുകൾക്കും നല്ലൊരു അക്കാഡമിക് ഇയർ നേർന്നുകൊണ്ടൊരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി, പ്രീതി ടീച്ചർ, രജനി, ഗിരീഷ്, വീണ, ആദർശ്, ശ്യാം, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ പാട്ടുകളൊക്കെ ചോദിച്ച് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നു. ശിവപ്രകാശം സാറൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കവിത ചേച്ചി പറയാണ്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, രജനി, ഗിരീഷ്. സ്കൂളിൽ നിന്ന് വന്ന വിശേഷങ്ങളൊക്കെ കേട്ടപ്പോൾ അതൊക്കെ നേരിൽ കണ്ട പോലെ തോന്നി പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരിക്കൽ ചെറുതായെങ്കിലും വെറുത്ത ദിവസം, പിന്നെ കൊതിച്ച ദിനം, ഇപ്പോൾ കൊതിപ്പിക്കുന്ന ദിനം, ഇനി തിരിച്ചു കിട്ടാത്ത ദിനം, സ്കൂൾ തുറക്കുന്ന സുദിനം, സത്യത്തിൽ കൊതി തോന്നുന്നു എന്ന് പറഞ്ഞോട്ടെ. എല്ലാ മക്കൾക്കും ആശംസകൾ. ഞാൻ ഉൾപ്പെടുന്ന രക്ഷകർത്താക്കൾ നമ്മുടെ മക്കളുടെ വസ്ത്രധാരണത്തിലും അവരുടെ പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസങ്ങളും മനസ്സിലാക്കിയാൽ ഒരുവിധം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും, ദുരന്തങ്ങൾ ഒഴിവാക്കാനും കഴിയും. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞ
2: കവിത. താങ്ക് യു കവിത,
3: താങ്ക് യു സോ മച്ച് കവിത ചേച്ചി, നല്ലൊരു മെസ്സേജായിട്ട് ഞങ്ങളിലേക്ക് എത്തുന്നതിന്. അതേപോലെ കലച്ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീ, രജനി സപ്പോർട്ടർ, ഹായ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എല്ലാവരും കണക്കിന്റെ ഹോംവർക്ക് ചെയ്തു എന്നാണ് തിരക്കുന്നതും കോപ്പി അടിക്കുന്നത് അല്ലെ?
2: തീർച്ചയായും.
3: പിന്നെ ശ്രീ പറഞ്ഞതൊക്കെ സ്വന്തം അനുഭവമായിരുന്നു അല്ലേ? ഏകദേശം ആശയുടെ മെസ്സേജിനോട് ഞാനും ചേരുന്നു. കുഞ്ഞുങ്ങളുടെ ലൈവ് നന്നായിരുന്നു. ഇവിടെയും ഉണ്ട് മൂന്ന് പേർ, മൂത്തവർ രണ്ടാളും സ്കൂളിൽ പോയി. യു കെ ജി കാരൻ 8-ാം തീയതിയാണ് പോകേണ്ടത്. ഒത്തിരി മടിയായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗുമ്മില്ല, യു കെ ജി എന്നൊരു വലിയൊരു സംഭവം അല്ലേ. എന്നാലൊരു
2: പിന്നെ ശ്രീലക്ഷ്മി ശ്രദ്ധിച്ചോണം, ചില കുട്ടികളോട് നമ്മളെ അവരിങ്ങനെ നിൽക്കുമ്പോൾ മോന് ഏത് ക്ലാസ്സിലാ, സത്യത്തിൽ പ്ലേ ക്ലാസ്സിലായിരിക്കും, ഞാൻ 3-ാം ക്ലാസ്സിൽ
3: കോളേജിലാ പറഞ്ഞു.

0: എന്നൊക്കെ പറയുമ്പം അതേപോലെ നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആദ്യമായി സ്കൂളിൽ പോയ ആ ഒരു ദിവസം ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരും. കരച്ചിലും ബഹളവും ഉമ്മയുടെ കൈവിടാത്ത ആ പേടിയുമൊക്കെ ഇന്ന് പുതിയ കുട്ടികൾ സങ്കടമില്ലാതെ സ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് എനിക്കും.
1: മാറ്റമാണ് സനോജ്, എല്ലായിടവും മാറ്റങ്ങളാണ്, നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ഇന്ന് രാവിലെ പതിവില്ലാതെ ഇങ്ങനെ രാവിലെ എണീക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്, രാവിലെ പല്ല് തേക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും സ്കൂളിൽ പോകുന്ന ആ ഒരു സമയത്ത് അവരാ ഒരുങ്ങി ഇറങ്ങുന്നത്, അവർക്ക് ആ വൃത്തിയായിട്ട് യൂണിഫോം ഒക്കെ വളരെ നീറ്റായിട്ട് ബുക്കിലൊക്കെ ബുക്കൊക്കെ നല്ല അടുക്കി ബാഗിൽ വെച്ച് ആ ഒരു പോകുമ്പോൾ ഉള്ളൊരു സന്തോഷം. പണ്ടൊക്കെ ഞാനും നമ്മളിങ്ങനെ ഇന്ന് രാവിലെ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ സത്യം പറഞ്ഞൊരു അത്ഭുതം തോന്നി. കാരണം ഒരു മടി പിടി ഒരു മടി എന്തായാലും ഉണ്ടായിരിക്കും. ഇനി ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതേപോലെ സനോജ് മെസ്സേജ് അയക്കുകയാണ്, ആദ്യമായി ക്ലാസ്സിൽ കയറിയ കുട്ടികൾ പിന്നീട് ഒന്നിച്ച് വളർന്നു വലുതായതും പലരും പല വഴിക്ക് പിരിഞ്ഞതും ഒക്കെ ആലോചിക്കുമ്പോൾ ജീവിതം ഒരു വലിയ പുസ്തകം പോലെ തോന്നും. നമ്മൾ എത്രയൊക്കെ പ്രായമായാലും ഉള്ളിലെ ആ പഴയ സ്കൂൾ കുട്ടി ഒരിക്കലും മരിക്കില്ല. ഇത്തരം സംസാരങ്ങളാണ് നമ്മളെ വീണ്ടും ചെറുപ്പമാക്കുന്നത്. നമ്മൾ എത്രയൊക്കെ പ്രായമായാലും അതെ അങ്ങനെ പറഞ്ഞ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കാൻ തന്നെ വലിയൊരു സന്തോഷമാണ്. ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രിയപ്പെട്ട ശ്രീകുട്ടിക്കും രജനി ടീച്ചറിനും എന്റെ സ്നേഹത്തിന്റെ നന്ദി നന്ദി നന്ദി.
1: അതെ അതെ, നല്ല വാക്കുകളായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം തന്നെ നല്ല സാഹിത്യപരമായ കഴിവുകളൊക്കെ ഉള്ള ഒരുപാട് ശ്രോതാക്കളുണ്ട്. നമ്മളോട് അവർ ഒറ്റ വാക്കിൽ നിന്നുമല്ല ആൻസേഴ്സ് എഴുതുന്നത്, അവരുടെ ഉള്ളിലുള്ള ആ ഒരു വികാരങ്ങൾ ഇങ്ങനെ ഒരു കുഞ്ഞ വാക്കുകളായി കുഞ്ഞ് ടൈപ്പ് ചെയ്ത് നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. എന്നും ഞങ്ങളോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുക.
0: രമേശ് കെ ജി അതേപോലെ ഒരു ഗുഡ് മോർണിംഗ് ശുഭദിനം ഒക്കെ അയച്ചിട്ടുണ്ട്.
1: താങ്ക് യു രമേശ്.
0: ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയോ അയച്ചിട്ടുണ്ട്, അപ്പൊ അതൊക്കെ പിന്നെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ സമയം 11:36 ആയിരിക്കുകയാണ്. നമ്മുടെ ബാബുരാജൻ സാർ ഒരു കടങ്കഥയൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ നമ്മുടെ ഈ കുട്ടി കൂട്ടത്തിന്റെ ഇടയിൽ അതായതുകൊണ്ട് നമുക്ക് അതൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അതൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് ദിവസങ്ങൾ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് അത് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം വളരെ നല്ലൊരു ദിവസമായി തന്നെ മാറട്ടെ. എല്ലാവർക്കും എല്ലാ കുരുന്ന് പ്രതിഭകൾക്കും നമ്മളുടെ ആശംസകൾ. റേഡിയോ സാന്ദ്ര 90.4 FM ആശംസകൾ അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആ പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. ഇത്രയും നേരം പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷ്.
0: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.

0: Vika with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അറിവിന്റെ വെളിച്ചം നുകരാൻ കളിയും ചിരിയും കരച്ചിലുമായി കുരുന്നുകൾ. യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കാൾ ഇന്ന് സംവദിക്കും. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദേശ രാജ്യങ്ങളിൽ പോകാതെ വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾക്ക് ഒപ്പം നിന്ന് പഠിക്കാനുള്ള സൌകര്യം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരായി കുട്ടികൾ ശക്തമായ നിലപാട് എടുക്കണമെന്നും പുതിയ അറിവുകൾ തേടാനുള്ള ജിജ്ഞാസ വളർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. അത് പഠനകാലത്തൊന്നും അവസാനിക്കുന്നതല്ല. പുതിയ പുതിയ അറിവുകൾ തേടാൻ വായനയിലൂടെ, അധ്യാപകരിലൂടെ, അറിവുള്ളവരിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ഉത്കണ്ഠ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കണം എന്നാണ് ഈ പ്രവേശന ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എളിയ സന്ദേശം.
0: പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പഠിച്ച് മിടുക്കരാകുന്നതിനൊപ്പം നല്ല മനുഷ്യരായി വളരാനും സാധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുട്ടികൾക്ക് നൽകിയ ആശംസാ സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. എൽഡിഎഫിൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി. പട്ടാമ്പി എംഎൽഎ ആയ മുഹ്സിൻ സിപിഐ പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് ബിജെപി തീരുമാനം. പിഎം ഉഷ പദ്ധതി ഉൾപ്പെടെ കണ്ണൂർ സർവകലാശാലയുടെ താവകര ക്യാമ്പസിലും മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. താവകര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ സെനറ്റ് ഹാളിന്റെയും സെമിനാർ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. 40 സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം സർവകലാശാലയുടെ പുതിയ കോഴ്സുകൾക്കും തുടക്കം കുറിച്ചു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. ഐഐഎം കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവ പ്രതിനിധികളാണ് കോഴിക്കോട് ഐഐഎമ്മിൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 18 വനിതകളും 15 പുരുഷന്മാരും അടങ്ങുന്ന സംഘത്തിൽ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും ക്യാമ്പസിന് പുറത്തുള്ള യുവാക്കളും ഉൾപ്പെടുന്നു. ഐഐഎം ജമ്മുവിൽ നിന്നുള്ള 3 അധ്യാപക ജീവനക്കാർ സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. യുവസംഘം പദ്ധതിയുടെ 5 മാനദണ്ഡങ്ങളായ പര്യടനം, പാരമ്പര്യം, പുരോഗതി, പരസ്പര സമ്പർക്കം എന്നിവ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് 7 ദിവസത്തെ യാത്രാ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങൾ സംഘം സന്ദർശിക്കും. പരമ്പരാഗത കേരളീയ വിഭവങ്ങൾക്കൊപ്പം ഗ്രാമീണ ആദിവാസി ജീവിതം, മൺപാത്ര നിർമ്മാണം, പ്രാദേശിക കരകൗശലവിദ്യ, കഥകളി, കളരിപ്പയറ്റ് എന്നിവയും സംഘം അനുഭവിച്ചറിയും.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ

0: ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ചയായി. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ട് എത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിമാരായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ജഡ്ജിമാരുടെ നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ പൂർണ്ണമായും ഇല്ലാതാക്കാനായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയായ ഓപ്പറേഷൻ തൂഫാൻ ദി നോർക്ക ഹണ്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കും. വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം കോട്ടൺഹിൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, എക്സൈസ് മന്ത്രി എം ലിജു, ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, എ ഡി ജി പി എച്ച് വെങ്കടേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായി കൈമാറാൻ ആപ്പുകളും വാട്സ്ആപ്പ് ചാറ്റ്ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ സർവേലൻസ് സംവിധാനം സജ്ജമാക്കും. ക്യാമ്പസുകളിലെയും റെസിഡൻഷ്യൽ മേഖലകളിലെയും മലിനജല പരിശോധന വഴി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ഡ്രോണുകളുടെ സഹായത്തോടെ സ്മാർട്ട് പട്രോളിംഗ് നടത്താനും പദ്ധതിയുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തെ ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റാനാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 4 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്കമരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി യാത്രയായി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിലെ അർജുന്റെ ഹൃദയവും കരളും 2 വൃക്കകളുമാണ് 4 പേരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകിയത്. അർജുന്റെ ഹൃദയം എയർ ആംബുലൻസ് മുഖേന മലപ്പുറം സ്വദേശിക്കായി കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലറായി പ്രൊഫസർ ഡി മാവൂത്ത് നിയമിതനായി. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ വിരമിച്ച ഒഴിവിലേക്കാണ് താത്കാലിക നിയമനം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 53 പോയിന്റ് വർദ്ധിച്ച് 74,828-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 6 പോയിന്റ് ഉയർന്ന് 23,553-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 75 രൂപ താഴ്ന്ന് 14,320 രൂപയും പവന് 600 രൂപ കുറഞ്ഞ് 1,14,560 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യവേനലവധി കഴിഞ്ഞ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ ടിപ്പർ വാഹനങ്ങളുടെ സമയക്രമത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പ്. രാവിലെ 8 മുതൽ 10 മണിവരെയും വൈകിട്ട് 3 മുതൽ 5:30 വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. റോഡിൽ രാവിലെയും വൈകുന്നേരത്തെയും പീക്ക് അവറുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ടിപ്പർ വാഹനങ്ങളുടെ സമയത്തിൽ നിയന്ത്രണം ക്രമീകരിച്ചതെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അറിവിന്റെ വെളിച്ചം നുകരാൻ കളിയും ചിരിയും കരച്ചിലുമായി കുരുന്നുകൾ. യുവ സംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയും CMRL തമ്മിലുള്ള ഇടപാടുകളിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി ഇപ്പോൾ
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ.

0: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യാ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മ്യാൻമാർ ചരിത്ര സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. സുരക്ഷ, കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും മ്യാൻമാർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ഓങ് ലെയ്ൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമാർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3ഉം ഝാർഖണ്ഡിൽ 2ഉം മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവു വരുന്നത്. തെരഞ്ഞെടുപ്പ് ഈ മാസം 18ന് നടക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP സി വി ഷൺമുഖം എന്നിവർ രാജിവെച്ച ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഗണ്യമായി പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവയിൽ കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിയായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്കു ശേഷം നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കട സുബ്രഹ്മണ്യ മോഹനയുമാണ് പുതുതായി നിയമിക്കപ്പെട്ടത്. രാജ്യത്ത് 6 വർഷം വിജയകരമായി പൂർത്തിയാക്കി PM സ്വനിധി പദ്ധതി. ഈടില്ലാ വായ്പ ലഭ്യമാക്കി ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പദ്ധതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ 1,12,00,000+ വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2030 മാർച്ച് വരെ പദ്ധതി നീട്ടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് പുതിയ അറിവുകൾ തേടാനും അറിയാനുമുള്ള ആഗ്രഹം കുട്ടികൾ വളർത്തിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു.
3: വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ

0: രാമദേയത്തിൽ സയന്റിഫിക് സെന്റേഴ്സുകൾ സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക.
1: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്നും മുഹമ്മദ് മുഹ്സീൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA ആയ മുഹ്സീൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് പരാമർശം. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഗോവയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ 1-ാമതെത്തിയത്. ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഭൂട്ടാനാണ് ഇന്ത്യയുടെ എതിരാളി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. June 4 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9-ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 വരെ തുടരും. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. IIM കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവപ്രതിനിധികളാണ് കോഴിക്കോട് IIM എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിച്ചു. രാവിലെ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ 35 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ 41 ഉയർന്നു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ആഫ്രിക്കയിലെ എബോള വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ അടിയന്തര സഹായങ്ങൾക്ക് ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസി ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നന്ദി അറിയിച്ചു. എബോള പ്രതിരോധത്തിനായി രോഗനിർണയ കിറ്റുകൾ, മരുന്നുകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവയാണ് ഇന്ത്യ എത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ യോങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2-ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: പെണ്ണിന്റെ ചെറുക്കൻ്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം

0: പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
0: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയാണ് തിരശീലയിലൂടെ എപ്പോഴും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുള്ളത്. ഇന്ന് ലോക നാടക ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത്. രംഗകലയെപ്പറ്റിയുള്ള സമഗ്രമായ അറിവുകൾ സമാഹരിക്കാൻ പറ്റിയ വേദിയാണ് ലോക നാടക ദിനം. സൃഷ്ടിപരമായ ദർശനങ്ങളുടെ പങ്കുവയ്ക്കൽ ഈ നാടക ദിനാഘോഷങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ്. സത്യത്തിൽ നടന സൗകുമാര്യങ്ങളുടെ പുതിയ വഴികളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് എന്നും ലോക നാടക ദിനത്തെ സജീവമാക്കുന്നത്. 1961 ജൂണിൽ ആദ്യം ഹെൽസിങ്കിയിലും പിന്നീട് വിയന്നയിലുമായി ലോക നാടകവേദിയുടെ 9th കൺവെൻഷൻ നടക്കുന്നു. അന്ന് നാടകവേദിയുടെ പ്രസിഡന്റായ RV കിവിമയുടെ നിർദ്ദേശമാണ് ലോക നാടക ദിനം എന്ന ആശയമായി മാറിയത്. അങ്ങനെ എല്ലാ വർഷവും March 27 ലോക നാടക ദിനമായി ആചരിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ ലോക നാടക ദിനത്തിൽ നാടക പ്രസ്ഥാനങ്ങൾക്ക് കരുത്തേകുന്ന കൊല്ലം കലാഗ്രാമം അച്ചാണി രവി സ്മാരക അമേച്ചൂർ നാടക മത്സരം എന്ന പേരിൽ നാടക മത്സരം നടത്തിയിരുന്നു. നാടകത്തിനും നാടക കലാകാരന്മാർക്കുമായി ലോകോത്തര നിലവാരത്തിൽ അച്ചാണി രവി എന്നറിയപ്പെടുന്ന ശ്രീ രവീന്ദ്രനാഥൻ നായർ കേരളത്തിന്, പ്രത്യേകിച്ച് കൊല്ലത്തിന് നൽകിയ സോപാനത്തിൽ വെച്ചാണ് മത്സരം നടന്നത്. വവ്വാക്കായി യവന ഡ്രാമ വിഷന്റെ പൊട്ടൻ എന്ന നാടകം, കുട്ടനാട് മാനസ വുമൺ തിയേറ്ററിന്റെ സഖറിയായുടെ മരണം,

0: ആലപ്പുഴ തിരുവരങ്ങിന്റെ മേവാനി, കിഴക്കനേല കേളിയുടെ ചിരത ചിലതൊക്കെ മറന്നുപോയി തുടങ്ങിയ നാടകങ്ങളാണ് മത്സരിക്കാനായി എത്തിയത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവങ്ങളാണ് കലാഗ്രാമം ഒരുക്കാറുള്ളത്. നാടക ചർച്ചകൾ, സിംബോസിയങ്ങൾ, സംവാദങ്ങൾ, മുതിർന്ന കലാകാരന്മാരെയും കലാപ്രതിഭകളെയും ആദരിക്കൽ, അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായ വിതരണം, മെഡിക്കൽ ക്യാമ്പ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കലാഗ്രാമം നടത്താറുള്ളത്. കലാഗ്രാമം പ്രസിഡന്റായ ശ്രീ രവിവർമ്മ, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബ്രഷ്നേവ്, മറ്റ് നാടക പ്രവർത്തകരെല്ലാം നാടകത്തെക്കുറിച്ചും കലാഗ്രാമത്തെക്കുറിച്ചും ഒക്കെയുള്ള വിശേഷങ്ങൾ റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നു. സാറൊന്ന് പരിചയപ്പെടുത്താമോ?
1: എൻ്റെ പേര് ആർ ഹരികുമാർ. ഞാൻ ഈ ഇവിടെ സോപാനത്തിൽ കളിക്കുന്ന കൊല്ലം നാടക ഗ്രാമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അച്ചാണി രവി നാടക മത്സരത്തിൻ്റെ പങ്കെടുക്കുന്ന നാടകത്തിൻ്റെ സംവിധായകനാണ്. ഞങ്ങളുടെ നാടകം എഴുതിയിരിക്കുന്നത്, ഈ മൈക്കുന്ന നാടകം എഴുതിയിരിക്കുന്നത് സുരേഷ് ബാബു ശ്രീസ്ഥയാണ്. ഒരു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കളറിയുന്ന ഒരു നാടകമാണ് ഈ മൈക്ക്. ഇന്ന് ഇത്ര സമകാലീന പ്രശ്നങ്ങളുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നല്ലൊരു അവതരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
0: ഇതുവരെ എത്ര നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്?
1: ഞാനൊരു എംപ്ലോയിയാണ്, റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഏതാണ്ടൊരു കോളേജ് കാലം മുതലേ ഈ ചെറിയ അമച്ചർ നാടകങ്ങളിൽ കൂടെയാണ്. അന്നത്തെ ഒരു അമച്ചർ നാടകമൊന്നും ഇപ്പം ഇല്ല, അറിയാലോ. പല വേദികളും നഷ്ടപ്പെട്ടു. പണ്ട് ഗ്രന്ഥശാല വാർഷികങ്ങൾ, അത് അല്ലെങ്കിൽ അതുപോലുള്ള പല പല ഫൈനാൻസ് സൊസൈറ്റികൾ, പിന്നെ ഈ ഞാൻ ട്രോണ്ടത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ISRO സ്പാർക്ക്, അവിടെ തന്നെ നാല് സംഘടനകൾ, സ്പാർക്ക്, സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട്, സെക്രട്ടേറിയറിയറുകൾ, സരസ്, രചന, ഇവരെല്ലാം എല്ലാ വർഷവും ഡ്രാമ കോമ്പറ്റീഷൻ, ബാങ്കിൻ്റെ ബീം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഇപ്പോൾ അതൊന്നൊക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ പോലും ഈ ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഒരു മത്സരത്തിലൊരു വേദിയാണ് നമുക്ക് പ്രശ്നം, അതാണ്, അതില്ല. അപ്പോൾ ഇതുപോലുള്ള വേദികൾ കിട്ടുമ്പോൾ അതിൽ മറ്റ് സാമ്പത്തിക ലാഭമൊന്നും നോക്കുന്നില്ല. നമുക്ക് അതെന്ത് സഹിച്ചും നഷ്ടപ്പെടുത്തി ഇവിടെ ഒന്ന് അവതരിപ്പിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ വന്നാണ് ഞങ്ങളിവിടെ.
0: ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥാഥ ഏതാണ്?
1: ഞാൻ ഡോക്ടർ എം രാജീവ് കുമാറിൻ്റെ ഗാന്ധിജി മരിക്കുന്നത് എങ്ങനെയെന്നൊരു നാടകം, ഡോക്ടർ എം രാജീവ് കുമാറിൻ്റെ. അത് ഇവിടെ സംഗീത നാടക അക്കാദമിയുടെ മേഖലാ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതേ സോവാൻ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അതിൽ ഒരു നല്ലൊരു കഥാപാത്രമുണ്ട്. ഒരു എന്താ പറയണ്ടത്, ഒരു നാടകത്തിൻ്റെ ഒരു അച്ചുമ്മാവൻ എന്ന് പറയും. അച്ചുമ്മാവൻ ഒരു സമൂഹത്തിൻ്റെ, ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു നന്മയുടെ പ്രതീകമാണ്. അതൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. അത് അതോടൊപ്പം തന്നെ ഈ വാൻഗോഗിൻ്റെ തീൻമേശ എന്ന് പറഞ്ഞിട്ട് വേറൊരു നാടകം അക്കാദമിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലൊരു വാൻഗോഗിൻ്റെ വേഷം ചെയ്യുന്ന ഒരു ചിത്രകാരൻ, ഒരു എക്സെൻട്രിക്കാണ് അയാൾ. എപ്പോഴും ഒരുതരം വട്ടത്തനമായിട്ടൊക്കെ കഥാപാത്രം വായിച്ചിട്ടൊക്കെ മനസ്സിലാവും. അയാളെ ഫോക്കസ് ചെയ്ത, അതായത് വാൻഗോഗിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആ നാടകത്തിലും എനിക്ക് അയാളെ ഇഷ്ടമാണ്. പിന്നെ ഈ നാടകത്തിൽ പ്രത്യേകിച്ച് പറയാം, പുതിയ നാടകമുണ്ട്. ഇതിലെ രണ്ട് കഥാപാത്രങ്ങൾ ഏറ്റവും, എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ് എങ്കിലും അതിരുമാനും ഗൗരിയും രണ്ട് മതസ്ഥര് തമ്മിലുള്ള അവരുടെ സൗഹാർദ്ദവും സ്നേഹബന്ധവും അത് വളരെയേറെ നമ്മൾ ഈ നാടകം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അത് അത്രയധികം ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് സുരേഷ് ബാബു ശ്രീസ്ഥ തന്നതും അദ്ദേഹത്തോട് ഞാനിപ്പോൾ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്.
0: ഒരു കഥ തയ്യാറായി, അത് സ്ക്രിപ്റ്റ് ആക്കുന്നു, പിന്നെ അതിൻ്റെ കാസ്റ്റിംഗ് ചെയ്യുന്നു. ഈ നാടകം എന്ന ഒരു പ്രോസസ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: അതെ, നാടകം സത്യത്തിൽ പഴയ കുറേ കാലം ബാക്കിലോട്ട് പോകുന്ന ആ ഒരു അവസ്ഥയൊന്നുമല്ല ഇപ്പോഴും. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നാടകത്തിന് ആളെ കിട്ടാൻ തന്നെ പ്രയാസം. അമച്ചർ വേദികളില്ല. പണ്ട് ചില സംഘങ്ങളായിരുന്നു, ഇപ്പോൾ ജി ശങ്കരപ്പുഴ സാറിൻ്റെയോ അല്ലെങ്കിൽ കാവാല സാറിൻ്റെയോ അല്ലെങ്കിൽ വയലാവാസമുള്ള സാർ, ഇങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പുകളാണ്. അവർക്ക് കുറച്ച് നാടകയോഗം അങ്ങനെ മറ്റേ അഭിനയം അങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ. അപ്പോൾ അവർ പോലും മറ്റ് നാടകങ്ങളൊന്നും വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാടകം നല്ല രീതിയിൽ ചെയ്യുന്നു വെച്ചാൽ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എല്ലാവരും ഈ സീരിയലിൻ്റെയും അതേപോലും ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ പുറകിലാണ്. ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് കിട്ടാൻ താമസിക്കണം. അവരൊക്കെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. അവരെ വെച്ചിട്ട് നമുക്ക് അധികം നാടകങ്ങൾ കളിച്ചു പോകാൻ പറ്റില്ല. അമച്ചർ വേദിയിൽ നിന്ന് ആർട്ടിസ്റ്റുകളുടെ ദാരിദ്ര്യമാണ്. പലരും ഒരു ഒരു വേഷം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അർഹതയില്ലാത്ത പൈസ നമ്മൾ അതിശയിച്ചു പോകും. ഒരു നാടകത്തിന്, ഒരു അമച്ചർ നാടകത്തിന് വരുമ്പോൾ, ഈ അമച്ചർ നാടകത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഘാടകർ 5 പൈസ തരാതെ നമുക്കൊരു നമ്മുടെ ഒരു മാനസികമായ ഒരു സന്തോഷത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പൈസ മുടക്കി വരുന്ന, അവിടെ അവർ ചോദിക്കുന്ന വില പേശലാണ്. ആ തരത്തിലേക്ക് വന്നു. ഉദാഹരണം, നമ്മളൊരു 6 മണിക്ക് ഒരു ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ രാത്രി 2 മണിക്ക് വന്നിരിക്കും. നമുക്കറിയാം 5 മണിയോടെ ഇരുന്നിട്ട് പോകും. പക്ഷെ നാടകത്തോട് അവർക്ക് ഈ ഒരു അടുപ്പം, സ്നേഹം ഇപ്പം ഈ കാലത്ത് ഉണ്ടാകുന്നൊരു സത്യമാണ്. ഈ നമ്മുടെ നാടത്തിൽ ഒരു

0: മാത്രം പറഞ്ഞതേടായിരുന്നു പറയും വേഗത കൂടിയ കാലം അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആർക്കും ഒന്നിനു പറഞ്ഞാലും നമ്മൾ നാടകങ്ങളിലേക്ക് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്ന കാശ് കൊടുക്കണം, അവൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ്റെ സ്വയം അവസരത്തോടെ ഞാൻ എനിക്ക് ഇത്ര കഴിവുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പൈസ ചോദിക്കാവും അങ്ങനെയൊന്നുമില്ല. ശരിക്കും ഇത് അധ്വാനിച്ചിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ വെറും മടയന്മാരാക്കുന്ന രീതിയിലാണ് ആർട്ടിസ്റ്റ് ഇപ്പോഴത്തെ വരുന്ന ചെറുപ്പക്കാർ എല്ലാവരും ഫീവരുൾപ്പെടെ. അതാണ് വലിയ പ്രയാസമാണ് ശരിക്കും ഒരു അമിത്ര നാടകം സംഘടിപ്പിക്കും. ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുത്താൽ പോലും അവിടെ വന്ന് ആത്മാർത്ഥതയോടു കൂടി വന്ന് നാടകം ചെയ്യാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ പലരും ഉപജീവനം ആയിട്ട് ജീവിക്കുന്നവരാണ്. അത് അങ്ങനെയുള്ള മനസ്സിലാക്കുക, നമുക്ക് അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അവർക്ക് വീട്ടു കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ ഉപരി സാമ്പത്തികമായിട്ട് സൗകര്യം ഉള്ളവർ പോലും ഇതുപോലെ നമുക്ക് നടത്തി അവനെയാ അറിയാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ പോലും അവരവിടെയും മാറുകയും ചെയ്യാം. എനിക്ക് ഇത്ര രൂപയാണ് അവനെയോ ആർട്ടിസ്റ്റ് എന്നെ സംബന്ധിച്ച് ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് പലരും ഇതാണ് പ്രശ്നം, സാമ്പത്തികമാണ് ഇന്ന് കച്ചവടക്കണ്ണോടുകൂടി നോക്കുന്ന കലാകാരന്മാരാണ് ആർട്ടിസ്റ്റ്. ആമസത്തിൽ പ്രായം കഴിഞ്ഞു, പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇപ്പം അതല്ല. അപ്പോൾ ശരിക്കും എന്താ പറയണ്ട, ഈ കച്ചവടക്കണ്ണി തന്നെയാണ് സത്യത്തിൽ. നമ്മൾ അഭിനയം അല്ലെങ്കിൽ അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്ത് നമുക്കതൊരു നമ്മുടെ ഒരു ആത്മാർത്ഥ റെപ്രസെൻ്റ് ചെയ്യാന്നുള്ള അവർ വരിക അഭിനയിക്കുക വൈകിയാൽ പോവുക പൈസ വാങ്ങിക്കുക. അത് മാത്രമല്ല, പാറ വിളിച്ചാലും ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ് ടീയെ കൊടുക്കണം. ആ ടീയെ റേറ്റ് പറയാം, പെട്രോൾ അടിക്കാൻ വണ്ടിയിലാണ്ടോ വരുന്നത് ഇത്ര റേറ്റ് വെച്ച് തരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അമച്ചോൺ നാടകം എന്ന് ചെയ്യണമെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സ്റ്റേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള നടത്തുന്ന ചില സ്റ്റേജുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 ആൾക്കാർ നാടകം കാണുന്നത് കൊണ്ടുള്ള സംതൃപ്തി, അല്ലാതെ പിന്നെ മറ്റൊരു ഇതും സംഭവിക്കുന്നുണ്ട്.
1: നാടകത്തിനൊരു സമ്പന്നമായൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ആളുകളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് ഈ നാടകത്തെ എത്തിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
0: തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ് അത്. നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടേ, അങ്ങനത്തെ ഒരു കൂട്ടായ്മകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞുകൂടെ. മലബാറിൽ കോഴിക്കോട് കാസർഗോഡ് ഇങ്ങോട്ട് വന്നാൽ തൃശ്ശൂർ ട്രിവാൻഡ്രത്തും ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷേ ട്രിവാൻഡ്രത്തേക്കാണ് ഏറ്റവും കൂടുതൽ മലബാർ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നാടകം. ഒരു ഇപ്പോൾ എൻ്റെ കൂടെ ഈ നാടകത്തിൽ സഹകരിക്കുന്നതെല്ലാം കോഴിക്കോടുകാരാണ്. കോഴിക്കോടുള്ള ടെക്നീഷ്യൻസ് ആണ്, ലൈറ്റ് മ്യൂസിക് എല്ലാം ചെയ്യുന്നവർ. അപ്പോൾ അവർ ഇതിനു വേണ്ടി ഇവിടെ എനിക്ക് നിർബന്ധമുണ്ടായത് ഒരു ക്വാളിറ്റിയോടെ ഒരു നാടകം ചെയ്യണമെന്നാണ്. അപ്പോൾ അവർ അതിന് ഡെഡിക്കേറ്റഡ് ഇവിടെ ആഴ്ചകളിൽ ഇവിടെ നിൽക്കുകയാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ അത് അവരിത് ഇവരുടെ ഉപജീവനം, അവർ ഇതിന് വേണ്ടി ജീവിക്കും. ഇവർക്ക് വേറെ ഒരു പണിയാണ് ഇവിടെ, ഇവർക്ക് അറിയാവുന്ന പണി ലൈറ്റ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുക അല്ലെങ്കിൽ മറ്റു സെറ്റ് വർക്ക് ചെയ്യുക, ഇത് മാത്രമേ അവർക്ക് അറിയാവൂ. അങ്ങനെ ആൾക്കാർ ഉണ്ട് കേട്ടോ. പക്ഷെ പലരും കാലഘട്ടത്തിനനുസരിച്ച് എന്താ പറയുക, നാടകത്തിൽ പറയുന്നതന്നെ വീണ്ടും പറയാം, വേഗത കൂടി ഈ കാലത്ത് ഒന്ന് നിന്ന് നാടകം തട്ടി നിന്നൊരു നാടകം കളിക്കാൻ അങ്ങനത്തെ ഒരു വരുന്നില്ല, ഒരിക്കലും കിട്ടുന്നില്ല. അത്
1: റേഡിയോ സാന്ത്വന 90.4 ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സന്ദേശം പറയാമോ?
0: പ്രത്യേകിച്ച് പറയാനുള്ള, നാടകം വളരണം, നാടകം കാണണം. അതിന് പ്രത്യേകിച്ച് ഒരു വേർതിരിവൊന്നും വേണ്ട, പ്രൊഫഷണലെന്നോ അമച്ചറെന്നോ അങ്ങനെയൊന്നും വേണ്ട. എല്ലാ നാടകങ്ങളും കാണണം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്വീകരിക്കാം, ഇഷ്ടപ്പെട്ടതിലേക്ക് പങ്കെടുക്കാം. അത്തരത്തിൽ നാടകം മരിക്കുന്നില്ല, ഒരിക്കലും മരിക്കത്തില്ല, മരിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ഈ കലയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാടകമായിട്ട് മുന്നോട്ട് പോകണം. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നാടകങ്ങൾ കാണണം, നാടകക്കാരെ സഹായിക്കണം. ഇതുപോലെ ഞങ്ങളെ പോലെ ആരെങ്കിലും നാടകത്തിൽ വിളിച്ചാലും വലിയ ഡിമാൻഡൊന്നും പറയാതെ കഴിയുന്നത്ര സഹായിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നിലനിൽക്കാൻ പറ്റും. ഒരിക്കലും ഒരു കച്ചവട കണ്ണോടുകൂടി നാടകത്തെ കാണരുത്.
1: ചെറിയൊരു ഇടവേള
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരിച്ചു വരാം തിരശീലയിലേക്ക്. കലാഗ്രാമം പ്രസിഡന്റ് വർമ്മ സാറിനോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. സാർ, ഈ നാടക ദിനമായി ബന്ധപ്പെട്ട് നാടകത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: നാടക ദിനമായി പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. നാടക ദിനം എന്ന് പറയുന്നത് 1961 മാത്രം തുടങ്ങിയതാണ്. പക്ഷെ നാടകം എന്ന് പറയുന്ന അറിയാമല്ലോ, നൂറ്റാണ്ടുകളായിട്ട് നാടകമുണ്ട്. അത് മനുഷ്യൻ്റെ ആദ്യ കാലഘട്ടം തൊട്ട് നമ്മൾ ചിന്തിച്ചാൽ കൂട്ടായ്മ എവിടെ തുടങ്ങിയോ അവിടെയൊക്കെ നാടകമാണ്. നാടകത്തിലൂടെയാണ് നമ്മൾ പറയുന്ന കുലങ്ങളായാലും ഈ കമ്മ്യൂണലായാലും, അതായത് നമ്മൾ കൂട്ടായിട്ട് എവിടെയൊക്കെ മനുഷ്യൻ തങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ അവരവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി കണ്ടെത്തിയ കലാരൂപങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ നാടകം. അന്നങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാനോ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ പുരാണത്തിലൊരു വസ്തുത പറയുന്നുണ്ട്. അത് പുരാണത്തിൽ ഈ പാലാഴി മദനം കടഞ്ഞ സമയത്ത് അസുരന്മാരും ദേവന്മാരിൽ സംഘട്ടനം ഉണ്ടായ സാഹചര്യത്തിൽ ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയൊരു മാർഗമായിരുന്നു ഇങ്ങനെ നാടകം എന്ന് പറഞ്ഞൊരു രൂപത്തെക്കുറിച്ച് നമുക്കൊരു കലാപരിപാടി വേണമെന്ന് പറയാം. അങ്ങനെ ആദ്യത്തെ നാടകത്തിൻ്റെ ആചാര്യനായിട്ടാണ് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരതമുനിയാണ്. അഭിനേതാവ് ആദ്യം

0: അഭിനേതാവെന്ന് പറയുന്നത് ശിവനാണ്. നടരാജനെയാണ് അവർ പ്രധാന നടനായി സങ്കല്പിച്ച് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലരും പറയുന്നത് നാടകം ക്ഷേത്രകലയല്ല എന്നാണ്. പക്ഷേ ഈ നാടകമെന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തുള്ള ഈ പുരാണത്തിലൂടെയാണ് യഥാർത്ഥ നാടകം ഉണ്ടാകുന്നത്. പിന്നീടാണ് നമ്മൾ പറയുന്നത് കൂടിയാട്ടമായാലും കഥകളിയായാലും ഈ വസ്തുതകളെല്ലാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ഇന്ത്യയെ സംസ്കാരം നമ്മളെ സംസ്കാരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു നാടകം എന്ന് പറയുന്നത്. അപ്പം അന്ന് തുടങ്ങിയതാണ് നാടകം. പക്ഷെ നാടകോത്സവം അല്ല, നമ്മളെ നാടക ദിനമെന്ന് പറയുന്നത് 1961 സ്റ്റാർട്ട് ചെയ്തതാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് നന്മയുണ്ടാകാൻ വേണ്ടി, രാജ്യത്തെ ലോകമെമ്പാടും നടക്കുന്ന തിന്മകൾക്കെതിരെ ഒരുതണം, അതിനുവേണ്ടി എല്ലാവരും ഒന്നിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ലോക നാടക ദിനം ആരംഭിച്ചത് 1961. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ 61 വിചാരിച്ച് തുടങ്ങിയ ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ തിന്മകളാണ് ഇപ്പം മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിനെ എതിർക്കുക, അതിനെതിരായി പോരാടുക എന്നുള്ളതാണ് എല്ലാ പിന്നെ കലാപ്രവർത്തകരുടെയും ഉദ്ദേശം. ആ ഉദ്ദേശത്തോടെയാണ് നമ്മളിപ്പം ഈ ലോക നാടക ദിനം നമ്മൾ കഴിഞ്ഞ 2014 മുതൽ നമ്മൾ കലാഗ്രാമം ഉണ്ടായ കാലഘട്ടം തൊട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വർഷം നമ്മളത് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രത്യേക ഉദ്ദേശത്തിലൂടെയാണ്. കാരണം ഈ അമ്പച്ചർ നാടക മത്സരം, പണ്ട് നമ്മുടെ മേഖലയിൽ നാടകങ്ങൾ, നമ്മുടെ പ്രൊഫഷണൽ നാടകങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ അമ്പച്ചർ മേഖലകളിൽ നിന്നായിരുന്നു. നമ്മുടെ ഓണാഘോഷങ്ങളിലെല്ലാം എല്ലാ വായനശാല നാടകങ്ങൾ അതൊക്കെ ഇപ്പോൾ കുറേയേറെ നിന്നിരിക്കുകയാണ്. അതിനുള്ള എഴുത്തുകാരില്ല, നാടക സാഹിത്യങ്ങളില്ല. മറ്റേന്ന് പറഞ്ഞ പുസ്തകങ്ങളുണ്ടായിരുന്നു, നാടക പുസ്തകങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സി എൽ ജോസ് സാറിൻ്റെ ആയാലും ഏരൂർ ജോർജ് സാറിൻ്റെ ആയാലും കടവൂർ ചന്ദ്രമ്പള സാറിൻ്റെതായാലും തുടങ്ങി ഒട്ടേറെ എഴുത്തുകാരുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയ നാടകങ്ങൾ പ്രിൻ്റ് ചെയ്ത് കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു നാടകം വായിക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും പബ്ലിഷേഴ്സ് ഇത് ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ ഒരു ഇതും കൂടെ സംഭവിച്ചിട്ടുണ്ട്. പൊതുവേ നമ്മൾ പറയുന്ന എഴുത്ത് വായനാശീലം പൊതുവേ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ കൈകളിലെല്ലാം ഉണ്ട്. ഒരു പുസ്തകം പിന്നെ മേടിച്ച് വായിക്കണമെന്നോ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്നോ ഇല്ല. അപ്പം അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ നാടക പാരായണങ്ങൾ പലയിടത്ത് തുടങ്ങി. ഇതുപോലെ അമ്പച്ചർ നാടകങ്ങൾ വീണ്ടും നമ്മൾ സജീവമാക്കാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ വിഷലിപ്തമായി കിടക്കുന്ന കുറേ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിലൊന്നും നമുക്ക് കയറി അങ്ങോട്ട് കൈവയ്ക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലോക നാടക ദിനമായാലും ഞങ്ങളിവിടെ വർഷം വേണ്ട ഒരു 10-30 നാടകങ്ങൾ കരങ്ങൊരുക്കുന്നുണ്ട്. ഇവിടെ ഒരു നാടകമേളയായി അല്ലാതെയായി പിന്നെ കൊല്ലത്തിപ്പം നമ്മൾ പറയുന്ന മാസം എന്ന് പറയുന്ന ആർട്ട് സൊസൈറ്റിക്കാരുണ്ട്, കലയുണ്ട്, ഫാസുണ്ട്. അപ്പം തീർച്ചയായും ഈ സോമാന ഓഡിറ്റോറിയത്തിൽ ഒരു വർഷം കുറഞ്ഞതൊരു 50 പ്രൊഫഷണൽ നാടകവും ഒരു 10-15 അമർച്ചർ നാടകങ്ങളുണ്ട്. കാരണം അതിനുള്ളൊരു വേദിയാണ്. അപ്പം അതുകൊണ്ട് ഈ സോപാനം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നാടകക്കാർക്ക് ഒരു തരത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഘടകമല്ല. അതിനാൽ നമ്മൾ ഇന്ത്യയിലാകെ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയും കേരള സ്കൂൾ ഓഫ് ഡ്രാമയാണ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്തത്. പക്ഷേ 1995 തേമലാളി ഇവിടെ ഒരു പെർഫോമിംഗ് ആർട്സ് സെൻറ്റർ തുടങ്ങി. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പ്രാധാന്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഓഡിറ്റോറിയമാണ്. എക്കോ ഇല്ലാത്തൊരു ഓഡിറ്റോറിയം. നാടകം കളിക്കാൻ നമുക്ക് ബാക്കി ചെല്ലുന്ന എവിടെ ചെന്നാലും എക്കോ ഉണ്ട്. നമ്മൾ പറയുന്നതിൻ്റെ അത് തിരിച്ച് പ്രതിഫലിച്ചു വരും. പക്ഷേ ഈ കൺസ്ട്രക്ഷനകത്തോട്ട് പറ്റിയിരിക്കുന്നത് പറഞ്ഞാൽ എക്കോ എന്ന് പറയുന്ന സംവിധാനം ഇല്ല. രണ്ട് മൂർത്തിസാർ സംവിധാനം ചെയ്ത ലൈറ്റിംഗ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് വേണ്ട വിധത്തിൽ നമുക്കത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് വീണ്ടും കൊണ്ടുവരാനാണ് ഇപ്പോൾ പെർഫോമിംഗ് ആർട്സ് സെൻറ്റർ വീണ്ടും അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നല്ല കാര്യമാണ്. കാര്യം കൊല്ലത്ത് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കി, ഈ ഒരു ഓഡിറ്റോറിയം ഇല്ലെങ്കിൽ കൊല്ലത്ത് നാടകം ഇല്ല. 58 കോടി രൂപയ്ക്കൊരു സമുച്ചയം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നാളെ പാവം പിടിച്ച നാടകക്കാരിൽ ചെല്ലാക്കൂല. 4 മണിക്കൂർ ഒരു ഹാള്, 300 രൂപയിരിക്കുന്ന ആൾ വേണേൽ 40,000 രൂപ കൊടുക്കണം. ഇത് കൊടുത്ത് ആരാണ് അവിടെ നാടകം അവിടെ കളിക്കാൻ പോകണം? 58 കോടിക്ക് എന്ത് കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നു? ആർക്ക് പ്രയോജനപ്പെടുന്നു? രണ്ടപ്പോൾ ടൗൺ ഹാളുണ്ട്, അതും AC ചെയ്തു. കല്യാണത്തിന് വേണ്ടിയാണ് മുതൽക്കെ ഉദ്ദേശം. അപ്പോൾ കല്യാണക്കാരനെ അത് മേടിക്കുന്നവർക്ക് ഇപ്പോൾ കലക്ക് തരുന്നത് ഒരു കൺസെഷൻ 25,000 രൂപ. 25,000 രൂപ കൊടുത്തൊക്കെ നമുക്കൊരു 4 മണിക്കൂർ അവിടെ എടുക്കാം. അവരുടെ പ്രോഗ്രാം തന്നെ ഇവിടെ കൊണ്ടുവച്ച് നടത്തി. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൊല്ലം കോർപ്പറേഷൻ നടത്തുന്ന നൃത്തോത്സവം നടത്തിയത് ഇവിടെയാണ്. സ്വന്തമായ ആഡിറ്റോറിയം ഉള്ളവരാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് അവർക്കും താങ്ങാൻ പറ്റുന്നില്ല. PWD ഫിക്സ് ചെയ്യുന്ന റേറ്റാണ്. PMLA എണ്ണമുണ്ട്, നീലാംബരിയുണ്ട്. 7,500 രൂപ കൊടുക്കണം അവിടെ ആഡിറ്റോറിയത്തിന്. പിന്നെ കസേര നമ്മൾ ഉണ്ടാക്കണം, വേറെ പലതും ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ കൊല്ലത്ത് നാടകമില്ല.
1: നാടകത്തെ കൂടുതൽ യുവതലമുറയിലേക്ക് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
0: നമ്മളിപ്പോൾ യുവതലമുറയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നാടകം പാഠ്യവിഷയമാക്കണം സ്കൂൾ തലങ്ങളിൽ. സ്കൂളിൽ നമ്മൾ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത് പാഠ്യവിഷയമാക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. 30 മാർക്കിനുള്ള സിലബസ് എല്ലാ സ്കൂളുകളിലും നാടകത്തിനുണ്ടായിരുന്നു. പക്ഷെ അതിൽ സംഭവിച്ചെന്ന് പറയാൻ നാടകം കൃത്യമായി പഠിപ്പിക്കാനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാതെ വന്നപ്പോൾ ഇത് കുറഞ്ഞു. ഇപ്പം എല്ലാ സ്കൂളിലും ഇപ്പം നാടകം അറിയാവുന്ന അധ്യാപകരുണ്ടാകണമെന്നില്ല. അപ്പോൾ നാടകം പഠിപ്പിക്കാൻ ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു കോൺട്രാക്ട് ബേസിൽ കുറേ പേര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പുതിയ തലമുറയിലേക്കൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറ എന്ന് പറയുന്ന സ്കൂൾ തലങ്ങളിൽ ഇവരെ നമ്മൾ കൊണ്ടുവന്നെങ്കിൽ അതോടൊപ്പം തന്നെ അവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നാടകങ്ങൾ ചെയ്യണം. ഇത് നമ്മളെ പലപ്പോഴും സ്കൂൾ നാടകങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ചില എഴുത്തുകാരുടെയും സംവിധായകരുടെയും അമിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആർക്കും മനസ്സിലാകാത്ത കുറേ നാടകങ്ങളാണ് ഈ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ മത്സരങ്ങളിൽ വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ അഭിനയിക്കുന്ന കുട്ടികൾക്കും ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല. അപ്പോൾ ഈ രീതി മാറി ലളിതമായി ജനത്തിന് മനസ്സിലാകുന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിലേക്കുള്ള നാടകങ്ങൾ ഈ യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ കൊണ്ടുവരണം. ഇതിപ്പോൾ അവരെല്ലാം ഗ്രേഡ് കിട്ടാനും പിന്നെ ട്രോഫിക്കും വേണ്ടിയിട്ടാണ് അവർ നാടകം ചെയ്യുന്നത്. അതിന് സ്കൂളുകൾ 5-6 ലക്ഷം രൂപ മുടക്കുന്നുണ്ട്. അത് ഈ ഗ്രേഡിന് വേണ്ടി മാർക്കിന് വേണ്ടി മാത്രം. പക്ഷെ നമ്മൾ ഇതുകൊണ്ട് മാത്രം കുട്ടികൾ പുതിയ വരുമെന്നുള്ളതിനെന്നില്ല. 2, അവരുടെ സിലബസ് വളരെ വലുതല്ലേ പഠിക്കാൻ. അതിനിടയ്ക്ക് നാടകത്തിന് വേണ്ടിയിട്ട് അവർക്ക് സമയം കണ്ടെത്താൻ കഴിയില്ല പുതിയ തലമുറയ്ക്ക്. അപ്പം നമ്മളത് പലതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒറ്റയടിക്കൊന്നും അവരിങ്ങോട്ട് വരണമെന്നൊന്നുമില്ല. അവരുടെ പുതിയ സിലബസുകൾ, പുതിയ പഠന രീതികൾ, അപ്പം അതൊക്കെ കിടക്കുന്നതുകൊണ്ട് അവർക്കുള്ള സമയം ഇതിനകത്തോട്ട് വിനിയോഗിക്കാൻ കിട്ടുന്നില്ല. പിന്നെ പുതിയ തലമുറയിൽ നമ്മളിത് കൊണ്ടുവരണമെങ്കിൽ ഏക മാർഗം ഇതാണ്. സ്കൂൾ ഓഫ് നമ്മൾ സ്കൂളുകളിൽ നാടകം പാഠ്യവിഷയമാക്കി കുറച്ച് പേരെങ്കിലും, അങ്ങനെ ഒരു കുറച്ച് ആൾക്കാരെ കിട്ടിയാൽ നമുക്ക് ഈ മേഖലയിലേക്ക് പുതിയ ആൾക്കാർ കടന്നു വരും. ഇപ്പം നമ്മൾ കാണാത്തൊരു കഴിഞ്ഞ ഞങ്ങളുടെ മേളയ്ക്ക് ഇവിടെ കണ്ട് കുറേ ചെറുപ്പക്കാർ നാടകം കാണാൻ വരുന്നുണ്ടായിരുന്നു. സാധാരണ ഇവിടെ നമുക്കൊരു 10-45 വയസ്സൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു പ്രേക്ഷകർ. പക്ഷേ ഈ കഴിഞ്ഞ നാടകമേളയ്ക്ക് ഒത്തിരി ചെറുപ്പക്കാർ വന്ന് നാടകം കാണാൻ വേണ്ടി വന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഗ്രാജുവലായി കൊണ്ടുവരാനേ പറ്റും. അത് ഒറ്റയടിക്കൊന്നും നമുക്ക് ഇവരെ ഇങ്ങോട്ടൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനൊരവസ്ഥയുണ്ട്. അപ്പോൾ അവർ കടന്നു വരണമെന്നില്ല.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായിട്ട് എന്തെങ്കിലും സന്ദേശം?
0: അല്ല, ഇത്തരം മാധ്യമങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മേഖല ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറയുന്ന കേൾക്കാൻ ആളുണ്ടാവണ്ടേ? അതുകൊണ്ട് ഇതിൻ്റെ ശ്രോതാക്കൾ ഏത് ഫംഗ്ഷൻ ഏത് പ്രോഗ്രാം ഇതിൽ വന്നാലും കാണുക എന്നുള്ളതല്ല, കേൾക്കുക എന്നുള്ളതാണ്. കാണുകയല്ലോ, അത് കേൾക്കാൻ കുറച്ച് സമയമെങ്കിലും നമ്മുടെ ജനത്തിന് സമയം കൊടുക്കണം. ഇപ്പം ആളുകൾക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇതിലേക്കൊക്കെ ആളുകൾ വരാൻ താമസിക്കുന്നത്. അത് തീർച്ചയായും ഇത് നാളെ ഒരു അനിവാര്യ ഘടകമായി മാറും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ശ്രോതാക്കളെല്ലാം തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക, അവരോട് കൂടെ നിൽക്കുക, അവരെ ചേർത്ത് പിടിക്കുക. ഇതാണ് പറയാനുള്ളത്.
1: വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയായി തിരശീലയിലൂടെ വീണ്ടും ഞാനെത്തും. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: Music on my phone.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആദ്യം ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. കരുകോൺ അഞ്ചൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 9:30 വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മഴക്കാല മുന്നൊരുക്കങ്ങൾ അടിയന്തിരമായി നിർവഹിക്കാൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ പൊതുനിർദ്ദേശം. യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ എന്നിവർ പ്രവർത്തനങ്ങളെല്ലാം സമയബന്ധിതമായി നിർവഹിക്കാൻ നിർദ്ദേശം നൽകി. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 ആൽത്തറമൂട് അനുബന്ധ റോഡിൽ വിള്ളൽ കണ്ടെത്തിയ ഭാഗത്ത് അറ്റകുറ്റപ്പണി ഇന്ന് ആരംഭിച്ചു. ദേശീയപാത അതോറിറ്റിക്കാണ് ചുമതല. സമയബദ്ധമായി പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. മഴക്കാലം കണക്കിലെടുത്താണ് അടിയന്തര നടപടിയെന്ന് കലക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. വിള്ളൽ വലുതാകുന്നത് കൂടുതൽ സങ്കീർണതകൾക്കിടയാക്കുമെന്ന് വിലയിരുത്തിയാണ് നടപടി. റോളർ സ്കേറ്റിംഗ് ക്ലബ് ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു. ക്ലബ് ജില്ലാതല പരിശീലന ക്യാമ്പിന്റെ ഭാഗമായി ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലും ബോധവൽക്കരണ റാലിയിലും സ്കേറ്റിംഗ് താരങ്ങളും രക്ഷകർത്താക്കളും പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PR ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ എത്തുന്ന രോഗികൾക്കായി ലിഫ്റ്റ് സ്ഥാപിക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ് പറഞ്ഞു. ആശുപത്രിയിലെ ആവശ്യങ്ങൾക്കായി വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആശുപത്രിയുടെ രണ്ടാമത്തെ നിലയിലാണ് ഡയാലിസിസ് യൂണിറ്റ്. യോഗത്തിൽ കുണ്ടറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി കേരളത്തിൽ ബുധനാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. June 5 വരെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ June 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശാസ്താംകോട്ട ഉപജില്ലയിലെ സ്കൂളുകളുടെ സുരക്ഷാ സംവിധാനം വിലയിരുത്താൻ പ്രധാന അധ്യാപകരുടെ യോഗം ചേർന്നു. ഉല്ലാസ് കോവൂർ MLA അധ്യക്ഷതയിലാണ് യോഗം വിളിച്ചു ചേർത്തത്. പുതിയതായി അനുവദിച്ച കൊല്ലം ചെങ്കോട്ട വഴിയുള്ള തിരുവനന്തപുരം നോർത്ത് പോതന്നൂർ ജംഗ്ഷൻ പ്രതിവാര തീവണ്ടിക്ക് പരവൂരിലും കുണ്ടറയിലും സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. ദീർഘകാല ആവശ്യം പരിഗണിച്ച് തീവണ്ടി അനുവദിച്ച റെയിൽവേ നടപടി സ്വാഗതം ചെയ്യുന്നതായും MP അറിയിച്ചു. തീവണ്ടി സർവീസിനെ കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്തു. പ്രസിഡന്റ് N ചന്ദ്രമോഹൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. SPB ചാരിറ്റബിൾ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സംസ്ഥാനതല സംഗീത മത്സര വിജയികൾക്ക് നടൻ ജയറാം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. NK പ്രേമചന്ദ്രൻ MP, മേയർ AK ഹഫീസ്, ട്രസ്റ്റ് ചെയർമാൻ ഷാജു കിളികല്ലൂർ, സൂരജ് രവി എന്നിവർ സംസാരിച്ചു. വിജ്ഞാനോദയം വായനശാലയിൽ നടന്നുവന്ന വായനാ കളരി സമാപിച്ചു. സമാപന സമ്മേളനവും സമ്മാനദാനവും സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ താലൂക്ക് സെക്രട്ടറി G ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് S രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. എഴുകോട് എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ ശ്രീജിത്ത് A മിറാൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. CAPEX ഡയറക്ടർ ബോർഡ് അംഗം R മുരളീധരൻ ബാലവേദി കുട്ടികൾക്കുള്ള പഠനോപകരണം വിതരണം ചെയ്തു. മെന്റർ സരിഗ സന്തോഷ് വായനാ കളരി പ്രോഗ്രാമുകളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലയിലെ ചിത്രകലാ കൂട്ടായ്മ ഹാൻഡ് സ്കിൽ കൊല്ലം ടീം പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കൊല്ലം ഗവൺമെന്റ് HSS

0: പി എസ് സ്കൂളിലെ കുട്ടികൾക്കായി പഠനോപകരണ വിതരണം നടത്തി. ടീം ചെയർമാൻ അനു അജിത്, വൈസ് ചെയർമാൻ ആര്യ പ്രമോദ് എന്നിവർ സ്കൂൾ പ്രധാന അധ്യാപികയ്ക്ക് കൈമാറി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കരിക്കോട് മുതൽ കല്ലുംതാഴം വരെ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കരിക്കോട് തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. രാവിലെയും വൈകിട്ടും വാണിജ്യ വാഹനങ്ങളുടെ നിയന്ത്രണമുണ്ട്. കൂടാതെ ബസ്സുകൾ നിർത്തേണ്ട സ്ഥലത്തിനും മാറ്റമുണ്ട്. രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 5 വരെയുമാണ് നിയന്ത്രണം. RTOയുടെ നേതൃത്വത്തിലാണ് നിയന്ത്രണം. പോലീസിന്റെ സഹായമുണ്ടാകും. കൂടാതെ കരിക്കോട് കോളേജിലേക്ക് പോകുന്ന വഴിയിൽ പൂർണ്ണമായും പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. തിരക്ക് അധികമുള്ള സ്കൂൾ മേഖലകളിൽ സുരക്ഷയൊരുക്കാൻ പോലീസ് സംഘവും എത്തും. നഗരത്തിലെ സ്കൂളുകളിലെ കുട്ടികളെ റോഡ് കുറുകെ കടക്കാൻ സഹായിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, NCC, NSS വോളണ്ടിയർമാരും ഉണ്ടാകും. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്, കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
3: അടിപൊളിയല്ലേ?
2: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204. ചരിത്രത്തിൽ ഇന്ന് June 1. ടെന്നസി അമേരിക്കൻ ഐക്യനാടിന്റെ 16th സംസ്ഥാനമായി ചേർക്കപ്പെട്ടതും തോമസ് എഡിസൺ വൈദ്യുതി വോട്ടിംഗ് യന്ത്രത്തിന്റെ പേറ്റന്റ് സമ്പാദിച്ചതും ലോകമാന്യ തിലക് അഹമ്മദ് നഗറിൽ സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു June 1. June 1 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 1. ടെന്നസി അമേരിക്കൻ ഐക്യനാടിന്റെ 16th സംസ്ഥാനമായി ചേർക്കപ്പെട്ടത് 1796 June 1. June 1 തോമസ് എഡിസൺ വൈദ്യുത വോട്ടിംഗ് യന്ത്രത്തിന്റെ പേറ്റന്റ് സമ്പാദിച്ചത്. രാസായുധ നിർമ്മാണം അവസാനിപ്പിക്കുവാനുള്ള ഉടമ്പടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷും സോവിയറ്റ് നേതാവായ ഗോർബച്ചേവും ഒപ്പുവച്ചത് 1990 June 1 ദിവസമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടത് 1874 June 1. ലോക്മാന്യ തിലക് അഹമ്മദ് നഗറിൽ സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് 1916 June 1. ആദ്യത്തെ ഇന്ത്യൻ ആഡംബര ഫാസ്റ്റ് ട്രെയിൻ ഡെക്കാൻ ക്വീൻ വിക്ടോറിയ ടെർമിനസിൽ നിന്ന് പൂനെയിലേക്ക് യാത്ര ആരംഭിച്ചത് 1930 June 1. ടാറ്റ ഫണ്ടമെന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 1945 June 1. June 1 ചൈന ടിബറ്റ് പിടിച്ചടക്കിയത്. ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിൽ 1947 സ്ഥാപിതമായ നവ പൈസ പൈസ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് 1964 June 1. ബഹിരാകാശ കമ്മീഷനും ബഹിരാകാശ വകുപ്പും സ്ഥാപിതമായത്

0: 1972 June 1 ഇതേ ദിവസം തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ബഹിരാകാശ വകുപ്പിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗ.

0: ഉണ്ടാമ
1: ഹരി ഓം.
0: ഈ ലവ് എഫെയർ കൊണ്ടൊക്കെ ഫാളിംഗ് ലവ് എന്നാണ് പറയുക. എവിടെ നമ്മൾ വായിക്കുന്നില്ല റൈസ് ഇൻ ലവ്? ഫാളിംഗ് ലവ് ആണ്. എന്താ കാരണം? പ്രേമം ഒരു വീഴ്ചയാണ്. യു മിസ് എവറിത്തിങ് എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ മറ്റൊന്നും കാണില്ല, മറ്റൊന്നും കേൾക്കില്ല. ലൈല മച്ചുനു, ഇതുപോലെ സർവാധാരമായി പരിലസിക്കുന്ന പ്രഭുവിനോട് പ്രേമ പാരവശ്യം വന്നു കഴിഞ്ഞാൽ നാണ്യകാമിന ചേതസ, പിന്നെ ചിത്ത എവിടെയും പോകുന്നില്ല. പോകുന്നില്ല എന്നല്ല അർത്ഥം, പോകുന്നിടത്തൊക്കെ ഭഗവത് സാന്നിധ്യം, ഭഗവത് സ്മരണ. ചേതസാന്ന അന്യഗാമിന, പരമം പുരുഷം ദിവ്യം, പരമമായ ദിവ്യനായ പുരുഷനെ യാതി പാർത്ഥ അനുചിന്തയൻ, ഇങ്ങനെയുള്ള അനുചിന്തനം കൊണ്ട് ആ പുരുഷനെ പ്രാപിക്കും. ഒരേ ആശയം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അഭ്യാസയോഗ യുക്തേന തീവ്ര മോക്ഷേച്ഛ, അതാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഇങ്ങനെയൊക്കെ ആയാ മതിയോ എന്ന് നമ്മളെ ഇടയ്ക്ക് നമ്മളോട് ചോദിക്കണം. ഇങ്ങനെയൊക്കെ ആയാ മതിയോ? നമ്മൾ ചെറുപ്പക്കാരോടാണ് ചോദിക്കുക. ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? അതിൽ ഒരു ക്രൂരമായ തമാശ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണോ തോന്നുന്നു? ഓർമ്മയുണ്ടോ? ഒരു ചെറുപ്പക്കാരനോട്, ഇവരെ മിക്കവാറും ഒന്നിച്ചായിരിക്കും ബന്ധുക്കളായതുകൊണ്ടേ, ഈ ചെറുപ്പക്കാരന്റെ അമ്മാവൻ നല്ല പ്രായമുണ്ട്, മിക്കവാറും കല്യാണ വീടുകളിലൊക്കെ ഇവരൊന്നിച്ച. അപ്പോഴൊക്കെ ഈ അമ്മാവൻ ചെറുപ്പക്കാരനോട് ചോദിക്കും, വലിയമ്മാവൻ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഇതുപോലെയൊക്കെ? ഒരു ദിവസം യാദൃച്ഛികമായിട്ടൊരു മരണ വീട്ടില് അപ്പൊ ചെറുപ്പക്കാരൻ തിരിച്ച് ചോദിച്ചോന്ന് സ്വാമിക്ക് അത്ര നിശയില്ല. അത് നമുക്ക് നമ്മളോട് ചോദിക്കാൻ സാധിക്കട്ടെ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? പിന്നെയോ, ഈ ജന്മം കൊണ്ട് സാധിക്കാവുന്ന സാക്ഷാത്കാരവും സ്വാതന്ത്ര്യ സന്തോഷ നിർഭരമായ ശാന്തിയും അനുഭവിക്കണ്ടേ? അങ്ങനെ വരുമ്പോഴാണ് അഭ്യാസത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് നമ്മളെ സാധിക്കുക. അഭ്യാസയോഗ യുക്തേന മയി ചിത്ത സമർപ്പണ വിഷയഭൂതേ ഏകസ്മിൻ തുല്യപ്രത്യ ആവർത്തി ലക്ഷണ. ഭഗവാനിൽ എപ്പോഴും ചിത്തത്തെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ പല അനുഭവങ്ങളുണ്ട്, പല വിഷയങ്ങളുണ്ട്, കേട്ടില്ലേ? ദേശം, കാലം, നാമം, രൂപം എല്ലാം വ്യത്യസ്തമാണ്. ബട്ട് സ്റ്റിൽ നാനാത്വത്തിൽ ഏകത്വം. അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഈസ് വൺ, എക്സ്പ്രസ്ഡ് ആസ് മെനി. വൺ ആബ്സല്യൂട്ട് ട്രൂത്ത് എക്സ്പ്രസ്ഡ് ആസ് മെനി, അതാണ് നമ്മുടെ ലോക അനുഭവം. ഒരേ സത്യം പലതായി ആവിഷ്കൃതമായിരിക്കുന്നു. ഇപ്രകാരം തുല്യപ്രത്യയ ആവർത്തി ലക്ഷണ വിലക്ഷണ പ്രത്യയാനന്തരിത അഭ്യാസ സജാഭ്യാസയോഗ തേന യുക്തം തത്ര.

व्याप्रतम योगिन चेत तेन चेतसा नान्यगामिना नान्यत्र विषयांतरे गन्तुं शीलम अस्य इति മറ്റ് വിഷയാന്തരങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, തെന്നി പോകുന്നില്ല എന്ന് പറയാം. എവിടെ എവിടെ പോയാലും ഈ തത്വത്തിൽ തന്നെ ഉറച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആള് ആചാര്യോപദേശത്തെ അനുധ്യാനം ചെയ്ത് ഈ തത്വത്തെ തന്നെ പ്രാപിക്കും. അഭ്യാസ യോഗം സത്യസംയോഗം, അഭ്യാസയോഗം കൊണ്ട് സത്യസംയോഗം സാധിക്കുന്നു. ഇതാണ് ശരിക്കുള്ള യോഗം. ഞാൻ എൻ്റെ സ്വരൂപത്തോട് പ്രപഞ്ചാധാര സത്തയോട് ഇണങ്ങുന്നു. അധ്യാത്മനും അധിയജ്ഞവും അധിദൈവവും ഈവൻ അധിഭൂതവും ബ്രഹ്മമാണ് എന്ന ജ്ഞാന നിഷ്ഠാനുഗ്രഹം. കിം വിശിഷ്ടം പുരുഷം യാതി ഉച്ചയതേ. ഇപ്പൊ പുരുഷനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഏത് പ്രകാരത്തിലുള്ള പുരുഷനെയാണ് പ്രാപിക്കുക, അക്കാര്യം പറഞ്ഞു തരുന്നത് കേട്ടോളൂ. 9-10 ശ്ലോകങ്ങളിൽ നാം പ്രാപിക്കാൻ പോകുന്ന പുരുഷനെ പരിചയപ്പെടുത്തി തരുന്നു. ഏതൊരു പുരുഷനെയാണ് പ്രാപിക്കുക?

യാം സമനുസ്മരേദ്യഹ സർവസ്യ ധാതാരമചിന്ത്യ രൂപം ആദിത്യവർണം തമസഃ പരസ്താത്.

പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. കവിം ആ പ്രാപിക്കാൻ പോകുന്ന പുരുഷനെ പല വിശേഷണങ്ങളെ കൊണ്ട് അറിയിക്കുന്നു. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മതി. പിന്നെയോ, നമ്മുടെ മനസ്സിന് പലതും ചിന്തിച്ചുള്ള ഒരു ശീലമാണ്. അതുകൊണ്ട് പല പദങ്ങളെ കൊണ്ട് ഒരേ തത്വത്തെ ചൂണ്ടിക്കാണിക്കുക, പല പദങ്ങളെ കൊണ്ട് ഒരു തത്വത്തെ. ഒരു പ്രയോഗം എന്താണ്? കവി, കവി എന്ന് പറഞ്ഞാൽ ക്രാന്തദർശി, കവിർ ദ്രഷ്ട, ലളിതമായിട്ട് എല്ലാം കാണുന്നവൻ, എല്ലാം കാണുന്നവൻ. ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും. ആ തത്വം കവി. എല്ലാം കാണുന്നത് ആരാ? ഈശ്വരൻ എന്ന് നമ്മൾ ഉത്തരം പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട്. ആ ഈശ്വരൻ ഉണ്ടെന്ന് കാണുന്നത് അറിയുന്നത് ആരാ? അൾട്ടിമേറ്റ്ലി ഐ. ഇപ്പൊ കവി ആ പദാർത്ഥത്തെ ആലോചിക്കുമ്പോ അവരവരിൽ എത്തിച്ചേരും. അവരവർന്ന ബഹുവചനം പറയണതിൽ ന്യായമില്ല കേട്ടോ. സമുദ്രം ബഹുവചനമല്ലാത്തതുപോലെ തിരമാലകൾ ബഹുവചനമാണ്. പക്ഷെ എല്ലാ തിരമാലകൾക്കും ആധാരമായിട്ടുള്ള കാരണമായിട്ടുള്ള സമുദ്രം ഒന്നാണ്. നമ്മൾ പസഫിക് ഓഷ്യൻ എന്നും അറ്റ്ലാന്റിക് ഓഷ്യൻ എന്നും ഇന്ത്യൻ ഓഷ്യൻ എന്നൊക്കെ വിളിക്കും. പക്ഷേ അവിടെ അതിരൊന്നുമില്ല, എല്ലാം ഒരു സമുദ്രം.

0: മലകൾ പലതാണ്, സമുദ്രം ഒന്നാണ്. ഇതുപോലെ ഞാനിന് ബഹുവചനമില്ല. അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിലകമേ പലതല്ലതേക്കമാകും. ഞാൻ എന്ന് പറയുന്നതൊക്കെ പലതല്ല, ഒന്നാണ്. ഇപ്പൊ കവി പരമദ്രഷ്ടാവിനെ യച്ചക്ഷുഷാന പശ്യതി യേന ചക്ഷുപുംഷി പശ്യതി, കണ്ണിന് അതിനെ കാണാൻ പറ്റില്ല, പക്ഷെ കണ്ണ് കാണാൻ സാമർഥ്യമുള്ളതായി തീർന്നത് യാതൊരു കാഴ്ച ശേഷി കൊണ്ടാണോ? ആ തത്വത്തെയാണ് ബ്രഹ്മം എന്ന് പറയുക. ആ ബ്രഹ്മത്തെ കവി എന്നിവിടെ പ്രകീർത്തിക്കുന്നു. കവി പിന്നെ പുരാണം. പുരാണം എന്ന് പറഞ്ഞാല് പുരാ അപി നവം, പഴയതാണെങ്കിലും പുതുമ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത പുരാണം. കവിം പുരാണം അനുശാസിതാരം, അനുശാസിതാവ്. അനുശാസിതാവ് ആരാണ്? അതിദൈവം. പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന തത്വം. എങ്ങനെയാ പ്രപഞ്ചത്തെ ഭരിക്കുന്നത്? എങ്ങനെയാ പ്രപഞ്ചത്തെ ഭരിക്കുന്നത്? ഹൈഡ്രജൻ ആറ്റത്തിലെ കണങ്ങളെ ചലിപ്പിക്കുന്നത് മുതൽ കോടാനുകോടി നക്ഷത്ര ലോകങ്ങളെയും സ്പന്ദിപ്പിക്കുന്ന തത്വം. ഈശ്വരൻ എന്ന് പറയുമ്പോ അങ്ങനെ ഒരു വ്യക്തത നമുക്ക് ഉണ്ടാവട്ടെ കേട്ടോ. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ ഞങ്ങള് പ്രവേശിച്ചിട്ടേ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നു, അനുശാസിതാവാണ്. കേട്ടില്ലേ? ഓരോ കോശത്തിനും അറിയാം ഹൗ ടു ഫങ്ഷൻ. ശരിക്കും എന്തൊരു രസമാണ്, എന്തൊരു അത്ഭുതമാണ്. ഞാനെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴേ എത്രയെത്ര അഭിമാനങ്ങൾ ഇതിനകത്തുണ്ട്. ഹൃദയത്തിലെ ഓരോ കോശത്തിനും അറിയാം എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ഫങ്ഷൻ ചെയ്യേണ്ടത്. കിഡ്നിയുടെ ഓരോ കോശത്തിനും അറിയാം എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ഫങ്ഷൻ ചെയ്യേണ്ടത്. കേട്ടില്ലേ? ഇതൊക്കെ ഒരൊറ്റ മാതൃകോശത്തിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ആ മാതൃകോശത്തിന് മൊത്തം പരിപാടി അറിയാം. ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8 1138 8 1138.

0: അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ pmsooryagar.gov.in.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ.
4: 6 മണി കഴിഞ്ഞ് 31 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്റർ ആക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRLനെതിരെയുള്ള ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനും ധാരണയായി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക സമർപ്പിച്ചതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം.
6: കേരള സ്പെഷ്യാലിറ്റി
5: എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിന്നുമുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി IIM കോഴിക്കോട് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. 33 യുവപ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള ദിശ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. PM ആവാസ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കൃത്യമായ നിർവഹണം നടപ്പിലാക്കാൻ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ

0: റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിന് പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തൃശൂർ ആതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
2: ഇതിന്റെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ 3-tier ആയിട്ട് തന്നെ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ്, രണ്ടാമത് ഓവർ ഹാങ്ങി, മൂന്നാമത് സോളാർ ഫെൻസ്, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. അതല്ല ചില സ്ഥലങ്ങളിൽ ട്രെഞ്ച് ചെയ്യാറുണ്ട്.
1: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനം സ്വന്തമാക്കി. 30 പുരുഷന്മാരും 18 വനിതകളും അടക്കം 48 ഇന്ത്യൻ അത്ലറ്റുകളാണ് കഴിഞ്ഞ മാസം 28 മുതൽ 31 വരെ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് പുതുക്കിയ പാൽവില പ്രാബല്യത്തിൽ ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 508 പോയിന്റ് ഇടിഞ്ഞ് 74,267 നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 23,383 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,14,560 ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. നീറ്റ് UG പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം ജൂലൈ 27 മാറ്റി. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് ബാങ്കിംഗ് മേഖല പങ്കാളിയാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ബാങ്കിംഗ് മേഖല മികച്ച നേട്ടമാണ് കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ തൃശൂർ ജില്ലാ പ്രാണിജന്യ രോഗനിയന്ത്രണ യൂണിറ്റ് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. തൃശൂർ MB ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനം അനുവദിച്ചത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP താക്കോൽ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്റർ ആക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRL ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത.

0: കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക പുകയില വിരുദ്ധ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ന്യൂറോ സർജറി, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. അവതരണം നരേന്ദ്രമോഹൻ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സിനിമാ തിയേറ്ററുകളിലും സിഗരറ്റ് പാക്കറ്റുകളിലും നാം ദിവസവും കാണുന്ന പരസ്യവാചകമാണിത്. എന്നാൽ ഒരു ശീലമെന്ന നിലയിൽ ഈ പുകയില മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് എങ്ങനെയാണ് കടന്നുകൂടിയത്?
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: This is Radio Santanam 90.4 FM. Stay tuned.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഹൃദയ രാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ. മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: ഒരു നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 13,900 രൂപ, വടക്കൻ പരവൂർ 13,900 രൂപ, ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,700 രൂപ, കട്ടപ്പന 2,500 രൂപ, കുരുമുളക് അൺഗാർ ബിൽഡ് നെടുമങ്ങാട് 66,000 രൂപ, കൊച്ചി ഗാർ ബിൽഡ് 72,400 രൂപ, ചുക്ക് കിൻഡലിന് അടൂർ 28,000 രൂപ, കൊച്ചി 29,000 രൂപ. ഇതോടെ കാർഷിക മേഖല വാർത്തകൾ സമാപിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി.

0: വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22nd ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2nd സ്ഥാനം. വാർത്തകൾ വിശദമായി. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. 2nd ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ ബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ പുരോഗതി കൈവരിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: In the coming years, we work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors.
0: ഓസ്ട്രേലിയയും പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചതായും സമുദ്രമേഖലയിൽ ഇരുപക്ഷവും ഒരുമിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിച്ചാർഡ് മാർലസ് പറഞ്ഞു. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം, അതിർത്തി സുരക്ഷ, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. നിക്ഷേപം, ആരോഗ്യം, ഊർജ്ജം, നിർണായക ധാതുക്കൾ എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ കലാദൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനും ചർച്ചയിൽ ധാരണയായി. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 3.2% വർദ്ധനവ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം മെച്ചപ്പെട്ടതും ഇറക്കുമതിയിൽ നിന്നുള്ള വരുമാനം തുടർച്ചയായി വർദ്ധിച്ചതുമാണ് നേട്ടത്തിന് കാരണമായത്. ഇതോടെ കഴിഞ്ഞ മാസം ലഭിച്ച ആകെ GST വരുമാനം 194,000 കോടി രൂപ കടന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഇത് 188,000 കോടി രൂപയായിരുന്നു. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ 1 മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാലകളും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും ജനപ്രതിനിധികളും ക്യാമ്പയിനിൽ പങ്കാളികളാകും. മണ്ണുപരിശോധന, ജൈവകൃഷി, ജലസംരക്ഷണം എന്നിവയ്ക്കൊപ്പം വ്യാജവിത്തുകളും വളങ്ങളും തിരിച്ചറിയാനുള്ള വിവരങ്ങളും കർഷകർക്ക് നൽകും. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണാവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. അദാലത്തുകൾക്ക് പരസ്പര ഒത്തുതീർപ്പുകൾക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നാവോയിൽ അതോറിറ്റിക്ക് മുന്നിലുണ്ടായ ഒത്തുതീർപ്പ് വിവാഹമോചനമായി കണക്കാക്കി ഭർത്താവ് പുനർവിവാഹം ചെയ്തതിനെതിരെ ഒരു സ്ത്രീ നൽകിയ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോങ്കോങ്ങിൽ നടന്ന 22nd ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2nd സ്ഥാനം നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കായിക താരങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെയും മികവിന്റെയും പ്രതിഫലനമാണ് ഈ മികച്ച പ്രകടനമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ ദീക്ഷയും 73 കിലോയിൽ ഗരിമയും ഇന്ത്യയ്ക്കായി സ്വർണം നേടി. നിഖിത, അന്തര, താനിയ എന്നിവർ വെള്ളി മെഡലുകളും പലക്, അനാമിക

0: അക്ഷര, സാക്ഷി, മാന്യ എന്നിവർ വെങ്കലവും നേടി. ജലഗവേഷണ വികസനത്തെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ശില്പശാല കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്രസിംഗും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ജലവിഭവ നിരീക്ഷണം, മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഉപഗ്രഹ അധിഷ്ഠിത ആപ്ലിക്കേഷനുകളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ജൽശക്തി മന്ത്രാലയവും ISROയും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ജലക്ഷാമത്തിനുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്യുമെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി സി ആർ പാട്ടീൽ പറഞ്ഞു. വികസിത ഭാരതം 2047 എന്ന വീക്ഷണം സാക്ഷാത്കരിക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും സംയോജനം അനിവാര്യമാണെന്നും ശ്രീ പാട്ടീൽ പറഞ്ഞു. രാജ്യത്തിന്റെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളരുകയാണെന്നും നിലവിലത് $9 ബില്യൺ ആണെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. കുടിവെള്ളം, കാലാവസ്ഥ പ്രതിരോധശേഷി, ജല ഉപയോഗ കാര്യക്ഷമത തുടങ്ങിയ മുൻഗണനാ മേഖലകളിൽ അത്യാധുനിക ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൽശക്തി മന്ത്രാലയവും അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും സംയുക്തമായി വാട്ടർ ഓൺ മഹാ എന്ന ദൌത്യം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFിൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽവില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലുള്ള എഴുത്ത് രീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം July 27 മാറ്റിവച്ചു. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബജാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽ ആർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. പാട്ടുകളും പാട്ടുവിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവർക്കൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മഴ പോലെ ഹൃദയത്തിൽ കുളിരി പകരുന്ന ഗാനങ്ങൾ, വിഷാദത്തിന്റെ ഇടനാഴിയിൽ ഇങ്ങനെ തനിച്ചിരിക്കുമ്പോൾ അനുവാദം കൂടാതെ നമ്മിലേക്ക് എത്തുന്ന ഒരു തുള്ളി വെളിച്ചം പോലെ ചില പാട്ടുകൾ, നാണം കൊണ്ട് വെൺമേക്കക്കീറിൽ ഒളിച്ചിരിക്കുന്ന ചന്ദ്രനെ പ്രണയ പരവശത്താൽ കുറ്റിച്ചെടികൾക്കിടയിലൂടെ എത്തി നോക്കുന്ന മുല്ലമൊട്ടുകൾ പോലെ ചില പാട്ടുകൾ. ചിലതൊക്കെ വർണ്ണിക്കാം, ചിലത് അതിനുമപ്പുറമാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളിലും സന്തോഷങ്ങളിലും ആഹ്ലാദ തിമിർപ്പുകളിലും ദുഃഖങ്ങളിലും കാലദേശ ഭാഷാ ഭേദമന്യേ ഈ ഗാനങ്ങൾ എത്രമാത്രം ചേർന്നു നിൽക്കുന്നു. ഗസലുകളിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച മികച്ച ഗായകൻ ഹരിഹരന്റെ ഗാനങ്ങളിലൂടെ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ. അദ്ദേഹത്തിന്റെ പാട്ടുകളെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടുണ്ട്. 1995 മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബോംബെ എന്ന ചിത്രത്തിന് വേണ്ടി മെഹബൂബ് വരികൾ എഴുതി സംഗീത മാന്ത്രികൻ AR റഹ്മാൻ സംഗീതം നൽകി ഹരിഹരനും കവിതാ കൃഷ്ണമൂർത്തിയും ചേർന്ന് ആലപിച്ച ഗാനം. നമ്മുടെ ദീർഘദൂര യാത്രകളിലും സ്വകാര്യ നിമിഷങ്ങളിലുമൊക്കെ എത്രയോ തവണ കേട്ട് നാം ഈ ഗാനത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നിശബ്ദമായ രാത്രികളിൽ ഈ പാട്ടിങ്ങനെ ലൂപ്പിലിട്ട് എത്ര നേരം കേട്ടിരുന്നു പോയിട്ടുണ്ട്. ഈ പാട്ടിന്റെ മ്യൂസിക് എവിടെ കേട്ടാലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നു പോകും. അടുത്ത വരികൾക്കായി മനസ്സൊന്ന് കാതോർക്കും. ആ ഒരു ഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര ആരംഭിക്കാം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രശസ്ത ഗായകൻ ഹരിഹരന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. അദ്ദേഹത്തിന്റെ അതിമനോഹരമായൊരു ഗാനം തന്നെയാണ് നാം ഇപ്പോൾ ആസ്വദിച്ചത്. ഏവർക്കും ആ ഗാനം ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. 1955 April 3 തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. മലയാളം, ഹിന്ദി, തമിഴ് തുടങ്ങി നിരവധി ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ച് അദ്ദേഹം ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. നമുക്ക് നിരവധി ഗസൽ ഗാനങ്ങൾ സമ്മാനിച്ച അദ്ദേഹം ഇന്ത്യൻ ഫ്യൂഷൻ സംഗീതത്തിന്റെ തുടക്കക്കാരിൽ ഒരാൾ കൂടിയാണ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഹരിഹരന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. പ്രശസ്ത കർണാടക സംഗീതജ്ഞരായ ശ്രീമതി അലമേലുവിന്റെയും HAS മണിയുടെയും മകനായ അദ്ദേഹത്തിന് മാതാപിതാക്കളിൽ നിന്ന് തന്നെ സംഗീതത്തിൽ വൈദഗ്ധ്യം ലഭിച്ചു. അമ്മയാണ് ആദ്യ ഗുരു. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ഹിന്ദുസ്ഥാനി സംഗീതത്തോടും വളരെ പ്രിയമുണ്ടായിരുന്നു.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയഹാരിയായ ഗാനങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ശ്രീ ഹരിഹരൻ ജിയുടെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എത്രമാത്രം ഫീൽ ചെയ്താണ് അദ്ദേഹം ഓരോ ഗാനവും ശ്രോതാവിന്റെ കാതുകളിൽ എത്തിക്കുന്നത്. 50 വർഷത്തിലേറെയായി അദ്ദേഹം ഈ ഗാനരംഗത്ത് സജീവമാണ്. ഈ കാലയളവിനിടയിൽ കാതിൽ കുളിർമ ചൊരിയുന്ന എത്ര ഗാനങ്ങൾ അദ്ദേഹം നമുക്കായി സമ്മാനിച്ചിട്ടുണ്ട്. തന്റെ കൗമാര കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഗസലുകളിൽ അഭിനിവേശം വളർത്തിയെടുക്കുകയും ഉസ്താദ് ഗുലാം മുസ്തഫ ഖാന്റെ കീഴിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പരിശീലനം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം ദിവസവും 13 മണിക്കൂർ വരെ ഗാനാലാപന പരിശീലനം നടത്താറുണ്ടായിരുന്നത്രേ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇമ്പമുള്ള ഒരു പിടി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ ഹരിഹരന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. ഗസലിലൂടെ കടന്നുവന്ന്, ഇൻഡി പോപ്പിലൂടെ വളർന്ന്, സിനിമാ ഗാനങ്ങളിലൂടെ തിളങ്ങി നിൽക്കുന്ന ഹരിഹരൻ കൈവച്ച എല്ലാ ഗാനശാഖകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അപൂർവ പ്രതിഭയാണ്. സിനിമാ ഗാനങ്ങളെക്കാൾ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് ഗസലുകളും പോപ്പ് സംഗീതവുമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ എത്രയെത്ര സിനിമാ ഗാനങ്ങളാണ് നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്.

ഗെയിമിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ഒരിക്കൽ കൂടി ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി. ഹരിഹരൻജിയുടെ പാട്ടുകളും പാട്ട് വിശേഷങ്ങളുമൊക്കെയാണ് ഇന്നത്തെ മേഘമൽഹാറിലൂടെ ഞാൻ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നത്. ആബ്ഷരി ഗസലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഗസൽ ആൽബം. 1985 ഈ ആൽബം പുറത്തിറങ്ങിയത്. കാഷ്, ഹൽക്ക നഷ, പൈഖം തുടങ്ങി 30 ഗസൽ ആൽബങ്ങൾ അദ്ദേഹത്തിന്റേതായി പുറത്തു വന്നിട്ടുണ്ട്. ലെസ്ലി ലൂയിസിനൊപ്പം ചേർന്ന് കൊളോണിയൽ കസിൻസ് എന്ന ബാൻഡ് രൂപീകരിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഇന്ത്യൻ പാശ്ചാത്യ സംഗീതങ്ങളുടെ ഫ്യൂഷനിലൂടെ ജനപ്രീതി നേടിയ ഇവരുടെ പേരിൽ ഏതാനും ആൽബങ്ങൾ പുറത്തിറങ്ങുകയും ചെയ്തു.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ ഹരിഹരന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇന്നിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മലയാളം, ഹിന്ദി, തമിഴ് തുടങ്ങി നിരവധി ഭാഷകളിലൂടെ ഏകദേശം 15,000-ലധികം ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിൽ നിരവധി ആദരവും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടി എത്തുകയുണ്ടായി. 1998 2009 മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 1978 മികച്ച ഗായകനുള്ള ഉത്തർപ്രദേശ് സംസ്ഥാന അവാർഡ്, 1995 2004 മികച്ച ഗായകനുള്ള തമിഴ്നാട് സംസ്ഥാന അവാർഡ്, 2004 ഇന്ത്യൻ സിനിമാ ഗാന ശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള സ്വരലയ കൈരളി യേശുദാസ് അവാർഡ്, 2004 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. ഇനിയും അദ്ദേഹത്തിന്റെ സവര്യ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ മനോഹര ഗാനങ്ങൾക്കായി നമുക്കിനിയും

മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീലക്ഷ്മിയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

നീണ്ട കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? പാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ആ ഭാര്യ താമസിച്ചിരുന്നു. അയാൾ എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാ ദിവസവും പട്ടണത്തിൽ പോകും, കച്ചവടം ചെയ്യും. അതിന് ഒരു കഴുതയെ അയാൾ ഉപയോഗിച്ചിരുന്നു. ഗ്രാമത്തിൽ നിന്നും അങ്ങ് പട്ടണത്തിൽ എത്തണ്ടേ, അത്രയും നേരമൊക്കെ നടക്കുമ്പോഴേക്കും കാലു വയ്യാണ്ടാവൂലേ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഒരു കഴുതയെ ഉപയോഗിച്ചിരുന്നു. കഴുതപ്പുറത്താണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. ഒരു ദിവസം അയാൾക്ക് പട്ടണത്തിൽ കുറേ ഉപ്പാണ് എത്തിക്കേണ്ടിയിരുന്നത്. ഓരോ ദിവസവും അയാൾ ഓരോ സാധനങ്ങളാണ് പട്ടണത്തിൽ എത്തിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഉപ്പാണ് എത്തിച്ചിരുന്നത്. ഉപ്പിനാണെങ്കിലോ ഭയങ്കര ഭാരമാണ് കേട്ടോ. അപ്പം തന്നെയുമല്ല, ഈ ഉപ്പുചാക്കും മുതുകത്ത് കെട്ടിവെച്ചും കൊണ്ട് ഈ കഴുത എന്ത് ചെയ്യുന്നു, ഒരു പുഴയിലും കൂടെ ഇറങ്ങി നടക്കണം. പുഴയിലൂടെ ഇറങ്ങി നടന്നേ അതിനപ്പുറത്തെത്താൻ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഓരോ പുഴ കടന്ന് വേണം ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടത്. അതേപോലെ ഈ കഴുതയും ഒരു പുഴ കടന്ന് വേണം അപ്പുറത്തെ സ്ഥലത്ത് എത്താനായിട്ട്. അപ്പോൾ ഈ പുഴയ്ക്കാണെങ്കിൽ നല്ല ആഴമൊന്നും ആഴം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം ആഴമുള്ള പുഴയിലാണെങ്കിൽ നമ്മൾ വള്ളം ഇറക്കുമല്ലോ. ആഴമില്ലാത്ത പുഴയിലൂടെ ആണെങ്കിൽ നമുക്ക് നടന്നങ്ങ് അപ്പുറത്തിറങ്ങാം. അങ്ങനെ ആർക്കും ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഴമേ ഉള്ളൂ. അപ്പോൾ ഈ കഴുതയുടെ പുറത്ത് ഉപ്പ് വെച്ച് അത് പുഴ കടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു കല്ലിൽ തട്ടി എല്ലാ ദിവസവും അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അന്നത്തെ ദിവസം അബദ്ധവശാൽ ഒരു കല്ലിൽ തട്ടാനിടയായി. തന്നെയെല്ലാം മുതുകർത്താണേ വലിയ വെയിറ്റും അല്ലേ, ഒന്ന് നല്ലതുപോലെ സ്വതന്ത്രമായിട്ടൊന്നും നടക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ, കഴുത അങ്ങ് കല്ലിൽ തട്ടി അങ്ങ് വീണു. കഴുതയാണെങ്കിൽ വളരെ പാടുപെട്ട് എഴുന്നേറ്റു. അപ്പോഴേ ഒരു കാര്യം ഈ കഴുതയ്ക്ക് മനസ്സിലായി, ആഹാ, എന്റെ പുറത്തുണ്ടായിരുന്ന ചാക്കിന്റെ ഭാരം പകുതി ആയിരിക്കുന്നല്ലോ. അപ്പം വെള്ളത്തില് ഉപ്പ് വീണാൽ ഉപ്പ് അലിഞ്ഞു പോകുമല്ലോ. അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഈ ചാക്കിന്റെ ഭാരം പകുതിയായത്. അങ്ങനെ എന്തേന്നറിയാവോ, ആ ഉപ്പ് കുറേ അങ്ങ് വെള്ളത്തിൽ അലിഞ്ഞു പോയത് കാരണം അന്ന് ഈ മുതലാളിക്കാണെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു ആ കച്ചവടത്തിൽ. കാരണം എന്തുവാ, പകുതിയും വെള്ളത്തിൽ അലിഞ്ഞു പോയില്ലേ, ആ ബാക്കി പകുതിക്കല്ലേ അയാൾക്ക് കച്ചവടം നടന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പൈസയുടെ കുറവും വന്നല്ലോ. അപ്പം ഈ വ്യാപാരിക്കാന്ന് പൈസ കുറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമമുണ്ടായി. കഴുതയ്ക്കാണെങ്കിലോ അടക്കാനാവാത്ത സന്തോഷവും. പിറ്റേ ദിവസം എന്താണെന്നറിയാവോ, ഉപ്പും വഹിച്ചങ്ങനെ എന്തുവാ, ഉപ്പും വഹിച്ചുകൊണ്ട് പിറ്റേ ദിവസവും ഈ കച്ചവടക്കാരൻ, കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കച്ചവടം വളരെ മോശമായിരുന്നല്ലോ. അപ്പോൾ പിറ്റേ ദിവസവും എന്ത് ചെയ്ത്, ഈ കച്ചവടക്കാരൻ ഉപ്പ് ചാക്ക് തന്നെ കഴുതയുടെ പുറത്ത് വെച്ച് കെട്ടിക്കൊടുത്തു. അതായത് അന്നും ഉപ്പ് കച്ചവടം നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്നലെ നടന്നതിന് ലാഭം ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇന്നും ഉപ്പ് കച്ചവടം നടന്നെങ്കിലേ പറ്റൂ. അയാൾ എന്ത് ചെയ്ത്, ഉപ്പും ചാക്ക് ഈ കഴുതയുടെ പുറത്ത് വെച്ച് കെട്ടിക്കൊടുത്തല്ലോ. അങ്ങനെ വീണ്ടും ഈ പുഴ കടന്ന് വേണമല്ലോ വരേണ്ടത്. അപ്പോൾ പുഴയിലിറങ്ങി. പുഴയിലിറങ്ങിയപ്പോഴത്തേക്കും അന്ന് കല്ലിൽ തട്ടിയതൊന്നും ഇല്ല. പക്ഷേ കഴുത എന്ത് ചെയ്യുന്നറിയാവോ, മനഃപൂർവ്വം അങ്ങ് വെള്ളത്തിൽ അങ്ങ് മുങ്ങി. അപ്പം ഇന്നലത്തെ അനുഭവം ഉണ്ടല്ലോ, അപ്പോൾ ഇന്നും എന്തോ അലിഞ്ഞു പോയ ഉപ്പിൻ്റെ ബാക്കിയും കൊണ്ട് ഭാരവും കുറച്ചിങ്ങനെ നടന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മനഃപൂർവ്വം അങ്ങ് പുഴയിലങ്ങ് വീണു. കച്ചവടക്കാരനെ പറ്റിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയും ചെയ്തു. ഈ വ്യാപാരിക്കാണെങ്കിൽ ഈ സംഗതി അങ്ങ് മനസ്സിലായി. ഇന്ന് കല്ലെ തട്ടിയതൊന്നും ഇല്ല, അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഈ വ്യാപാരിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം എന്താണെന്നറിയാവോ, ഒരു ചാക്ക് പഞ്ഞിക്കെട്ടാണ്. അതായത് പഞ്ഞിക്ക് ഭാരമൊന്നും ഇല്ലല്ലോ, അപ്പോൾ പഞ്ഞിക്കെട്ട് ഈ കഴുതയുടെ പുറത്ത് വച്ചു കെട്ടി കൊടുത്തു. അപ്പോൾ അന്നത്തെ കച്ചവടം പഞ്ഞിയാണേ. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാവോ, പഞ്ഞിക്ക് ഭാരം കുറവാണല്ലോ, അത് നനയുമ്പം ഭാരം കൂടും എന്നൊരു കാര്യമൊന്നും ഈ കഴുതയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കഴുത എന്ത് ചെയ്യുന്നറിയാവോ, അന്നത്തെ ദിവസവും ആ വെള്ളത്തിൽ അങ്ങ് മുങ്ങി. മുങ്ങിയിട്ട് എഴുന്നേറ്റപ്പോൾ കാണാം ഭാരം ഇരട്ടിയായി. ആ പഞ്ഞിക്കെട്ട് മൊത്തവും നനഞ്ഞില്ലേ, അപ്പോൾ ആ നനവ് കൊണ്ട് ഈ പഞ്ഞിക്കെട്ടിൻ്റെ ഭാരം അങ്ങ് കൂടി. അപ്പോൾ എന്ത് ചെയ്ത്, ഈ കഴുതയ്ക്ക് ഒരു വിധത്തിലും അവിടുന്ന് പൊങ്ങാനും വയ്യ, നടക്കാനും വയ്യ. എങ്ങനെയെങ്കിലും കരയിലെത്തി. കരയിലെത്തിയ കഴുതയാണെങ്കിലോ കിതച്ച്
കിതച്ച് കിതച്ച് കിതച്ച് കിതച്ച് അങ്ങനെ ഭാരവും ചുമന്നുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ വ്യാപാരി എന്ത് ചെയ്തു, വ്യാപാരിക്കാണെങ്കിൽ

0: അതൊന്നും ഉണക്കിയെടുത്താൽ മതിയല്ലോ. അണ ഉണക്കിയെടുക്കുമ്പോഴത്തേക്കും വീണ്ടും അയാടെ കച്ചവടം നടക്കും, പഞ്ഞിയല്ലേ. അത് ഉണക്കിയെടുത്താൽ വീണ്ടും പഞ്ഞി തന്നെ കിട്ടുമല്ലോ. അപ്പം വ്യാപാരിക്ക് അന്നത്തെ കച്ചവടത്തിന് വലിയ നഷ്ടമൊന്നും സംഭവിച്ചില്ല. പക്ഷേ വ്യാപാരി ഈ കഴുതയെ ഒരു പാഠം പഠിപ്പിച്ചു. അങ്ങനെ കഴുത ഇനി മേലിൽ വ്യാപാരിയെ പറ്റിക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ വ്യാപാരിയുടെയും കഴുതയുടെയും കഥ ഇന്ന് ഇവിടെ നിർത്തുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. കേരളത്തിന്റെ 16th നിയമസഭ രൂപം കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 140 ജനപ്രതിനിധികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 11 പേർ മാത്രമാണ് വനിതകൾ എന്നത് ഏറെ ചിന്തിക്കപ്പെടേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസത്തിലും സാമൂഹിക പുരോഗതിയിലും രാജ്യത്തിന് മാതൃകയായ കേരളം രാഷ്ട്രീയ രംഗത്തും കൂടുതൽ വനിതാ പ്രാതിനിധ്യം അർഹിക്കുന്ന നിയമസഭ തന്നെയാണ്. എന്നിരുന്നാലും തെരഞ്ഞെടുക്കപ്പെട്ട ഈ വനിതാ പ്രതിനിധികൾ അവരുടെ പ്രവർത്തനത്തിലൂടെയും നേതൃപാടവത്തിലൂടെയും സമൂഹത്തിൽ ശക്തമായ സാന്നിധ്യം രേഖപ്പെടുത്തുന്നവരാണ്. ആരൊക്കെയാണ് ആ 11 വനിതാ MLA മാർ? അവർ ഏതൊക്കെ മേഖലകളിലൂടെയാണ് സമൂഹത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചത്? എന്തെല്ലാം രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെയും പൊതുപ്രവർത്തനങ്ങളിലൂടെയുമാണ് അവർ നേതൃനിരയിലേക്ക് ഉയർന്നു വന്നത്? ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ അവർ നടത്തിയ ഇടപെടലുകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ നമ്മുടെ വനിതാ ജനപ്രതിനിധികളെ അടുത്തറിയാം. അവരുടെ ജീവിതയാത്രകളെയും രാഷ്ട്രീയ അനുഭവങ്ങളെയും പൊതുസേവനങ്ങളെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയെ. കൊല്ലത്തിന്റെ ശക്തി

ശക്തമായ വനിതാ രാഷ്ട്രീയ ശബ്ദം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന അവർ പിന്നീട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും കോൺഗ്രസിന്റെ വിവിധ സംഘടനാ ചുമതലകളിലും പ്രവർത്തിച്ച് ശ്രദ്ധ നേടി. കൊല്ലം ഡി സി സിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ നേട്ടമായിരുന്നു. പുരുഷാധിപത്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊരു വലിയ അംഗീകാരമായിരുന്നു. സംഘടനാ പ്രവർത്തനങ്ങളിൽ കൃത്യതയും ശക്തമായ നിലപാടും കൊണ്ട് വ്യത്യസ്തയായി. കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം, എ ഐ സി സി അംഗം, മഹിളാ കോൺഗ്രസ് ദേശീയ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. 2026 കൊല്ലം മണ്ഡലത്തിൽ നിന്നും 16,830 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇപ്പോൾ അവർ തൊഴിൽ വകുപ്പ്, വനിതാ ശിശുക്ഷേമ വകുപ്പ്, മിൽമ, ക്ഷീരവികസനം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. സ്ത്രീകളുടെ സുരക്ഷ, തൊഴിൽ അവകാശങ്ങൾ, കുട്ടികളുടെ ക്ഷേമം, വനിതാ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സജീവമായ ഇടപെടലുകൾ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് കേരളം ഇന്ന് ശ്രീ ബിന്ദു കൃഷ്ണയെ കാണുന്നത്. രാഷ്ട്രീയ നേതാവെന്ന് ഉള്ളതിലുപരി സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും അവർ ശ്രദ്ധേയമാണ്. അടുത്തതായി മറ്റൊരു മന്ത്രിയായ കോങ്ങാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീമതി തുളസി ടീച്ചറിനെ പരിചയപ്പെടാം. അധ്യാപികയായും സാമൂഹ്യ പ്രവർത്തകയായും ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയ തുളസി ടീച്ചർ ഗ്രാമീണ മേഖലയിലെ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയയായി. നെന്മാറ NSS കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി, AICC അംഗം, കേരള വനിതാ കമ്മീഷൻ അംഗം എന്നീ നിലയിലും പ്രവർത്തിച്ചു. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വികസനം, പിന്നോക്ക വിഭാഗ വികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി പ്രവർത്തിക്കുന്നു. അടുത്തത് വടകര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീമതി KK രമയാണ്. RMP നേതാവാണ്. ഭർത്താവും RMP നേതാവുമായ ശ്രീ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം അത്യന്തം ദുഃഖകരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് അവർ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. എന്നാൽ വ്യക്തിപരമായ വേദനയെ പൊതുസമൂഹത്തിന്റെ ശബ്ദമാക്കി മാറ്റിയ വനിതയായി ശ്രീ രമ മാറി. നിയമസഭയിൽ സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്ന അംഗം എന്ന നിലയിലും അവർ ശ്രദ്ധിക്കപ്പെട്ടു. ജനാധിപത്യത്തിന്റെയും സ്ത്രീ ധൈര്യത്തിന്റെയും പ്രതീകമായി ഇന്ന് ശ്രീ KK രമയെ കേരളം കാണുന്നു. അടുത്തതായി തൃക്കാക്കരയിൽ നിന്നും വിജയിച്ച ശ്രീമതി ഉമാ തോമസ് ആണ്. മുൻ MLA ജനകീയ നേതാവുമായ PT തോമസിന്റെ നിര്യാണത്തിന് ശേഷം ഉമാ തോമസ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. എന്നാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ സ്വന്തം സ്ഥാനം അവർ കണ്ടെത്തി. ശാന്തമായ വ്യക്തിത്വവും മാനുഷിക ഇടപെടലും ഉമാ തോമസിനെ വേറിട്ട് നിർത്തുന്നു. സ്ത്രീകളുടെ സുരക്ഷ, ആരോഗ്യപരമായ വിഷയങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയ അവർ ഇന്ന് കോൺഗ്രസിന്റെ പ്രധാന വനിതാ മുഖങ്ങളിലൊന്നാണ്. അടുത്തതായി ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രമ്യ ഹരിദാസിനെ പരിചയപ്പെടാം. കേരള രാഷ്ട്രീയത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന ഏറ്റവും ജനകീയ വനിതാ നേതാക്കളിൽ ഒരാളാണ് രമ്യ ഹരിദാസ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ MP ആയിരുന്ന അവർ തന്റെ ലാളിത്യവും ജനങ്ങളോടുള്ള അടുപ്പവും കൊണ്ട് ഏറെ ജനപ്രീതി നേടി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പാട്ടുപാടിയും നേരിട്ട് ജനങ്ങളുമായി ഇടപെട്ടുമാണ് രമ്യ ശ്രദ്ധിക്കപ്പെട്ടത്. സാധാരണക്കാരുടെ ശബ്ദം നിയമസഭയിൽ എത്തിക്കുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾ രമ്യയിൽ കാണുന്നത്. അടുത്തതായി അരൂരിൽ നിന്നും ജയിച്ചു വന്ന ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ എന്ന ശക്തയായ വനിതാ നേതാവിനെ പരിചയപ്പെടാം. KPCC കോർ കമ്മിറ്റി അംഗമാണ്. മുൻപ് AICC സെക്രട്ടറി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ദീർഘകാല പരിചയമുള്ള നേതാവാണ്. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ശക്തമായി സംസാരിക്കുന്ന വ്യക്തിയാണവർ. സമരമുഖങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ ഷാനിമോൾ കോൺഗ്രസിന്റെ ശക്തമായ വനിതാ ശബ്ദമായി കണക്കാക്കപ്പെടുന്നു. നാട്ടിക മണ്ഡലത്തിൽ നിന്നും 7,093 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ശ്രീമതി ഗീതാ ഗോപിയാണ്. CPI നേതാവായ ഗീതാ ഗോപിക്ക് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ദീർഘകാല പ്രവർത്തന

0: പരിചയമുണ്ട്. പൊതുജനാരോഗ്യം, സ്ത്രീകളുടെ സുരക്ഷ, സാമൂഹിക ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ ഇടപെടുന്ന നേതാവായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ശാന്തവും ശക്തവുമായ വനിതാ സാന്നിധ്യമാണ് ശ്രീമതി ഗീതാ ഗോപി. CPI തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം, കിസാൻ സഭ വനിതാ കർഷക സമിതി ജില്ലാ സെക്രട്ടറി, 2 തവണ ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിൽ നിന്നും ജയിച്ച ശ്രീമതി OS അംബിക പരിചയ സമ്പന്നയായ CPIM നേതാവാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം, കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. മുൻപ് നിയമസഭയിലെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാന ചുമതലകളും വഹിച്ചിട്ടുണ്ട്. നിയമസഭാ നടപടികളിൽ വ്യക്തമായ അറിവും ഉറച്ച രാഷ്ട്രീയ നിലപാടും ഉള്ള നേതാവെന്ന നിലയിൽ ശ്രീമതി അംബികയ്ക്ക് പ്രത്യേക അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഫാത്തിമ തഹലിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വനിതാ മുഖമായി ചരിത്രത്തിൽ പ്രത്യേക ശ്രദ്ധ നേടിയ വിജയമാണ് സ്വന്തമാക്കിയത്. വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക പ്രവർത്തനത്തിലും സജീവമായ അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സ്വയം പര്യാപ്തതയും ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന നേതാവാണ്. മുസ്ലിം സ്ത്രീകളുടെ പൊതു പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ശബ്ദമാണ് ഫാത്തിമ തഹലിയ. യൂത്ത് ലീഗ് സ്റ്റേറ്റ് സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറുമാണ്. മുൻപ് MSF അഖിലേന്ത്യാ കമ്മിറ്റിയിലെ ഏക വനിതാ അംഗം, കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗം, സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ജെൻഡർ ജസ്റ്റിസ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 1977 ശേഷം പേരാമ്പ്ര മണ്ഡലത്തിൽ UDFന്റെ ആദ്യ ജയമാണ് ഫാത്തിമ തഹലിയയുടേത്. മാനന്തവാടിയിൽ നിന്നും വിജയിച്ച ശ്രീമതി ഉഷ വിജയൻ വയനാടൻ ജനതയുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ശക്തമായി അവതരിപ്പിക്കുമെന്ന പ്രതീക്ഷ നൽകുന്ന നേതാവാണ്. ആദിവാസി മേഖലകളുടെ വികസനം, കാർഷിക പ്രശ്നങ്ങൾ, മലയോര മേഖലകളുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേതാവായി അറിയപ്പെടുന്നു. ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ശൈലിയാണ് ഇവരുടെ പ്രധാന ശക്തി. ഇന്ന് അവസാനമായി നാം പരിചയപ്പെടുന്നത് ഏലത്തൂരിൽ നിന്നും വിജയിച്ച ശ്രീമതി വിദ്യാ ബാലകൃഷ്ണനെയാണ്. യുവതലമുറയുടെ പ്രതിനിധിയായി ശ്രദ്ധേയമാകുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും സാമൂഹിക പ്രവർത്തനത്തിലൂടെയും പൊതുരംഗത്ത് എത്തിയ അവർ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിയത്. KPCC ജനറൽ സെക്രട്ടറിയാണ്. മുൻപ് 2 തവണ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏലത്തൂരിൽ നിന്നും വിജയിച്ചതോടെ യുവതലമുറയിലെ സ്ത്രീകൾക്കും രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടം കണ്ടെത്താനാകുമെന്ന് തെളിയിച്ച നേതാവായാണ് വിദ്യാ ബാലകൃഷ്ണനെ പലരും വിലയിരുത്തുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഈ 11 വനിതാ ജനപ്രതിനിധികൾ വെറും രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, സ്വന്തം ജീവിത പോരാട്ടങ്ങളിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയും നേതൃപാടവത്തിലൂടെയും ഉയർന്നുവന്ന ശക്തമായ സ്ത്രീ ശബ്ദങ്ങളാണ്. രാഷ്ട്രീയം ഇന്നും ഏറെക്കുറെ പുരുഷാധിപത്യമുള്ള മേഖലയായി തുടരുമ്പോൾ ആത്മവിശ്വാസത്തോടെയും ഉറച്ച നിലപാടുകളോടെയും നിയമസഭയുടെ പടവുകൾ കയറിയ ഈ വനിതകൾ നിരവധി പെൺകുട്ടികൾക്ക് പ്രചോദനമാണ്. എന്നാൽ 140 അംഗങ്ങളുള്ള നിയമസഭയിൽ വെറും 11 സ്ത്രീകൾ മാത്രമാണുള്ളത് എന്നത് കേരളം ഇനി കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയവുമാണ്. വിദ്യാഭ്യാസത്തിലും സാമൂഹിക പുരോഗതിയിലും മുന്നിൽ നിൽക്കുന്ന കേരളം സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലും കൂടുതൽ മുന്നോട്ട് പോകേണ്ട സമയമാണിത്. ഭാവിയിൽ കൂടുതൽ സ്ത്രീകൾ പൊതുപ്രവർത്തന രംഗത്തേക്കും ജനാധിപത്യത്തിന്റെ നേതൃനിരയിലേക്കും കടന്നു വരട്ടെ എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ അറിയാം അറിവ് നേടാം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. ഞാൻ പ്രീത സുഗതൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സിന്റെ താളത്തിനൊപ്പം പാട്ടായും ചിന്തയായും കൂട്ടായും മാറുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: പ്രിയ ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. യാത്രകൾ ജീവിതത്തിൽ സന്തോഷം വിതയ്ക്കുന്ന ഏറ്റവും മനോഹരങ്ങളായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഓരോ വഴികളും നമ്മെ പുതിയ മേഖലകളിലേക്ക് നയിക്കുന്നു. ഓരോ കാഴ്ചകളും നമുക്ക് മറക്കാനാകാത്ത ഓർമ്മകളായി മാറുന്നു. ഓരോ യാത്രകളും നമ്മെ തന്നെ കണ്ടെത്താനുള്ള സന്തോഷകരമായ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്രയെ മാറോട് ചേർക്കുന്നു. ലക്ഷദ്വീപിലേക്കുള്ള യാത്രയുടെ രസകരമായ അനുഭവങ്ങളും പ്രഥമ ദർശനത്തിൽ ലഭിച്ച ആനന്ദവും പങ്കുവച്ചിരുന്നു. ലക്ഷദ്വീപിൻ്റെ ഹ്രസ്വ ചരിത്രവും കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. അവസാനത്തെ ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്തേക്ക് പോയ വിവരം അറിഞ്ഞ് കണ്ണൂരിലെ അറയ്ക്കൽ കോവിലകത്തെ രാജാവ് ചേരമാൻ പെരുമാളിനെ അന്വേഷിക്കാനായി അയച്ച നാവികരുടെ കപ്പലുകൾ കാറ്റിലും കോളിലും വിട്ട് ബംഗാരം ദ്വീപിൽ എത്തി. മഴ മാറി മാനം തെളിഞ്ഞതോടെ കാറ്റിൽപ്പെട്ട കപ്പൽ ബംഗാരം ദ്വീപിൽ നിന്നും ലക്ഷദ്വീപ് സമൂഹങ്ങളിലെ മറ്റൊരു ദ്വീപായ അഗത്തിയിൽ എത്തിച്ചേർന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയ നാവികർ ബംഗാരത്തെയും അഗത്തിയിലെയും വിശേഷങ്ങൾ രാജാവിനെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനായി അറയ്ക്കൽ രാജാവ് കുറച്ച് സൈനികരെ അഗത്തിയിലേക്ക് അയച്ചു. അഗത്യദ്വീപിലെ ആൾക്കാരുമായി ചങ്ങാത്തത്തിലായ സൈനികർ കുറച്ചു കാലം അവിടെ താമസിച്ച് മറ്റു ദ്വീപുകളിലെ ആൾക്കാരെക്കുറിച്ചും മറ്റും മനസ്സിലാക്കിയ ശേഷം കണ്ണൂരിലേക്ക് മടങ്ങി. അതോടെ ദ്വീപിൻ്റെ നിയന്ത്രണം അറയ്ക്കൽ കോവിലകത്തിൻ്റെ അധീനതയിലുമായി. ടിപ്പു സുൽത്താനും അറയ്ക്കൽ കോവിലകവും ഒന്നിച്ച് ഭരണം നടത്തി വരവെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പു സുൽത്താനെ വധിച്ച് ലക്ഷദ്വീപ് കൈവശപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു യൂണിയൻ ടെറിട്ടറിയായി ലക്ഷദ്വീപ് മാറി. ആദ്യത്തെ 10 വർഷം ദ്വീപിൽ നിന്നുള്ള ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തിരുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്നു. 1967 മുതൽ ലക്ഷദ്വീപ് ഒരു പ്രത്യേക പാർലമെൻറ്റ് മണ്ഡലം

വിഷയമായി മാറി. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ സുന്ദരസഞ്ചാരത്തിലൂടെ പറഞ്ഞിരുന്നു. ആദ്യ ദിനം സന്ദർശിച്ച ലഗൂൺ ബീച്ചിന്റെ സൗന്ദര്യവും അന്താൻ ബീച്ചിലെ സൂര്യാസ്തമയ കാഴ്ചകളും പറഞ്ഞാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദരസഞ്ചാരം അവസാനിപ്പിച്ചത്. ഞാൻ ടി സദാശിവ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ലക്ഷദ്വീപിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ യാത്രാവേളയിലാണ് ഗൈഡ് പറഞ്ഞു തന്നത്. കടലും കരയും അടങ്ങുന്ന 36 ദ്വീപുകളുടെ കൂട്ടായ്മയാണ് ലക്ഷദ്വീപ്. ഇതിൽ 28 ദ്വീപുകൾ സജീവമായി നിൽക്കുന്നു. 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ എന്ന സവിശേഷതയും ഇതിനുണ്ട്. 400 ആളുകൾ മാത്രം അധിവസിക്കുന്ന ബിദ്ര ദ്വീപാണ് ഏറ്റവും കുറഞ്ഞ ജനവാസമുള്ള ദ്വീപ്. ലക്ഷദ്വീപിന്റെ ഭരണ സ്ഥിരാകേന്ദ്രമായ കവരത്തിയിൽ 14,000 ആളുകൾ താമസിക്കുന്നു. 9,500 ആളുകളാണ് അഗത്തിയിലെ താമസക്കാർ. ആന്ത്രോത്ത് ദ്വീപിലെ ജനസംഖ്യ 15,000 ആണെങ്കിൽ മിനിക്കോയിൽ 11,000 ആളുകൾ മാത്രമേ താമസമുള്ളൂ. പാരമ്പര്യമായി കപ്പൽ ജീവനക്കാരായി ജോലി നോക്കുന്ന മിനിക്കോയിക്കാരിൽ പകുതി പേരും എപ്പോഴും ദ്വീപിന് പുറത്തായിരിക്കും. കൽപ്പേനിയിൽ 5,000, അമീനിയിൽ 1,000, കിൽത്തണിൽ 4,000, കടമത്തിൽ 5,000, ചെത്താലത്തിൽ 3,500 ഏകദേശ ജനസംഖ്യ. ഉദ്ദേശം 250,000 ആളുകളാണ് ലക്ഷദ്വീപിലെ 10 ദ്വീപുകളിലായി അധിവസിക്കുന്നത്. താമസിയാതെ ഞങ്ങൾ താമസ സ്ഥലത്തെത്തി. അപ്പോഴേക്കും അത്താഴവുമായി ഹോം സ്റ്റേയിലെ ജീവനക്കാർ കാത്തിരിപ്പുണ്ടായിരുന്നു. മത്സ്യവിഭവങ്ങളാണ് ലക്ഷദ്വീപിലെ പ്രധാന ആഹാരം. എന്നാൽ സസ്യാഹാരിയായ എൻ്റെ ശ്രീമതിക്കായി പ്രത്യേകം വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. എല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ചു. അന്നത്തെ യാത്രാവിശേഷങ്ങൾ പങ്കുവച്ച് നേരത്തെ ഉണരുന്നതിനായി അവരവരുടെ മുറികളിലേക്ക് പോയി. അപ്പോഴേക്കും കടൽക്കാറ്റിൻ്റെ ഇരമ്പം പുറത്ത് കേൾക്കാമായിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ അതിരാവിലെ ഉണർന്ന് നടക്കാനിറങ്ങി. താമസ സ്ഥലത്ത് നിന്നും 100 താഴെ മാത്രമേ കടൽ തീരത്തേക്ക് ദൂരമുണ്ടായിരുന്നുള്ളൂ. പതിയെ കരയിലേക്ക് വീശുന്ന കാറ്റിൽ തീരത്തുകൂടി നടക്കുവാൻ നല്ല രസമായിരുന്നു. വിവിധ ഇനം കിളികൾ തീരത്തെത്തുന്ന കടൽ ജീവികളെ കൊത്തി തിന്നാനായി എത്തിയിരുന്നു. അവയുടെ വികൃതികൾ കണ്ട് നടക്കാൻ ബഹു രസം. പകലോൻ അപ്പോഴേക്കും ചൂട് ചൊരിയാൻ തുടങ്ങിയിരുന്നു. കടൽപ്പാലം വരെ നടന്ന ശേഷം ഞങ്ങൾ തിരികെ നടക്കാൻ ആരംഭിച്ചു. കടൽക്കാറ്റ് സമ്മാനിച്ച ഊർജം ഒട്ടും ചെറുതായിരുന്നില്ല. ഹോം സ്റ്റേയിലെത്തിയ ഞങ്ങളെ കാത്ത് പ്രാതൽ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ച ശേഷം മടങ്ങിയെത്താം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി സുന്ദര സഞ്ചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നോളം പ്രിയ ശ്രോതാക്കൾ നൽകിയ കുന്നോളം പിന്തുണയാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നിങ്ങളുമായി പങ്കുവച്ചു വരുന്നത്. ഞാൻ ടി സദാശിവൻ. 78 പേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന ഇൻഡിഗോ വിമാനത്തിൽ അഗത്തിയിലെ വിമാനത്താവളത്തിൽ എത്തിയ കാര്യം പരാമർശിച്ചിരുന്നു. വിമാനത്തിൽ നിന്നുള്ള ദ്വീപിൻ്റെ ആകാശ ദർശനവും പറഞ്ഞത് ഓർക്കുമല്ലോ. വളരെ കുറച്ച് ആൾക്കാർ മാത്രം പാർക്കുന്ന ദ്വീപുകൾ മുതൽ ആൾപാർപ്പില്ലാത്ത ദ്വീപുകളും അവിടെയുണ്ട്. ആദ്യ ദിവസം പോയ ലഗൂൺ ബീച്ചിൻ്റെ സവിശേഷതയും സൗന്ദര്യവും സമ്മാനിച്ച ആഹ്ലാദം ചെറുതല്ല. പ്രഭാത സവാരിക്ക് പോയ വിശേഷം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. ഹോം സ്റ്റേയിലെത്തിയപ്പോഴേക്കും പ്രഭാത ഭക്ഷണം എത്തിയിരുന്നു. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ചെറു ചൂടുള്ള മൃദുവായ ഇഡ്ഡലിയിൽ കുറച്ച് നേർത്തതായിരുന്നെങ്കിലും ധാരാളമായി ലഭിച്ച തേങ്ങാ ചമ്മന്തി കോരി ഒഴിച്ചുള്ള തീറ്റ വളരെ രസകരമായിരുന്നു. സാമ്പാറും പഴവും അകമ്പടിയായി ഉണ്ടായിരുന്നു. അവിടുത്തെ അടുക്കളയിൽ നിർമ്മിച്ച ചായയും രുചിയൂറുന്നതായിരുന്നു. പ്രഭാത ഭക്ഷണം പൂർത്തിയാക്കി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ തന്നെ സ്കൂബ ഡൈവിങ്ങിന് പോകാൻ പാകത്തിൽ ഞങ്ങളുടെ ഗൈഡ് വണ്ടിയുമായി എത്തി. എല്ലാവരും നീന്തൽ വസ്ത്രം ധരിച്ചാണ് പുറപ്പെട്ടത്. ഇളം കാറ്റേറ്റുള്ള സവാരി ഏറെ ആസ്വാദ്യകരമായിരുന്നു. കടൽ തീരത്ത് കൂടിയുള്ള യാത്ര ഒരിക്കലും നമുക്ക് മടുക്കില്ല എന്നതല്ലേ സത്യം. ഞങ്ങൾ യാത്ര ചെയ്ത റോഡിന് ഇരുവശവും 50 മീറ്റർ മുതൽ 500 മീറ്റർ വരെ ദൂരെ കടലായിരുന്നു. സാഗര ദർശനത്തിനൊടുവിൽ ഞങ്ങൾ അന്താൻ ബീച്ചിൽ എത്തി. അവിടെ നിന്നുള്ള സാഗര ദർശനം വർണ്ണനകൾക്ക് അതീതമാണ്. നീല ജലാശയത്തിൽ തുള്ളിക്കളിക്കുന്ന യാനങ്ങൾ, അർക്കശോഭയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന അറബിക്കടലിൻ്റെ മനോഹാരിത ആസ്വദിച്ചു നിന്നാൽ സമയം പോകുന്നതറിയില്ല. വളരെ ദൂരെയല്ലാതെ കടന്നു പോകുന്ന ബോട്ടുകൾ, അവയ്ക്ക് മുകളിലൂടെ ഗഗനചാരം നടത്തുന്ന പക്ഷിക്കൂട്ടങ്ങൾ, വെൺമേഘങ്ങളാൽ പൂക്കളം തീർത്ത നീലാകാശം സൂര്യപ്രഭയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡൈവിംഗ് മാസ്റ്റർ പത്തനംതിട്ട സ്വദേശി വിഷ്ണുവായിരുന്നു. സ്കൂബ ഡൈവിംഗ് എന്താണെന്നും എങ്ങനെയാണ് ഡൈവ് ചെയ്യേണ്ടതെന്നും ഓക്സിജൻ മാസ്കും ഡൈവിംഗ് ഗ്ലാസും ധരിക്കേണ്ടത് എങ്ങനെയെന്നും വായിലേക്ക് കടൽ വെള്ളം കയറാതെ വെള്ളത്തിനടിയിൽ വെച്ച് ശ്വസിക്കുന്നത് എങ്ങനെയെന്നും വിശദീകരിക്കുന്ന ഒരു ക്ലാസ്സായിരുന്നു ആദ്യം ഞങ്ങൾക്ക് ലഭിച്ചത്. സമുദ്രാന്തർ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സഹയാത്രികനായ ഡൈവിംഗ് ഇൻസ്ട്രക്ടറോട് ആശയങ്ങൾ കൈമാറാനുള്ള ആംഗ്യ ഭാഷയെ സംബന്ധിച്ചും ഡൈവിംഗ് മാസ്റ്റർ വിഷ്ണു ഞങ്ങൾക്ക് മനസ്സിലാകും വിധം വിശദീകരിച്ചു നൽകി. ഹൃദ്രോഗമോ പക്ഷാഘാതമോ അപസ്മാരമോ ഉള്ളവർ കടലാഴങ്ങളിലേക്ക് പോകാൻ പാടില്ല. അടുത്ത കാലത്ത് ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരെയും ഡൈവിങ്ങിന് പ്രോത്സാഹിപ്പിക്കില്ല. ക്ലാസ് കഴിഞ്ഞ് അന്താൻ ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നും എല്ലാവരും ചെറു പാനീയങ്ങളും കുടിച്ച് നേരെ ബോട്ടിലേക്ക് കയറി. ഇനി പ്രാക്ടിക്കലാണ്. തിയറി കരയിലും പ്രാക്ടിക്കൽ കടലിലെ ആഴം കുറഞ്ഞ ഭാഗത്തുമാണ് സാധാരണ നടത്തുന്നത്. ഞങ്ങളുടെ സംഘം കയറിയ ബോട്ട് നേരെ 1.5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയി. ലഗൂൺ അവസാനിക്കുന്ന സ്ഥലത്ത് ബോട്ട് നിർത്തി നങ്കൂരമിട്ട് അവിടെ ഞങ്ങളെ ഇറക്കി. ഏകദേശം 5 അടി താഴ്ച

ഉള്ള സ്ഥലമാണ് പ്രാക്ടിക്കലിനായി തിരഞ്ഞെടുത്തത്. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഡൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ഓരോരുത്തർക്കും കരയിൽ വെച്ച് പഠിപ്പിച്ച തിയറിയുടെ പ്രാക്ടിക്കൽ കാണിച്ചു തന്നു. കുറച്ച് സമയം ഓക്സിജൻ മാസ്കും ഡൈവിംഗ് കണ്ണടയും ധരിച്ച് വെള്ളത്തിനടിയിൽ വെച്ച് പരിശീലനം നൽകി. എല്ലാവരും ഓക്കെ ആയപ്പോൾ ഞങ്ങൾ ഇൻസ്ട്രക്ടർമാർക്കൊപ്പം വീണ്ടും ബോട്ടിൽ കയറി. സൂര്യൻ്റെ പ്രകാശത്തിലും കാറ്റിലും ഇളകിയാടുന്ന കടലിൻ്റെ ഉള്ളിലേക്ക് 2 കിലോമീറ്റർ കൂടി ബോട്ട് ഓടിച്ചു പോയി. ബോട്ട് നിർത്തി നങ്കൂരമിട്ടു. കുറച്ചുകൂടി ആഴമുള്ള സ്ഥലമായിരുന്നു ഇതെന്ന് തുടർന്നുള്ള നടപടിയിൽ ഞങ്ങൾക്ക് ബോധ്യമായി. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ചെയ്യും. ഞാൻ ടി സദാശിവൻ. ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848557785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പിന്തുണയാണ് സുന്ദരസഞ്ചാരത്തിൻ്റെ വിജയം. ലക്ഷദ്വീപിലെ ബീച്ചുകൾ പോലെ ആഹ്ലാദദായകമാണ് അവിടുത്തെ സാഗര വിനോദങ്ങളും. പ്രഭാത ഭക്ഷണത്തിന് ശേഷം കടലാഴങ്ങൾ തേടിയുള്ള സ്കൂബ ഡൈവിങ്ങിനായി അന്താൻ ബീച്ചിലെത്തി ഡൈവിംഗ് മാസ്റ്ററുടെ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്തതും തുടർന്ന് ബോട്ടിൽ കയറി ആഴം കുറഞ്ഞ ലഗൂണിൽ വെച്ച് പ്രാക്ടിക്കൽ പരിശീലനം നൽകിയതും പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കടൽ വിനോദ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓരോരുത്തരെയായി ഇൻസ്ട്രക്ടർമാർ ഓക്സിജൻ മാസ്ക് ധരിപ്പിച്ചു, മുതുകത്ത് ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചു, മൂക്കിലേക്ക് വെള്ളം കയറാത്ത വിധത്തിൽ റബ്ബറിൽ തീർത്ത ഒരുതരം ചവണ കണ്ണട ധരിപ്പിച്ചു, ഇരു കാലുകളുടെ പാദങ്ങളിലും ചിറകുകൾ പോലുള്ള വലിയ റബ്ബർ ചെരുപ്പുകൾ ഞെരിയാണിയിൽ കുടുക്കിയിട്ടു. അത് വെള്ളത്തിലെ സഞ്ചാരം സുഗമമാക്കുമെന്ന് ഇൻസ്ട്രക്ടർ പറഞ്ഞു. ബോട്ടിലെ കോണി താഴേക്കിട്ടു, അതിൽ പിടിച്ച് നിലമില്ലാ കയത്തിലേക്ക് പതുക്കെ ഇറങ്ങി. ഓരോരുത്തർക്കും ഒരു ഡൈവിംഗ് മാസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു. ആദ്യം ഭയം തോന്നിയെങ്കിലും നീന്തലറിയാമെന്ന ബലം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആഴിയുടെ ആഴങ്ങളിലേക്കുള്ള ഊളിയിടലായിരുന്നു. അപ്പോഴേക്കും ഭയം വിട്ടുമാറിയിരുന്നു. കൈപിടിച്ച് നിയന്ത്രിക്കാൻ ഇൻസ്ട്രക്ടർ കൂടെയുള്ളതിനാൽ പേടി അപ്പോഴേക്കും മാറിയിരുന്നു. രാവിലെ 11 മണിയോടടുത്ത സമയമായതിനാൽ സൂര്യരശ്മികൾ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങി താഴേക്ക് പ്രകാശം പരത്തുന്നുണ്ടായിരുന്നു. കടലിൻ്റെ അന്തർഭാഗം വല്ലാത്തൊരു ലോകമാണ്. മുഗൾ പരപ്പിൽ നിന്ന് ഏകദേശം 10 മീറ്ററോളം താഴേക്ക് എത്തിയതോടെ ഇൻസ്ട്രക്ടർ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ബട്ടൺ അമർത്തി വെള്ളത്തിനടിയിലെ ചലനം നിയന്ത്രിച്ചു. വർണ്ണവിസ്മയം തീർക്കുന്ന മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്നതും വൈവിധ്യങ്ങളുടെ പ്രപഞ്ചം പോലെ പവിഴപ്പുറ്റുകളും പാറകളും അതിനു മുകളിലെ ജീവനുള്ള സസ്യങ്ങളും അക്വാറിയത്തിൽ എന്ന പോലെ ദൃശ്യവീതിയിൽ മിന്നി മറഞ്ഞു. താഴേക്ക് പോകാൻ ഞാൻ സിഗ്നൽ നൽകി. പെരുവിരൽ താഴേക്ക് കാണിക്കുന്നതാണ് സിഗ്നൽ. താഴേക്ക് പോകുന്തോറും വർണ്ണ കാഴ്ചകളുടെ വേലിയേറ്റമായിരുന്നു. വർണ്ണ മത്സ്യങ്ങൾ നമ്മുടെ ദേഹത്തുരുമ്മി പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ അളവ് എത്രയെന്ന് പറയാൻ ആകില്ല. ആഹ്ലാദത്തിൻ്റെ ഉത്തുംഗത്തിൽ എത്തിയ പ്രതീതി. എത്ര തരം, എത്ര നിറം പ്രകൃതിയുടെ സൃഷ്ടിജാലത്തിൽ അതിശയിക്കാനല്ലാതെ മറ്റെന്താണൊരു വഴി? പവിഴപ്പുറ്റുകൾ പൊടിഞ്ഞുണ്ടായ മണൽ റവപ്പൊടി പോലെ തോന്നി. വെറുതെ ഒരൽപ്പം വാരി നോക്കി, എന്തൊരു മൃദുലത! പാറകളിൽ ചെറുതായി സ്പർശിച്ചു. വിവിധങ്ങളായ ആകൃതിയിൽ നിറങ്ങളുടെ മായാജാലം തീർത്ത് കടൽ മത്സ്യങ്ങളും കടൽ ജീവികളും വിഹരിക്കുന്ന കാഴ്ചയ്ക്ക് അപാരമായ സൗന്ദര്യമാണ്. കുറച്ചുകൂടി താഴേക്ക് പോയപ്പോൾ മലയുടെ ചെങ്കുത്തായ ഇറക്കം പോലെ ഒരു മഹാഗർത്തം കാണാനായി. അതിനിടയിലേക്ക് നോക്കിയപ്പോൾ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നു. ശരിക്കും പേടിച്ചുപോയി. ഇരുട്ടിൻ്റെ ലോകത്ത് നിന്ന് പതുക്കെ വർണ്ണങ്ങളുടെ ലോകത്തിലേക്ക് ഉയർന്നു വന്നു. മത്സ്യങ്ങളെപ്പോലെ കടലാഴങ്ങളിൽ ഒഴുകി നടക്കുന്ന ആനന്ദം ആസ്വദിച്ചു. കാഴ്ചകൾ കണ്ട് നീങ്ങവേ മകളെയും സഹയാത്രികരെയും കാണാനായത് ഏറെ സന്തോഷം സമ്മാനിച്ചു. മകളെ കൈയുയർത്തി അഭിവാദ്യം ചെയ്തു. സ്കൂബ വീഡിയോഗ്രാഫർ ഇവയൊക്കെ വീഡിയോ ക്യാമറയിൽ പകർത്തി ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. സമുദ്രാന്തർ ഭാഗത്തെ കാഴ്ചകളുടെ വർണ്ണവസന്തത്തിൽ നീന്തി തുടിച്ച് സമയം പോയതറിഞ്ഞില്ല. അരമണിക്കൂറാണ് സ്കൂബ ഡൈവിങ്ങിൻ്റെ സമയം. ഇൻസ്ട്രക്ടർമാർ കൈപിടിച്ചുകൊണ്ട് അനായാസം

0: ഞങ്ങളെ മുകളിലേക്ക് എത്തിച്ചു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും സുന്ദരസഞ്ചാരത്തിൽ ലക്ഷദ്വീപിലെ കടലാഴങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. ഇനിയൊരു ഗാനം ആസ്വദിച്ചാലും.
1: അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നട

കണിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അലറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം കാകര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട തിമുറത്തി ിടി നാക്കിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകളക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അലറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണക്കും.

ഇലയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് വാരി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് വാരി കണ്ടട് വലയട് പറയട് വടമിട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടട് വലയട് പറയട് വടമിട് മൊഴികളിൽ അലയുടെ

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘം മൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. പാട്ടുകളും പാട്ടുവിശേഷങ്ങളുമായി പ്രിയപ്പെട്ടവർക്കൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മഴ പോലെ ഹൃദയത്തിൽ കുളിര് പകരുന്ന ഗാനങ്ങൾ, വിഷാദത്തിന്റെ ഇടനാഴിയിൽ ഇങ്ങനെ തനിച്ചിരിക്കുമ്പോൾ അനുവാദം കൂടാതെ നമ്മിലേക്കെത്തുന്ന ഒരു തുള്ളി വെളിച്ചം പോലെ ചില പാട്ടുകൾ, നാണം കൊണ്ട് വെൺമേഘക്കീറിൽ ഒളിച്ചിരിക്കുന്ന ചന്ദ്രനെ പ്രണയപരവശത്താൽ കുറ്റിച്ചെടികൾക്കിടയിലൂടെ എത്തി നോക്കുന്ന മുല്ലമൊട്ടുകൾ പോലെ ചില പാട്ടുകൾ. ചിലതൊക്കെ വർണ്ണിക്കാം, ചിലത് അതിനുമപ്പുറമാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളിലും സന്തോഷങ്ങളിലും ആഹ്ലാദ തിമിർപ്പുകളിലും ദുഃഖങ്ങളിലും കാലദേശ ഭാഷാ ഭേദമന്യേ ഈ ഗാനങ്ങൾ എത്രമാത്രം ചേർന്നു നിൽക്കുന്നു. ഗസലുകളിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച മികച്ച ഗായകൻ ഹരിഹരന്റെ ഗാനങ്ങളിലൂടെ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ. അദ്ദേഹത്തിന്റെ പാട്ടുകളെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടുണ്ട്. 1995 മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബോംബെ എന്ന ചിത്രത്തിന് വേണ്ടി മെഹബൂബ് വരികൾ എഴുതി സംഗീത മാന്ത്രികൻ AR റഹ്മാൻ സംഗീതം നൽകി ഹരിഹരനും കവിതാ കൃഷ്ണമൂർത്തിയും ചേർന്ന് ആലപിച്ച ഗാനം. നമ്മുടെ ദീർഘദൂര യാത്രകളിലും സ്വകാര്യ നിമിഷങ്ങളിലുമൊക്കെ എത്രയോ തവണ കേട്ട് നാം ഈ ഗാനത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നിശബ്ദമായ രാത്രികളിൽ ഈ പാട്ടിങ്ങനെ ലൂപ്പിലിട്ട് എത്ര നേരം കേട്ടിരുന്നു പോയിട്ടുണ്ട്. ഈ പാട്ടിന്റെ മ്യൂസിക് എവിടെ കേട്ടാലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നു പോകും, അടുത്ത വരികൾക്കായി മനസ്സൊന്ന് കാതോർക്കും. ആ ഒരു ഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര ആരംഭിക്കാം.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രശസ്ത ഗായകൻ ഹരിഹരന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. അദ്ദേഹത്തിന്റെ അതിമനോഹരമായൊരു ഗാനം തന്നെയാണ് നാം ഇപ്പോൾ ആസ്വദിച്ചത്. ഏവർക്കും ആ ഗാനം ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. 1955 April 3 തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. മലയാളം, ഹിന്ദി, തമിഴ് തുടങ്ങി നിരവധി ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ച് അദ്ദേഹം ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. നമുക്ക് നിരവധി ഗസൽ ഗാനങ്ങൾ സമ്മാനിച്ച അദ്ദേഹം ഇന്ത്യൻ ഫ്യൂഷൻ സംഗീതത്തിന്റെ തുടക്കക്കാരിൽ ഒരാൾ കൂടിയാണ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഹരിഹരന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. പ്രശസ്ത കർണാടക സംഗീതജ്ഞരായ ശ്രീമതി അലമേലുവിന്റെയും HAS മണിയുടെയും മകനായ അദ്ദേഹത്തിന് മാതാപിതാക്കളിൽ നിന്ന് തന്നെ സംഗീതത്തിൽ വൈദഗ്ധ്യം ലഭിച്ചു. അമ്മയാണ് ആദ്യ ഗുരു. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ഹിന്ദുസ്ഥാനി സംഗീതത്തോടും വളരെ പ്രിയമുണ്ടായിരുന്നു.

ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയഹാരിയായ ഗാനങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ശ്രീ ഹരിഹരൻ ജിയുടെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എത്രമാത്രം ഫീൽ ചെയ്താണ് അദ്ദേഹം ഓരോ ഗാനവും ശ്രോതാവിന്റെ കാതുകളിൽ എത്തിക്കുന്നത്. 50 വർഷത്തിലേറെയായി അദ്ദേഹം ഈ ഗാനരംഗത്ത് സജീവമാണ്. ഈ കാലയളവിനിടയിൽ കാതിൽ കുളിർമ ചൊരിയുന്ന എത്ര ഗാനങ്ങൾ അദ്ദേഹം നമുക്കായി സമ്മാനിച്ചിട്ടുണ്ട്. തന്റെ കൗമാര കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഗസലുകളിൽ അഭിനിവേശം വളർത്തിയെടുക്കുകയും ഉസ്താദ് ഗുലാം മുസ്തഫ ഖാന്റെ കീഴിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പരിശീലനം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം ദിവസവും 13 മണിക്കൂർ വരെ ഗാനാലാപന പരിശീലനം നടത്താറുണ്ടായിരുന്നത്രേ.

90.4 FM. Stay tuned. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇമ്പമുള്ള ഒരുപിടി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ ഹരിഹരന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. ഗസലിലൂടെ കടന്നുവന്ന് ഇൻഡി പോപ്പിലൂടെ വളർന്ന് സിനിമാ ഗാനങ്ങളിലൂടെ തിളങ്ങി നിൽക്കുന്ന ഹരിഹരൻ കൈവച്ച എല്ലാ ഗാനശാഖകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അപൂർവ പ്രതിഭയാണ്. സിനിമാ ഗാനങ്ങളെക്കാൾ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് ഗസലുകളും പോപ്പ് സംഗീതവുമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ എത്രയെത്ര സിനിമാ ഗാനങ്ങളാണ് നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്.

0: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
1: ഒരിക്കൽ കൂടി ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി. ഹരിഹരൻജിയുടെ പാട്ടുകളും പാട്ട് വിശേഷങ്ങളുമൊക്കെയാണ് ഇന്നത്തെ മേഘമൽഹാറിലൂടെ ഞാൻ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നത്. ആബ്ഷരി ഗസൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഗസൽ ആൽബം. 1985 ഈ ആൽബം പുറത്തിറങ്ങിയത്. കാഷ്, ഹൽക്ക നഷ, പൈഖം തുടങ്ങി 30 ഗസൽ ആൽബങ്ങൾ അദ്ദേഹത്തിന്റേതായി പുറത്തു വന്നിട്ടുണ്ട്. ലെസ്ലി ലൂയിസിനൊപ്പം ചേർന്ന് കൊളോണിയൽ കസിൻസ് എന്ന ബാൻഡ് രൂപീകരിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഇന്ത്യൻ പാശ്ചാത്യ സംഗീതങ്ങളുടെ ഫ്യൂഷനിലൂടെ ജനപ്രീതി നേടിയ ഇവരുടെ പേരിൽ ഏതാനും ആൽബങ്ങൾ പുറത്തിറങ്ങുകയും ചെയ്തു.

തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായകൻ ഹരിഹരന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇന്നിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മലയാളം, ഹിന്ദി, തമിഴ് തുടങ്ങി നിരവധി ഭാഷകളിലൂടെ ഏകദേശം 15,000-ലധികം ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിൽ നിരവധി ആദരവും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടി എത്തുകയുണ്ടായി. 1998 2009 മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 1978 മികച്ച ഗായകനുള്ള ഉത്തർപ്രദേശ് സംസ്ഥാന അവാർഡ്, 1995 2004 മികച്ച ഗായകനുള്ള തമിഴ്നാട് സംസ്ഥാന അവാർഡ്, 2004 ഇന്ത്യൻ സിനിമാ ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള സ്വരലയ കൈരളി യേശുദാസ് അവാർഡ്, 2004 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. ഇനിയും അദ്ദേഹത്തിന്റെ സൗകര്യം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ മനോഹര ഗാനങ്ങൾക്കായി നമുക്ക്

മേഘ മൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീലക്ഷ്മിയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഇമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രത്തിന് പുറത്ത് തുടർച്ചയായ രണ്ടാം രാത്രിയിലും പ്രതിഷേധക്കാരും ന്യൂജേഴ്സി സ്റ്റേറ്റ് പോലീസും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുണ്ടായി. ബാരിക്കേഡുകൾ തകർത്ത പ്രതിഷേധക്കൂട്ടത്തിന് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. തടങ്കൽ കേന്ദ്രത്തിനുള്ളിലെ മോശം സാഹചര്യങ്ങൾക്കെതിരെ ഇമിഗ്രേഷൻ വിരുദ്ധ ഗ്രൂപ്പുകളും അനുകൂലികളും തമ്മിൽ ശനിയാഴ്ച പകൽ വലിയ പ്രതിഷേധ

ആയിരുന്നു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഡിജിറ്റൽ മൂല്യനിർണയ പ്രക്രിയയിൽ വൻ അഴിമതിയും സുരക്ഷാ വീഴ്ചയും നടന്നതായി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ പ്രൊഫഷണൽ സ്കാനിംഗ് സംവിധാനങ്ങൾക്ക് പകരം സാധാരണ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ് സ്കാൻ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകുന്നതിനായി CBSE ടെൻഡർ വ്യവസ്ഥകളിൽ ബോധപൂർവമായ മാറ്റം വരുത്തിയെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിന് സ്റ്റേ അനുവദിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക ഇടക്കാല ഉത്തരവ്. ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവനും KV ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കേസിലെ അന്തിമവാദം ഇന്ന് തന്നെ കേൾക്കുമെന്നും കോടതി അറിയിച്ചു. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാൻ സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ വിദ്യാലയ പരിസരത്ത് എക്സൈസിന്റെ കർശന നിരീക്ഷണം. ക്ലാസുകൾ തുടങ്ങുന്നതിന് മുൻപും കഴിഞ്ഞ ശേഷവും വിദ്യാലയങ്ങൾക്ക് സമീപം എക്സൈസ് പെട്രോളിംഗ് നടത്തും. അധ്യയനമുള്ള ദിവസങ്ങളിലെല്ലാം പരിശോധന തുടരും. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളുടെ പട്ടിക തയ്യാറാക്കി ഓരോ സ്കൂളിന്റെയും ചുമതല ഓരോ ഉദ്യോഗസ്ഥന് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ.

കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

വെള്ളത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

സമാഹരവേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോ

0: സുവിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
3: ചിയ ചലേ ചാ ചലേ.

റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യ

പ്രിയപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.